നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 26, കൊല്ലവർഷം 1201 മിഥുനം 2, 2026 June 16 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz-ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡേസമ്മ ജെയിംസ്.
1: പരിമിതികളെ അതിലംഘിച്ച് മുന്നോട്ടു പോയി ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്ന മന്ത്രം തന്നെയാണ് ഇച്ഛാശക്തി. അനുകൂലമല്ലാത്ത പ്രകൃതിയെയും പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യങ്ങളെയും കീഴ്പ്പെടുത്തി വിജയപ്രഖ്യാപനം നടത്താൻ ഇച്ഛാശക്തി എന്ന മാനസിക ഭാവം നമ്മെ സഹായിക്കുന്നു. ഉദാത്തമായ ജീവിതവീക്ഷണത്തിലേക്ക് ഇച്ഛാശക്തിയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ ഒരു കുടചൂടുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കും. അസാധ്യമെന്നും അപ്രാപ്യമെന്നും തോന്നുന്ന പലതും ഇച്ഛാശക്തിയുടെ പ്രയോഗത്താൽ സാധ്യമാകുമ്പോൾ ഈ ഭാവം ദൈവികമാകുന്നു. ദൈവിക ദാനങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഇച്ഛാശക്തി, വിൽ പവർ, ഉചിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വ്യക്തിത്വത്തിന്റെ മഹത്വവും പക്വതയും. ലോകപ്രസിദ്ധ പർവ്വതാരോഹകൻ സ്വീൻ സ്വാർഡൻ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. 14 വയസ്സിൽ ക്യാൻസറിന്റെ രൂക്ഷമായ ആക്രമണമുണ്ടായി കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ജീവിതത്തിൽ പലതവണ ഈ രോഗം അദ്ദേഹത്തെ കീഴടക്കാൻ നോക്കി. വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ക്യാൻസർ രോഗിയാണ്. പിന്നീട് ഓസ്ട്രേലിയയിലെയും തെക്കേ അമേരിക്കയിലെയും വലിയ കൊടുമുടികൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിക്ക് മുൻപിൽ തലകുനിച്ചു കൊടുത്തു എന്ന ചരിത്രം. ജീവിതവഴിയിലെ മുൾപ്പടർപ്പുകൾക്കപ്പുറം സ്നേഹോഷ്മളതയിൽ ജ്വലിച്ചുയരുന്ന പ്രതീക്ഷയുടെ അഗ്നിസാന്നിധ്യം നൽകുന്ന ധൈര്യം വളരെ വലുതാണ്. പ്രശ്ന സങ്കീർണതകളുടെ ഇരുട്ടിൽ നിന്ന് ഇച്ഛാശക്തിയുടെ എണ്ണ നിറച്ച ചിരാതുകൾ നമ്മെ ജീവിതവിജയത്തിന്റെ മുനമ്പിലെത്തിക്കും. ഇച്ഛാശക്തി എന്ന ദൈവികോർജം ഉള്ളിൽ നിറയുമ്പോൾ ഹൃദയത്തിന്റെ നന്മയിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്തുവരുന്നു. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വ്യക്തിത്വങ്ങൾ, നമുക്ക് നൽകുന്ന സൂചനകൾ ഇച്ഛാശക്തിയുടെ മഹാബലമാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഇച്ഛാശക്തിയുടെ തൂവെളിച്ചം കടന്നു ചെല്ലുന്നു. അവന്റെ അകക്കണ്ണുകൾ തുറക്കപ്പെടുകയും കർമ്മവീര്യത്തിന്റെ താക്കോൽ താഴിട്ട ചിന്തകളെ ഉണർത്തുകയും ചെയ്യുന്നു. ഇച്ഛാശക്തിയുടെ മഹാവീര്യം അലസതയുടെ മൂടുപടം നീക്കി പരിശ്രമത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്നു. സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ജീവിതരഥിയിലെ തടസ്സങ്ങളെ തന്റെ അടുത്തോടെ അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ചുവന്ന പരവതാനികൾ നമ്മെ സ്വാഗതം ചെയ്യും. നിരാശയിലും അലസതയിലും വീർപ്പുമുട്ടുന്നവരെ ഹൃദയ നന്മയുടെ നനവുള്ള പാഠങ്ങൾ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ ഇച്ഛാശക്തിയുള്ളവർക്ക് സാധിക്കുന്നു. ആൽക്കെമിസ്റ്റിലെ സന്ത്യാഗോയെ പോലെ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ആത്മാർപ്പണ വഴികളിലെ ചവിട്ടടികളാണെന്ന് തിരിച്ചറിയുന്നിടത്ത് മരുഭൂമികൾ പൂത്തുലയുന്നു. ഊഷരതയുടെ അകത്തളങ്ങളിൽ ജീവനും ശൂന്യതയുടെ തേങ്ങലുകളിൽ ശുദ്ധസംഗീതവും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നിടത്ത് ഇച്ഛാശക്തിയുടെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിലെ ശക്തിയുടെ മഹാവിസ്മയങ്ങളെ നാം തന്നെ തൊട്ടറിയുന്ന നിമിഷം ഇച്ഛാശക്തിയുടെ ദൈവികോർജം പ്രവഹിക്കുകയായി. സ്വന്തം കണ്ടെത്തലിലൂടെ ഇച്ഛാശക്തിയുടെ വാഹകരായി മാറാൻ ശ്രമിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡേസമ്മ ജെയിംസ്. പുനഃപ്രക്ഷേപണം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 ഉം 8 ഉം വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശനപുണ്യം പകർന്ന കിഴക്കേ നടയിലെ നവീകരിച്ച ദീപസ്തംഭം സമർപ്പിച്ചു. മന്ത്രി കെ മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണ കർമ്മം നിർവഹിച്ചു. മുതിർന്ന പൌരന്മാരോട് കാണിക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ്പ് വെർദെയും ഗോൾരഹിത സമനിലയിലാണ്. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

അറിയിപ്പുകൾ. ആദ്യം ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മയുടെ പാവക്കുഞ്ഞ് എന്ന കവിത, ആലാപനം അനിൽ റാം, ഉദയഗീതം, പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 50-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രീഗീതം. 10:00 മുതൽ 11:00 വരെ ഗാനോപഹാരം. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഉച്ചയ്ക്ക് 12:20, 12:50, 2:30, വൈകുന്നേരം 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 11:30 തിരൈപ്പൂക്കൾ, 12:02 ഹരിതവാണി. മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ, പി എൻ ശ്യാമള സംസാരിക്കുന്നു. 12:40 പ്രകാശധാര, കേശസംരക്ഷണം ആയുർവേദത്തിൽ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം, രചന ജേക്കബ് എബ്രഹാം. 2:45 തിരൈപ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പുനഃപ്രക്ഷേപണം. നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 തിരൈപ്പൂക്കൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:30 സംഗീതസുധ. തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ അവതരിപ്പിച്ച് സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഡിസമ്മ ജെയിംസ് അവതരിപ്പിച്ചു.

പെയ്ത മഴ 0.2 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കൾക്കേവർക്കും നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ശുഭദിനാശംസകളോടെ സ്വാഗതം. ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ കവിത പാവക്കുഞ്ഞ് പാരായണം ചെയ്യുന്നത് അനിൽ റാം.
3: ഓണവിൽപ്പന കോഴ്ക്കൊള്ളും ഷാപ്പിൽ ഞാനും അമ്മയും ഇന്നലെ ചെന്നു. വിദ്യുച്ഛക്തി നിലാവൊഴുക്കുന്ന വിസ്തൃതമായ ഹാളിലുയരെ ചന്തത്തിൽ കുഞ്ഞു.

0: തൊട്ടുണർത്തി വിളക്കുമായമ്മ, കുട്ടി നീ എന്തു ദുസ്വപ്നം കണ്ടു. തൊട്ടുണർത്തി വിളക്കുമായമ്മ, കുട്ടി നീ എന്തു ദുസ്വപ്നം കണ്ടു.
1: ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണി അമ്മയുടെ കവിത പാവക്കുഞ്ഞ്, പാരായണം ചെയ്തത് അനിൽ റാം.

0: ആദ്യം പത്രവൃത്താന്തം. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാകുന്ന സെൽഫ് എന്യുമറേഷന് ഇന്ന് തുടക്കമാകും. sc.census.gov.in എന്ന പോർട്ടൽ വഴി ഈ മാസം 30 വരെ വിവരം സ്വയം നൽകാം. പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്തെ DR APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. കരയിലുള്ള ലക്ഷ്യം തകർക്കാനുള്ള ദീർഘദൂര മിസൈലാണിത്. ഇന്ത്യയും സ്ലോവാക്കിയയും തമ്മിൽ സമഗ്ര പങ്കാളിത്തത്തിന് ധാരണയായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വ്യാപാര പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇരു നേതാക്കളും പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ സമാധാന കരാറിന്റെ ആദ്യഘട്ടമായ ധാരണാപത്രം ഓൺലൈനായി ഒപ്പിട്ട് യുദ്ധം അവസാനിപ്പിച്ചതായി US ഇറാനും പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച ജനീവയിലെ ചടങ്ങിലും ഒപ്പിടുന്നതോടെ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലെടുക്ക് തുറക്കും. ഇറാനെതിരായ US നാവിക ഉപരോധവും അവസാനിപ്പിക്കും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനും കേപ് വെർദെയും ഗോൾരഹിത സമനിലയിലാണ്. നാളെയാണ് അർജന്റീനയുടെ ആദ്യ മത്സരം നടക്കുക.
1: ഇന്ന് മുതൽ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ സെൽഫ് എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. രാജ്യത്തിന്റെ ജനസംഖ്യ അപ്ഡേറ്റ് ചെയ്യാനും ഭാവി വികസന പദ്ധതികൾ നിലവിലുള്ളതും കൃത്യവുമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്നുണ്ട് എന്നുറപ്പാക്കാനും അവസരം നൽകുന്നതാണ് ഈ കണക്കെടുപ്പ്. ഈ നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. നഗരങ്ങൾ വികസിച്ചു, ഗ്രാമങ്ങൾ മാറി, കുടുംബങ്ങൾ ചെറുതായി, ആയുർദൈർഘ്യം വർദ്ധിച്ചു, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ദൈനംദിന ജീവിതത്തെ മാറ്റിമറിച്ചു. എന്നാൽ 1.5 ദശാബ്ദമായി നയങ്ങൾ രൂപീകരിക്കുന്നവർ ഏറിയോ കുറഞ്ഞോ 2011 ശേഖരിച്ച ആ ഡാറ്റയെ ആശ്രയിച്ചു പോരുന്നു.
2: 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന സെൻസസ് നമുക്ക് തരുന്ന ഒരുപാട് ഇൻസൈറ്റ്സ് ഉണ്ട്.
1: കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത്.
2: പ്രത്യേകിച്ചും കേരളം മാതിരി ഒരു സംസ്ഥാനത്ത് അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഓരോ പ്രദേശത്തും വരുന്ന മാറ്റങ്ങൾ, അവിടുത്തെ നഗരവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ പ്രദേശത്തുണ്ടാവുന്ന പലതരത്തിലുള്ള എക്കണോമിക് ആയിട്ടുള്ള ചേഞ്ചസ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ഓതന്റിക് ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്ന സെൻസസ് ഡാറ്റ മാത്രമാണ്. 2021 സെൻസസ് നടക്കാതിരുന്നത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു ഓതന്റിക് ഡാറ്റ ഇന്ന് അവൈലബിൾ അല്ല. അത് തീർച്ചയായും നമ്മുടെ നഗരവൽക്കരണവുമായിട്ടുള്ള നമ്മുടെ പ്രതികരണം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെ അഡ്രസ് ചെയ്യാം, അതിന്റെ പലതരത്തിലുള്ള ചാലഞ്ചസ് അത് മറികടക്കുന്നതിനുള്ള ഒരു പര്യാപ്തത നമുക്ക് കുറവായിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളതെല്ലാം സെക്കൻഡറി ഡാറ്റയും നഗരനയ കമ്മീഷൻ പോലും 2011 ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ വെച്ചുകൊണ്ടാണ് 2051 ഏതാണ്ട് 81% നഗരവൽക്കരിക്കപ്പെടും കേരളം എന്ന് പറയുന്നത്. പക്ഷെ ഇതെല്ലാം ഓരോ പ്രദേശത്തും 14 ജില്ലകളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ് അതിന്റെ പാറ്റേണുകൾ. ഇതിന്റെ പാറ്റേണുകൾ കുറിച്ച് അറിയാൻ ഓരോ ജില്ലയിലും എങ്ങനെയാണ്, ഓരോ അർബൻ അഗ്ലോമറേഷനിലും അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം അറിയുന്നതിനും ഇനിയിത് എന്ത് മാറ്റമുണ്ടായി എന്നറിയുന്നതിനും ഇനി എന്ത് തരത്തിലുള്ള ഒരു മാറ്റമാണ് സമീപ ഭാവിയിൽ ഉണ്ടാവുക എന്നറിയുന്നതിനുമെല്ലാം വളരെ കൃത്യമായിട്ടുള്ള ഡേറ്റ ആവശ്യമാണ്. സെൻസസിന്റെ അടുത്ത ഡാറ്റ വരുന്നതോടുകൂടി നമുക്ക് വളരെ വ്യക്തമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അതിന്റെ സ്പേഷ്യാലിറ്റി മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സെൻസസിന്റെ റിസൾട്ട് വരുന്നതോടുകൂടി നമുക്ക് കുറേ കൂടെ വ്യക്തമായി, കുറേ കൂടെ സുതാര്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.
1: കേരള യൂണിവേഴ്സിറ്റി ഡെമോഗ്രഫി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ PS നായർ.
3: സെൻസസ് ഡേറ്റ ഇന്ത്യയിൽ ആദ്യമായിട്ട് ശേഖരിച്ചു തുടങ്ങിയത് 1881, അതായത് ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. വലിയ ബ്രേക്ക് ഇല്ലാതെ നടന്നു വരികയായിരുന്നു. 10 വർഷത്തിലൊരിക്കലാണ്, വളരെ റെഗുലർ ആയിട്ട് നടന്നു വരികയായിരുന്നു. 2 പ്രാവശ്യമാണ് അതിന് ഭംഗം വന്നത്. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ നടക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് വന്നു. അത് 3-4 മാസത്തിന്റെ ഡിഫറൻസേ വന്നുള്ളൂ. 2 ഈ കോവിഡ് കാലത്ത് വന്നത്, അതായത് 2021 നടക്കാനുള്ള സെൻസസ് നടത്താൻ കഴിഞ്ഞില്ല. അതാണ് ഇപ്പം നമ്മൾ 2026 ഇപ്പം നടക്കാൻ പോകുന്നത്. 3 ടൈപ്പ് ഓഫ് ഡേറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ. ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ജനനത്തിന്റെ കണക്കുകൾ, മരണത്തിന്റെ കണക്കുകൾ, കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷന്റെ കണക്കുകൾ, ഇവയെല്ലാം വരും. പിന്നെ കൾച്ചറൽ ആൻഡ് സോഷ്യൽ, മതമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ ഇക്കണോമിക് ഡേറ്റയും ഉണ്ട്. നമ്മൾ ഓരോ കുടുംബത്തിലെയും ഓരോ കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക സ്ഥിതി, ഒരു ഹൗസ് ഹോൾഡിന്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്.
1: സെൻസസ് ആസൂത്രണത്തിന്റെയും ഭരണത്തിന്റെയും നട്ടെല്ലാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ തുടങ്ങി ക്ഷേമ പദ്ധതികളുടെ അടിസ്ഥാനം വരെ ജനസംഖ്യാ കണക്കെടുപ്പാണ്. ജനസംഖ്യാ വളർച്ച, സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള കുടിയേറ്റ രീതികൾ, താമസ സാഹചര്യങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പ്, തൊഴിൽ പ്രവണതകൾ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത എന്നിവ മനസ്സിലാക്കാൻ സർക്കാരുകൾ ഈ കണക്കുകളെ ആശ്രയിക്കുന്നു.
4: പ്രധാനപ്പെട്ട സെൻസസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയെ പറ്റിയുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ്.
1: CDS ഡയറക്ടർ പ്രൊഫസർ സി വീരമണി.
4: അതെങ്ങനെയാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം സെൻസസ് കൊണ്ടുള്ള. പിന്നെ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പല ക്ഷേമ പദ്ധതികളുടെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആസൂത്രണം ചെയ്യാം. സെൻസസ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാർ പണം ചെലവിടുമ്പോൾ എവിടെയാണ് അത് ചെലവിടേണ്ടത്, ഏത് ഭാഗത്താണ് ചെലവിടേണ്ടത്, ഏത് തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് വികസിപ്പിക്കേണ്ടത്, ആശുപത്രിയാണോ, സ്കൂളാണോ, റോഡ്, പാലം, റെയിൽവേ എന്നിങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എങ്ങനെ കാര്യമായിട്ട് നടത്താം എന്നുള്ളതിന് സെൻസസ് ഒരു പ്രധാന ഒരു ടൂളാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസം, അതിൽ ലഭിക്കുന്ന നേട്ടങ്ങൾ, സാക്ഷരത, തൊഴിൽ രംഗത്തുള്ള മാറ്റങ്ങൾ, കുടിയേറ്റത്തിലുള്ള ട്രെൻഡുകൾ തുടങ്ങിയ അത്യാവശ്യ എല്ലാ വിവരങ്ങളും സെൻസസ് കൊണ്ട് നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ധനസഹായം, പല ക്ഷേമ പദ്ധതികൾക്കും ഗവൺമെന്റ് ധനസഹായം കൊടുക്കുമ്പോൾ അത് ആവശ്യാനുസരണത്തിന് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെൻസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളതും സാമൂഹികവുമായിട്ടുള്ള വികസന നയങ്ങൾ രൂപീകരിക്കാനും സെൻസസ് അത്യാവശ്യമാണ്. പിന്നെ ഗവേഷകർക്ക് അവർ നടത്തുന്ന പഠനങ്ങൾക്കും മറ്റും കിട്ടേണ്ടുന്ന വിവരങ്ങൾ, അതായത് ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യാൻ സെൻസസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വികസന പുരോഗതി വിലയിരുത്താൻ, ഓരോ 10 വർഷം കഴിയുമ്പോഴും രാജ്യത്ത് എങ്ങനെയാണ് വികസനം മുന്നോട്ട് പോകുന്നത്, ഭാവി പദ്ധതികൾ എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ അതൊക്കെ തയ്യാറാക്കണം എന്നുള്ള പല കാര്യങ്ങൾക്കും സെൻസസ് അത്യാവശ്യമാണ്.
1: കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രക്രിയയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഉയർന്ന സാക്ഷരതാ നിരക്കിൽ മാത്രമല്ല ഡിജിറ്റൽ സൗകര്യങ്ങളിലേക്ക് മാറുന്നതിലും സംസ്ഥാനം ഉയർന്ന സ്ഥാനത്താണ്. അതേസമയം പ്രായമാകുന്നവരുടെ ജനസംഖ്യ, സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള കുടിയേറ്റം, നഗരവൽക്കരണം എന്നിവയുൾപ്പെടെ കേരളത്തിന്റെ വൈവിധ്യമാർന്ന ജനസംഖ്യാ പ്രൊഫൈൽ കൃത്യമായ സെൻസസ് ഡാറ്റയെ അമൂല്യമാക്കുന്നു.
3: കേരളത്തിന് സാങ്കേതികമുള്ളത് ഈ മൈഗ്രേഷൻ ഡാറ്റയാണ്.
1: ഡോക്ടർ PS നായർ.
3: നമ്മുടെ മൈഗ്രേഷൻ ഡാറ്റ ഇത്രയും വ്യാപകമായ രീതിയിൽ കളക്ട് ചെയ്യുന്ന വേറൊരു ഏജൻസി ഇല്ല. 1971 ശേഷം നമുക്ക് ഈ ഗൾഫിലേക്കുള്ള മൈഗ്രേഷൻ വളരെ കൂടി. അതുവരെ നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സാമ്പത്തിക ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ 1971 ഈ ഗൾഫ് മൈഗ്രേഷന് ശേഷമാണ് നമ്മുടെ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയും അതുപോലെ പൊതുവായ വികസനങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിന്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ഇവിടെ ചെറുപ്പക്കാരുടെ ജനസംഖ്യ അനുഭവം കൂടുതലുണ്ടെങ്കിൽ തന്നെയും അല്ലെങ്കിൽ ലേബർ ഫോഴ്സില് അവരുടെ ഭാവം അല്ലെങ്കിൽ അവരുടെ കുറവ് വളരെ കൂടുതൽ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമൊക്കെ അതിന്റെ ഭാഗമാണ്. വളരെ കൂടുതലുണ്ട്, നമുക്ക് ഏകദേശം 10-20 ലക്ഷത്തോളം ആൾക്കാർ ഇവിടെ ഉണ്ടെന്നാണ് നമ്മളെ കണക്ക് കൂട്ടല്.
1: ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് കേരള ചെയർപേഴ്സൺ ഡോക്ടർ S ഇരുദയരാജൻ.
5: നമുക്കൊരു വലിയ ഒരു ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ ഉണ്ട്. അതെ പറ്റി നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ഇന്റർസ്റ്റേറ്റ് മൈഗ്രേഷൻ, ഇന്റർ ഡിസ്ട്രിക്ട് മൈഗ്രേഷൻ, ഇൻട്രാ ഡിസ്ട്രിക്ട്, നമുക്കിത് ഒന്നും അറിഞ്ഞുകൂടാ. 2011 മേല കൊച്ചു കൊച്ചു സർവേ നടന്നിട്ടുണ്ടാകും. സെൻസസ് ഗിവിയ ഓപ്പൺ ആണ്. ഇപ്പൊ എല്ലാ സൗത്തിലെല്ലാം നമുക്ക് ഇഷ്ടംപോലെ മൈഗ്രൻസ് പറയാണ്. ഇപ്പൊ കേരളത്തിലെ ആൾക്കാർ പറയാണ് 2-20 ലക്ഷം ആൾക്കാർ ഉണ്ടെന്ന് പറയാണ്. നമുക്ക് ഒന്ന് അറിഞ്ഞുകൂടാ ഓവർ സ്റ്റേറ്റ്സിലേ ഇപ്പൊ നമുക്ക്. അപ്പൊ ഈ സെൻസസ് ഒരു നല്ല ഒരു പേജ് ഡേറ്റ. വാട്ട് ഈസ് ദ കറന്റ് സ്റ്റേറ്റസ്? ഇപ്പൊ അസ്സാമിലിരുന്ന് എത്ര ആൾക്കാർ കേരളത്തിൽ താമസിക്കാണ്, ആ ഡേറ്റ കിട്ടും. അതുപോലെ മലയാളി എത്ര ആൾക്കാരാണ് ഇപ്പൊ മുംബൈയിൽ താമസിക്കാണ്. പേസ് ആണ് പ്ലേസ് ഓഫ് ബർത്ത് ആൻഡ് ഓൾസോ ലാംഗ്വേജ്. അപ്പൊ ദാറ്റ് വിൽ ഗിവ് യു ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓൺ മൈഗ്രേഷൻ പാറ്റേൺ ആൻഡ് ലീഡ് ടു പോളിസി. ഇപ്പൊ നമ്മൾ വൺ കൺട്രി വൺ റേഷൻ കാർഡ് ഉണ്ട്. ഇപ്പൊ വൺ കൺട്രി വൺ റേഷൻ കാർഡ് ഇസ് എ പ്രോഗ്രാം, ഒരു പ്രോജക്ട്. ബട്ട് അത് എപ്പോഴും നടക്കുകയാണ്. ഇപ്പൊ നമ്മൾ കേരളത്തിൽ 20 ലക്ഷം ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ എത്ര ലക്ഷം ആൾക്കാരാണ് നമ്മളിവിടെ റേഷൻ മേടിക്കുകയാണ്. അത് മേടിച്ചില്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം? അപ്പൊ നമുക്ക് ഈ ഡേറ്റ വിൽ ഹാവ് വെരി ഗ്രേറ്റ് ഇമ്പാക്ട് ഫോർ ദ കൺട്രി ആൻഡ് ഫോർ ദ സ്റ്റേറ്റ്.
1: പരമ്പരാഗത സെൻസസ് പ്രക്രിയയെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ച് അവതരിപ്പിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പൗരന്മാർക്ക് അവരുടെ വിവരങ്ങൾ നേരിട്ട് നൽകാൻ കഴിയുന്ന ഒരു ഓൺലൈൻ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പഴയതുപോലെ വീടുകൾ സന്ദർശിച്ചുള്ള സ്ഥിരീകരണ പ്രക്രിയയ്ക്കൊപ്പം സെൽഫ് എന്യൂമറേഷൻ സൗകര്യവും ഇത്തവണ ലഭ്യമാണ്.
6: ഇപ്പോ ഭാരത സെൻസസ് 2027 ഒന്നാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, അതായത് ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ്, കേരളത്തില് ജൂലൈ 1 മുതൽ 30 വരെയാണ് നടത്തുന്നത്.
1: സെൻസസ് ഓപ്പറേഷൻ കേരള ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ വി സി
6: ഈ സെൻസസിന് പ്രത്യേകത കൂടി

0: ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് 2027 സെൻസസ്. എനുമറേറ്റർമാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഇത്തവണ നമുക്കൊരു പുതിയ ഫെസിലിറ്റിയും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഓരോ കുടുംബത്തിലും അവരുടെ വിവരങ്ങൾ സ്വയം നൽകാൻ ഒരു സെൽഫ് എനുമറേഷൻ പോർട്ടൽ കൂടി ലഭ്യമാക്കിയിട്ടുണ്ട്. sc.census.gov.in എന്നാണ് ആ പോർട്ടലിലേക്ക് കയറുന്നതിനുള്ള നമുക്ക് അതിന്റെ ID. June 16 മുതൽ 30 വരെയാണ് അതിന്റെ സമയം. അതായത് ഇന്നാണ് നമുക്ക് സെൽഫ് എനുമറേഷൻ നടത്താനുള്ള സമയം. അപ്പൊ ആദ്യഘട്ടത്തിൽ നമ്മൾ വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് നൽകേണ്ടത്. അപ്പൊ കുടുംബത്തിലെ ഏതെങ്കിലും ഒരംഗത്തിന് സ്വന്തം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഈ പോർട്ടലിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് അവരുടെ വിവരങ്ങൾ കുടുംബത്തിന് ആ വീടിനെ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ അതെല്ലാം നൽകി കഴിഞ്ഞാൽ നമുക്കൊരു 11 അക്കമുള്ള സെൽഫ് എനുമറേഷൻ ID ജനറേറ്റ് ആകും. നമുക്കൊരു 29 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതിൽ ഉള്ളിൽ കയറുമ്പോൾ സെൽഫ് എനുമറേഷൻ പോർട്ടൽ വഴി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. ഈ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള ID നമ്മുടെ വീടുകളിൽ എനുമറേറ്റർമാർ July 1 മുതൽ 30 വരെ വരും. അപ്പൊ ഉദ്യോഗസ്ഥർ വരുമ്പോൾ നമ്മൾ സെൽഫ് എനുമറേഷൻ ചെയ്തിട്ടുള്ള വീടുകളാണെങ്കിൽ നമ്മൾ ഈ സെൽഫ് എനുമറേഷൻ ID അവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പൊ അവര് ആ സെൽഫ് എനുമറേഷൻ ID അവരുടെ മൊബൈൽ ആപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ഡാറ്റ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ഡാറ്റ അവർ വെരിഫൈ ചെയ്തിട്ട് അത് വാലിഡേറ്റ് ചെയ്യുകയും സെൻസസ് ഡാറ്റയിലേക്ക് ആഡ് ആവുകയും ചെയ്യും. സെൻസസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷനോ അതുപോലെ ഒമിഷനോ ഉണ്ടാവരുതെന്നുള്ളതാണ്. നമ്മൾ എവിടെയാണോ പതിവായി താമസിക്കുന്നത് അവിടെയാണ് നമ്മുടെ വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്.
1: സെൻസസിനെ പലപ്പോഴും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രക്രിയ എന്നാണ് വിശേഷിപ്പിക്കാറെങ്കിലും അതിന്റെ ഗുണഫലങ്ങൾ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. ഒരു സെൻസസ് ഷെഡ്യൂളിലെ ഓരോ എൻട്രിയും ഒരു കുടുംബം, ഒരു ഉപജീവന മാർഗം, ഒരു വീട്, ഒരു സ്വപ്നം, അല്ലെങ്കിൽ അവർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നിവയെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ വ്യക്തിഗത വരകൾ ഒരുമിച്ച് വരുമ്പോൾ അവ രാജ്യത്തിന്റെ ഒരു സമഗ്രമായ ചിത്രം നൽകുന്നു. ആ ചിത്രം കൂടുതൽ കൃത്യമാകുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ സർക്കാരുകളെയും സ്ഥാപനങ്ങളെയും കൂടുതൽ സജ്ജരായിരിക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ നമുക്ക് ഇന്ന് തന്നെ പങ്കാളികളാകാം.
2: പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ. നമസ്തേ അനന്തപുരിയിൽ ഇതേ സമയം.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9495655321 9495655321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: നമസ്തേ അനന്തപുരി തുടരും പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെ

0: കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വലകാത്ത കേപോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, TM കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. July 26 പഞ്ചരത്ന കീർത്തനാലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജിയം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2-ാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ഇണ എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന ബിജു തിരുമല, സംഗീതം എ ടി കുമാർ.
1: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണ്. ഇന്നത്തെ ചോദ്യം, 2026 കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ലോക ക്ലാസിക് വിഭാഗത്തിലെ ഏക ഇന്ത്യൻ എൻട്രിയായ മലയാള ചലച്ചിത്രം ഏതാണ്? ചോദ്യമൊരിക്കൽ കൂടി, 2026 കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന

ലോക ക്ലാസിക് വിഭാഗത്തിലെ ഏക ഇന്ത്യൻ എൻട്രിയായ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം പറയാം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം. ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ. ചിത്രം പനിനീർ പൂക്കൾ.

0: വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ തെങ്ങിൻ തൈകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാണ്. പശ്ചിമതീര നെടിയൻ 50 രൂപ, കുള്ളൻ തൈകൾ 50 രൂപ, സങ്കരയിനം തൈകൾ 125 രൂപ എന്നീ നിരക്കുകളിൽ തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ഈ പറഞ്ഞ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്തിരുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470159. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന 8-ാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം 19-ാം മാസത്തിലേക്ക് മാറ്റിയതായി കുടപ്പനക്കുന്ന് ഗോരക്ഷാ ഭവൻ പ്രോജക്ട് കോർഡിനേറ്റർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. കോഴിക്കോട് ബാങ്ക് റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495276205050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാം. മഴ, വെള്ളപ്പൊക്കം, ശക്തമായ കാറ്റ്, ഉരുൾപൊട്ടൽ തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കർഷകർക്ക് ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. തിരുവനന്തപുരം 9383470086, കൊല്ലം 9383470318, ആലപ്പുഴ 9383470561, കോട്ടയം 9383470704, പത്തനംതിട്ട 9383470499, ഇടുക്കി 9383470821. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഈ മാസം 29-ന് ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. വിവിധ പഴം പച്ചക്കറികളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, വിവിധ പാക്കേജിംഗ് സംസ്കരണ യന്ത്രങ്ങൾ, പോഷകഘടക വിശകലനം, ന്യൂട്രീഷൻ ലേബൽ തയ്യാറാക്കൽ, വിപണനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും ഉണ്ടായിരിക്കും. താൽപര്യമുള്ളവർ ഓഫീസ് സമയങ്ങളിൽ 8089076698 എന്ന നമ്പറിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. തിരുവനന്തപുരം കൊച്ചുള്ളൂരിന് സമീപം പ്രവർത്തിക്കുന്ന അനന്തപുരി ജൈവകൃഷി പഠനകളരിയിലെ അടുത്ത ബാച്ചിലെ സൌജന്യ ക്ലാസ് ഈ മാസം 20-21 ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്നു. ജൈവരീതിയിൽ മണ്ണൊരുക്കൽ, ജൈവവള നിർമ്മാണം, രോഗകീട നിയന്ത്രണം എന്നിവ പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8848743944607825. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: മുല്ലനെഴിയുടെ വരികൾക്ക് കെ രാഘവന്റെ സംഗീതം. വാണി ജയറാമും സംഘവും പാടിയത് ചിത്രം ഞാനൊന്ന് പറയട്ടെ.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം, തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം കോവിൽ നട മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് തക്കാളിപ്പനി കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ്.

0: സംസാരിക്കുന്നു.
1: തക്കാളിപ്പനി അഥവാ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസ് എന്നത് സാധാരണയായി കാണപ്പെടുന്നതും പകരുന്നതുമായ ഒരു വൈറൽ രോഗമാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഇത് കാണപ്പെടുന്നത് എങ്കിലും മുതിർന്നവരിലും വരാം. പ്രധാനമായും കോക്സാക്കി വൈറസ് A16 ആണ് കാരണമെങ്കിലും ചില എൻഡറോ വൈറസുകളും ഇതിന് കാരണമായേക്കാം. രോഗാണുബാധ ഉണ്ടായി 3 മുതൽ 6 ദിവസത്തിന് ശേഷമാണ് ലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തക്കാളിപ്പനിയുടെ ആദ്യ ലക്ഷണം പനി, തൊണ്ടവേദന, വിശപ്പില്ലായ്മ, അസ്വസ്ഥത എന്നിവയാണ്. ഇത് കാരണം കുട്ടികളിൽ നിർത്താതെയുള്ള കരച്ചിൽ ഉണ്ടാകാം. 1-2 ദിവസത്തിന് ശേഷം വായിൽ വേദനയുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നു. ഇത് കാരണം ഭക്ഷണം കഴിക്കാൻ കുട്ടിക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഒപ്പം കൈപ്പത്തികളിലും പാദത്തിനടിയിലും കൈകാൽ മുട്ടുകളിലും ഇരിപ്പിട ഭാഗങ്ങളിലും ചുവന്ന പാടുകളോ കുമിളകളോ ഉണ്ടാകുന്നു. ആദ്യ ആഴ്ചയിലാണ് രോഗം ഏറ്റവും കൂടുതൽ പകരുന്നത്. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് പകർച്ച സംഭവിക്കുന്നത്. വളരെ വേഗത്തിൽ പകരുന്ന ഈ അസുഖം രോഗബാധിതനായ കുട്ടിയുടെ ഉമ്മിനീർ, മൂക്കിലെ സ്രവം, കുമിളകൾ പൊട്ടുമ്പോഴുണ്ടാകുന്ന ദ്രാവകത്തിലൂടെയൊക്കെ പകരുന്നു. കുട്ടിയെ തൊട്ടതിന് ശേഷവും ഡയപ്പർ മാറ്റിയ ശേഷവും കൈകൾ സോപ്പിട്ട് കുറഞ്ഞത് 30 സെക്കൻഡ് എങ്കിലും നന്നായി കഴുകേണ്ടതാണ്. ഇത് മുതിർന്നവരിലേക്ക് അസുഖം പകരുന്നത് തടയും. കുട്ടി ഉപയോഗിച്ച വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും പ്രതലങ്ങളും മറ്റും പ്രത്യേകം അണുവിമുക്തമാക്കുക. ഇത് 5-ാം പനിയോ ചിക്കൻ പോക്സോ അല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് നിർജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഫലങ്ങളും കഴിക്കാവുന്നതാണ്. എന്നാൽ വായിൽ വ്രണം ഉള്ളതിനാൽ എരിവ്, സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള നാരങ്ങ, മുസമ്പി, ഓറഞ്ച് കൂടാതെ കോളകൾ, സോഡ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ്. തടിപ്പുകൾ മാറുന്നതും പനി മാറുന്നതും വരെ രോഗബാധിതരായ കുട്ടികളെ ഡേ കെയറിലോ സ്കൂളിലോ വിടാതെ വീട്ടിൽ ഇരുത്തുക. കുമിളകളുള്ള ഭാഗം വൃത്തിയായി സൂക്ഷിച്ച് ചെറു ചൂട് വെള്ളവും സോപ്പും ഉപയോഗിച്ച് കഴുകുക. കുട്ടിക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ലെങ്കിലോ, ലക്ഷണങ്ങൾ 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രതിരോധ ശക്തി കുറവാണെങ്കിലോ, കുട്ടിക്ക് അമിതമായ തളർച്ച, തലകറക്കം അല്ലെങ്കിൽ മൂത്രത്തിന്റെ അളവ് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ ചികിത്സ തേടേണ്ടതാണ്. ഒന്നിലധികം വൈറസുകൾ ഇതിന് കാരണമാകുന്നതിനാൽ ഒരാൾക്ക് ഒന്നിലധികം തവണ ഈ രോഗം വരാം. തക്കാളിപ്പനി കണ്ട് ഭയപ്പെടേണ്ടതില്ല. പകരം കുട്ടികൾക്ക് കൃത്യമായ ചികിത്സയും വിശ്രമവും ഭക്ഷണവും നൽകി കരുതലോടെ ഇരിക്കുക. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തും.
0: ആയുരാരോഗ്യത്തിൽ നിന്ന് തക്കാളിപ്പനി കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാര മാർഗങ്ങളും. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശിൽപ കെ നാഥ്.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം പാളങ്ങൾ. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടിന്നേ വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
6: സരസ്വതി എന്റർപ്രൈസസ്, ഹലോ പ്രിയ ഗീതം, ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
7: ഇന്ന് June 16.
8: ചരിത്രത്തിൽ ഇന്ന്
7: ഇന്ത്യൻ രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞനും വ്യവസായിയുമായിരുന്ന പ്രഫുല്ല ചന്ദ്ര റേ 1944 June 16 അന്തരിച്ചത്. 1895 അദ്ദേഹം മെർക്കുറസ് നൈട്രൈറ്റ് എന്ന സ്ഥിരതയുള്ള പുതിയ രാസസംയുക്തം കണ്ടെത്തി ലോകശ്രദ്ധ നേടി. ഇന്ത്യയിൽ ആധുനിക രസതന്ത്ര ഗവേഷണത്തിന് അടിത്തറയിടുകയും ഒരു വലിയ ശിഷ്യസമ്പത്തിനെ വളർത്തിയെടുക്കുകയും ചെയ്തു. പ്രശസ്ത ശാസ്ത്രജ്ഞരായ മേഘനാഥ് സാഹ, ശാന്തിസ്വരൂപ് ഭട്നാഗർ തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ

0: ബംഗാൾ കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 1901 സ്ഥാപിച്ചത് അദ്ദേഹമാണ്. പ്രാചീന ഇന്ത്യയിലെ രസതന്ത്രത്തിന്റെ ചരിത്രം പ്രതിപാദിക്കുന്ന എ ഹിസ്റ്ററി ഓഫ് ഹിന്ദു കെമിസ്ട്രി എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ചത് അദ്ദേഹമാണ്. ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തേഡ് ഭരണകൂടത്തിനെതിരെ 10,000 കറുത്ത വർഗ്ഗക്കാരായ വിദ്യാർത്ഥികൾ നടത്തിയ സൊവേറ്റോ മാർച്ചിന് നേരെ പോലീസ് വെടിവെപ്പുണ്ടായത് 1976 ജൂൺ 16. ഇതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂൺ 16 ആഫ്രിക്കൻ കുട്ടികളുടെ അന്താരാഷ്ട്ര ദിനം ആയി ആചരിക്കുന്നു. 1991 ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി ആണ് ജൂൺ 16 ഈ ദിനാചരണം പ്രഖ്യാപിച്ചത്. സൊവേറ്റോയിൽ ജീവൻ ബലി നൽകിയ കുട്ടികളുടെ ധീരതയെ അനുസ്മരിക്കാനും ആഫ്രിക്കയിലുടനീളമുള്ള കുട്ടികൾ നേരിടുന്ന വിദ്യാഭ്യാസ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്താനും ഈ ദിവസം വിനിയോഗിക്കുന്നു. മലയാള സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെയും വ്യത്യസ്തമായ ശബ്ദഗാംഭീര്യത്തിലൂടെയും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടൻ സുകുമാരൻ 1997 ജൂൺ 16 അന്തരിച്ചത്. 70s and 80s മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ദേശബന്ധു എന്നറിയപ്പെട്ടിരുന്ന പ്രമുഖ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരസേനാനിയും സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകനുമായിരുന്ന ചിത്തരഞ്ജൻ ദാസ് അന്തരിച്ചത് 1925 ജൂൺ 16. 1923 മോത്തിലാൽ നെഹ്റുവിനൊപ്പം ചേർന്ന് അദ്ദേഹം സ്വരാജ് പാർട്ടി സ്ഥാപിച്ചു. അലിപ്പൂർ ബോംബ് കേസിൽ അരവിന്ദ് ഘോഷിനു വേണ്ടി വാദിച്ചത് ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു. ജനങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച അദ്ദേഹത്തെ ജനങ്ങൾ ആദരവോടെ ദേശബന്ധു എന്ന് വിളിച്ചു. ഭാരതത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ലോട്ടറി വകുപ്പ് ആരംഭിക്കാൻ തീരുമാനിച്ചത് 1967 ജൂൺ 16. അന്നത്തെ ധനമന്ത്രിയായിരുന്ന പി കെ കുഞ്ഞാണ് ഈ വിപ്ലവകരമായ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. സ്വകാര്യ മേഖലയിലെ ചൂഷണം അവസാനിപ്പിക്കാനും സർക്കാരിന് അധിക വരുമാനം കണ്ടെത്താനും ഇത് സഹായിച്ചു. കേരളത്തിന്റെ ഈ മാതൃക പിന്നീട് മറ്റ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളും പിന്തുടരുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായി ഈ വകുപ്പ് മാറിയിരിക്കുന്നു. കേരള സർക്കാർ ചിട്ടി ഫണ്ടുകളെ നിയന്ത്രിക്കുന്നതിനായി KSFE രൂപീകരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചത് 1969 ജൂൺ 16. സ്വകാര്യ ബ്ലേഡ് കമ്പനികളുടെ ചൂഷണത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ജനങ്ങൾക്ക് സുരക്ഷിതമായ സമ്പാദ്യ പദ്ധതികളും വായ്പകളും നൽകാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചു. വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇന്ന് കേരളത്തിലുടനീളം ശാഖകളുള്ള വലിയൊരു ശൃംഖലയായി KSFE വളർന്നിട്ടുണ്ട്. മലയാളത്തിലെ പ്രശസ്ത കവിയും ചലച്ചിത്ര ഭക്തിഗാന രചയിതാവുമായ എസ് രമേശൻ നായർ അന്തരിച്ചത് 2021 ജൂൺ 16. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നായ ഫോർഡ് മോട്ടോർ കമ്പനി ഹെൻറി ഫോർഡിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായത് 1903 ജൂൺ 16. അമേരിക്കയിലെ ഡെട്രോയിറ്റിലാണ് ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത്. അസംബ്ലി ലൈൻ സംവിധാനത്തിലൂടെ വലിയ തോതിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്ന രീതി ഇവർ വികസിപ്പിച്ചെടുത്തു. ഇത് സാധാരണക്കാർക്കും കുറഞ്ഞ ചിലവിൽ കാറുകൾ സ്വന്തമാക്കാൻ അവസരമൊരുക്കി.
1: മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അതുല്യ പ്രതിഭ എസ് രമേശൻ നായരുടെ ചരമവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹം രചിച്ച ഗാനമെനിക്കേൽക്കാം. സംഗീതം KV മഹാദേവൻ, പാടിയത് കൃഷ്ണചന്ദ്രനും ചിത്രയും. ചിത്രം രംഗം.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ്.
3: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
4: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: 1896 ഡിസംബറിലാണ് ഗാന്ധിജി ഭാര്യയെയും മക്കളെയും കൂട്ടി നേറ്റാളിലേക്ക് പുറപ്പെട്ടത്. കുടുംബത്തോടു കൂടിയുള്ള ഗാന്ധിയുടെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു അത്. കപ്പൽ വഴിക്കെങ്ങും നിൽക്കാതെ ബോംബെയിൽ നിന്ന് നേരിട്ട് നേറ്റാളിലേക്കാണ് പോയത്. അതുകൊണ്ട് യാത്രയ്ക്ക് 18 ദിവസമേ വേണ്ടി വന്നുള്ളൂ. നേറ്റാളിൽ എത്തുന്നതിന് 4 ദിവസം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അത് കപ്പലിനെ വല്ലാതെ ഇളക്കി മറിച്ചിരുന്നു. കരയ്ക്കിറങ്ങുമ്പോൾ ഗാന്ധിക്ക് അനുഭവപ്പെടാൻ പോകുന്ന എതിർപ്പിന്റെ ഒരു സൂചനയായിരുന്നു അതെന്ന് പിന്നീടാണ് ഗാന്ധിക്ക് മനസ്സിലായത്. December 19 കപ്പൽ ഡർബാനിലെത്തി. ബോംബെയിൽ നിന്ന് പുറപ്പെട്ട മറ്റേ കപ്പലും അന്ന് തന്നെ അവിടെ എത്തി. ഡർബാനിലെ വെള്ളക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന 2 കപ്പലുകളും മടക്കി അയക്കുവാനായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വെള്ളക്കാരുടെ വിരോധം കേന്ദ്രീകരിച്ചിരുന്നത് ഗാന്ധിയിലായിരുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. നേറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഗാന്ധി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയാണ് ഒന്ന്. നേറ്റാളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനായി 2 കപ്പൽ നിറയെ ഇന്ത്യക്കാരെ ഗാന്ധി ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് അവർക്കുണ്ടായ ധാരണയാണ് മറ്റൊന്ന്. ഈ ഭീഷണിക്കൊന്നും വഴിപ്പെടുവാൻ അബ്ദുള്ള കമ്പനിക്കാർ തയ്യാറായില്ല. അബ്ദുൾ കരീം ഹാജി ആദം സേട്ടുവായിരുന്നു കമ്പനിയുടെ മാനേജർ. എന്തുവന്നാലും യാത്രക്കാരെ കപ്പലിൽ നിന്നിറക്കുവാൻ തന്നെ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ 2 ആരോപണങ്ങൾക്കും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിയെപ്പറ്റി വികൃത രൂപത്തിൽ നേറ്റാളിലെ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഗാന്ധിയോട് വെള്ളക്കാർക്കുള്ള വിരോധം കൊണ്ട് മാത്രമായിരുന്നു. നേറ്റാളിൽ അദ്ദേഹം അതിനു മുമ്പ് പല അവസരങ്ങളിലും ചൂണ്ടിക്കാണിച്ച അനീതികളെ ഇന്ത്യയിലും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയുടെ ചുരുക്കം വസ്തുനിഷ്ഠമായി പറയുകയേ ഗാന്ധി ഇന്ത്യയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നുള്ളൂ. ആ കപ്പലിൽ വന്നിരുന്ന ഇന്ത്യക്കാരെ ഡർബാനിൽ കൊണ്ടുവന്നത് ഗാന്ധിയാണെന്നുള്ള ആരോപണവും ശരിയല്ല. അവരെ ആരെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയവുമില്ലായിരുന്നു. അവരുടെ കപ്പലും ഗാന്ധി സഞ്ചരിച്ചിരുന്ന കപ്പലും ഒന്നിച്ച് ഡർബാനിൽ എത്തിയെന്ന് മാത്രം.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം NJ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30.
4: പ്രായോജകർ,
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: കിലുകിലുക്കം എന്ന ചിത്രത്തിനു വേണ്ടി വാണിജ്യറാം പാടിയ ഗാനം. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്നു. ഇന്ന് രാവിലെ 9 മണിക്ക് മറക്കാതെ കേൾക്കുക ഹലോ പ്രിയ ഗീതം.
1: സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: തൊഴിൽ ദർശനം.
2: ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 34 ഒഴിവുണ്ട്. യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം. പ്രായം 26 വയസ്സ്. കവിയരുത്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ്.

0: ലഭിക്കും. അപേക്ഷാ ഫീസ് വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും വിമുക്ത ഭടന്മാർക്കും SC ST വിഭാഗക്കാർക്കും 50 രൂപ, മറ്റുള്ളവർക്ക് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://iisc.ac.in/careers/regular positions. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://iisc.ac.in/careers/regular positions. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിൽ വിവിധ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 36 ഒഴിവുണ്ട്. വാക്കിൻ ഇന്റർവ്യൂ മുഖേനയാണ് തിരഞ്ഞെടുപ്പ്. തസ്തികകളും ഒഴിവും. പ്രോജക്ട് എഞ്ചിനീയർ MNP, ഇലക്ട്രിക്കൽ മെയിന്റനൻസ് 2, ടെക്നീഷ്യൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ 21, യാർഡ് ഓപ്പറേഷൻ സൂപ്പർവൈസർ 1, ഷണ്ടിംഗ് ഓപ്പറേറ്റർ 12. യോഗ്യത 10ാം ക്ലാസ് ITI ബിരുദം. അപേക്ഷകർക്ക് ബന്ധപ്പെട്ട മേഖലയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. പ്രായം ടെക്നീഷ്യൻ ഷണ്ടിംഗ് ഓപ്പറേറ്റർ തസ്തികകളിലേക്ക് 50 വയസ്സും മറ്റ് തസ്തികകളിലേക്ക് 55 വയസ്സും. ആന്ധ്രയിലെ വിശാഖപട്ടണത്താണ് വാക്കിൻ ഇന്റർവ്യൂ നടക്കുക. പ്രോജക്ട് എഞ്ചിനീയർ, യാർഡ് ഓപ്പറേഷൻ സൂപ്പർവൈസർ, ഷണ്ടിംഗ് ഓപ്പറേറ്റർ എന്നീ തസ്തികകളിലേക്ക് June 22 ടെക്നീഷ്യൻ തസ്തികയിലേക്ക് June 23 വാക്കിൻ ഇന്റർവ്യൂ. വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://kongan railway.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://kongan railway.com. കൊൽക്കത്ത ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. E2, E3, E4 ഗ്രേഡുകളിൽ പെടുന്ന തസ്തികകളിലാണ് ഒഴിവ്. ബിരുദം, ബിരുദാനന്തര ബിരുദവും പ്രവൃത്തി പരിചയവും ഉള്ളവർക്ക് അപേക്ഷിക്കാം. വിവിധ വിഷയങ്ങൾ അല്ലെങ്കിൽ കേഡറുകളിലായി 70 ഒഴിവുണ്ട്. വിഷയങ്ങൾ അല്ലെങ്കിൽ കേഡറുകളും ഒഴിവും. മൈനിംഗ് 12, ജിയോളജി 5, എൻവയോൺമെന്റ് മാനേജ്മെന്റ് 3, സേഫ്റ്റി ആൻഡ് ഫയർ സർവീസ് 4, കോൺസെൻട്രേറ്റർ മിനറൽ പ്രോസസിംഗ് 3, ഇലക്ട്രിക്കൽ 9, ഇൻസ്ട്രുമെന്റേഷൻ 3, മെക്കാനിക്കൽ 8, സിവിൽ 3, സിസ്റ്റംസ് 1, മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് 3, HR 4, ഫിനാൻസ് 7, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ 1, മെറ്റീരിയൽസ് ആൻഡ് കോൺട്രാക്ട്സ് 4. യോഗ്യത ബിരുദം. പ്രായം E2 ഗ്രേഡിൽ 40 വയസ്സും, E3 ഗ്രേഡിൽ 42 വയസ്സും, E4 ഗ്രേഡിൽ 47 വയസ്സ് എന്നിങ്ങനെയാണ്. അപേക്ഷാ ഫീസ് 500 രൂപ. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ബാധകമല്ല. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 25. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://hindustancopper.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://hindustancopper.com. ബീഹാറിലെ ബോധ്ഗയയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. എസ്റ്റേറ്റ് കം പ്രോജക്ട് ഓഫീസർ 1, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 1, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 4, അഡ്മിനിസ്ട്രേഷൻ 1, പ്രോഗ്രാംസ് 1, പർച്ചേസ് 1, ഇന്റർനാഷണൽ റിലേഷൻസ് 1, ഫൈനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ 1, ലീഗൽ ഓഫീസർ 1, അസിസ്റ്റന്റ് സ്റ്റുഡന്റ് കൌൺസിലർ 1, ഓഫീസ് അസിസ്റ്റന്റ് 1, ITI ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് 1, ജൂനിയർ അസിസ്റ്റന്റ് 1, നഴ്സിംഗ് സ്റ്റാഫ് വനിത 1, അഡ്മിനിസ്ട്രേറ്റീവ് എക്സിക്യൂട്ടീവ് 1. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iimbg.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iimbg.ac.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 23.
1: തൊഴിൽ ദർശനം.
2: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
4: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
1: ചുമട് താങ്ങി.

0: എന്തോ ഒരു ശൂന്യത, ഒരു ഉത്സാഹവും തോന്നുന്നില്ല. പ്രകാശേട്ടൻ പോയതിൻ്റെ ആവും. അവിടെ എത്തിയിട്ട് വിളിച്ചോ അനുചേച്ചി.
1: വിളിച്ചാ നിന്നോട് പറയത്തില്ലേ, വിളിച്ചില്ല. എത്തിയൊന്ന് സെറ്റിലായിട്ടേ വിളിക്കൂ. അമ്മയും അച്ഛനെയും വിളിച്ചു കാണും.
0: നിങ്ങൾ തമ്മിലായിരുന്നു വലിയ അടുപ്പം അല്ലേ? ഏറ്റവും കൂടുതൽ വഴക്കും നിങ്ങൾ തമ്മിലാ.
1: പ്രകാശേട്ടനും ഞാനും തമ്മിൽ കാര്യമായ പ്രായ വ്യത്യാസമില്ല, ഏറിയാൽ 2 വയസ്സ് വ്യത്യാസം. അഭിരാമിയും പ്രകാശേട്ടനും തമ്മിലും അത്ര വ്യത്യാസമേ ഉള്ളൂ. അന്നപൂർണ ചേച്ചിയുമായി ഞങ്ങൾക്കെല്ലാം നല്ല പ്രായ വ്യത്യാസമുണ്ട്.
0: അഭിചേച്ചിയെ അനുചേച്ചി പേരാണ് വിളിക്കുന്നത്, ഞാൻ പണ്ടേ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ തമ്മിൽ അത്ര അടുപ്പവുമില്ല അല്ലേ?
1: അഭിരാമിയെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി എന്ന് വിളിക്കും, എന്തെങ്കിലും കാര്യം സാധിക്കേണ്ടപ്പം. അടുപ്പക്കുറവൊന്നുമില്ല, ഞങ്ങൾ 3 പേരുമാണ് കൂട്ട്. അന്നപൂർണ ചേച്ചി ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ആണ്.
0: അഭിചേച്ചി കൂടുതൽ കാലവും പഠിത്തത്തിന് വെളിയിലായിരുന്നല്ലോ. ഞാൻ വന്നതിന് ശേഷം ആകെ ഒരു 3 കൊല്ലമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ.
1: അപ്പോ നിനക്ക് ആളെ വലിയ പിടിയില്ല, അതൊരാശ്വാസമാണ്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നിനക്കൊരൊറ്റ മണിക്കൂർ മതി ആളെ കയ്യിലെടുക്കാൻ.
0: എന്റെ ചേച്ചി, ഞാനൊരു പാവമല്ലേ? പണിക്കരി സാറും അമ്മയുമാണ് എന്റെ ദൈവങ്ങൾ, അത് കഴിഞ്ഞ് മറ്റാരും ഉള്ളൂ.
1: വലിയ സെന്റിമെന്റ്സ് വേണ്ട കുട്ടപ്പായി, ഞങ്ങളൊക്കെ ഉപദൈവങ്ങളാണല്ലോ. ദൈവങ്ങളുടെ അനുഗ്രഹത്തിനായി ഉപദൈവങ്ങളെ കുറിച്ചുള്ള വാർത്തകള് അവിടെ എത്തിക്കലാണല്ലോ നിന്റെ പ്രാർത്ഥന.
0: അത് പിന്നെ എന്നും അമ്മയെ വിളിക്കണം. അപ്പോ അന്നന്നത്തെ വിശേഷങ്ങൾ അമ്മ ചോദിക്കും. പറയാതെ പറ്റുമോ? ഞാൻ സത്യം മാത്രം പറയും.
1: ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ അനിയാ, അഭിരാമി എപ്പോ പുറത്തോട്ട് വരും? ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല മുറി നീ അവൾക്ക് കൊടുത്തു അല്ലേ?
0: വിശാലമായ മുറികളിൽ കഴിയുന്നവർക്ക് പൊതുവെ കാഴ്ചപ്പാട് വിശാലമാകും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതാണ് ആ മുറി കൊടുത്തത്. മനസ്സൊന്ന് വിശാലമായിക്കോട്ടെ,
1: കാത്തിരുന്ന് കാണാം. എന്തായാലും അനാമികയും പ്രകാശമല്ല അഭിരാമി, അതോർത്താൽ നല്ലത്.
2: അഭിരാമിമാട് ഇന്നലെ എത്തിയല്ലേ കൂട്ടപ്പായി? രാവിലെ വന്ന് കാണണമെന്ന് പണിക്കര് സാറ് വിളിച്ചു പറഞ്ഞിരുന്നു.
0: ആ ഫാദർ ഇരിക്കെ, ചേച്ചി തയ്യാറാവുന്നു, ഉടനെ വരും. ഇന്ന് തന്നെ ചാർജ് എടുക്കും എന്നാണ് തോന്നുന്നത്. അനാമിക ചേച്ചിയുമായി കാര്യമായി എന്തൊക്കെയോ ചർച്ച നടക്കുന്നുണ്ടായിരുന്നു.
2: അത് വേണമല്ലോ. ഈ സൊസൈറ്റിയുടെ കീഴിൽ ഏതാണ്ട് 10 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയല്ലേ? എല്ലാം വലിയ സംരംഭങ്ങൾ. ഈ നാടിൻ്റെ അഭിവൃദ്ധി തന്നെ ഈ സൊസൈറ്റിയെ ആശ്രയിച്ചല്ലേ?
0: പണിക്കര് സാറ് പറയാറുള്ളത് ഈ സൊസൈറ്റി താനേ വളർന്നു എന്നാണ്. അത്ര വിപുലമാക്കാൻ പരിപാടി ഉണ്ടായിരുന്നില്ല സാറിന്.
2: പലതും അങ്ങനെയാണ് കുട്ടപ്പായി. നന്മയുടെ വൃക്ഷമല്ലേ, വളരട്ടെ. അതിന് പറ്റിയ ഭരണാധികാരികൾ വരണം.
0: അഭിചേച്ചി അതിന് പറ്റിയ ആളാണ്. പറഞ്ഞു കേട്ടത് സകലതും ഓടി നടന്ന് നോക്കിക്കൊള്ളുമെന്നാണ്.
2: അന്നപൂർണയെ പോലെ കർക്കശക്കാരിയാണോ? അന്നപൂർണ നന്മയുള്ള കർക്കശക്കാരിയായിരുന്നു.
0: ഇതിപ്പം ഒന്നും പറയാൻ വയ്യ. എനിക്കാകെ 3 കൊല്ലത്തെ അടുപ്പമേ ഉള്ളൂ. സ്നേഹമാണ്, പക്ഷേ ഒരു പിടി തരില്ല.
2: ഓ, കൗണ്ടറും ബേബി ടീച്ചറും വരുന്നുണ്ട് കേട്ടോ. വരൂ രണ്ടാളും. നമസ്കാരം.
3: വണക്കം ഫാദർ.
4: നമസ്കാരം ഫാദർ.
0: ആ നിങ്ങളൊക്കെ ഇരിക്കേ, അഭിരാമി ചേച്ചി ഉടനെ വരും. ചായ ഇടാൻ കത്രീന ചേട്ടത്തിയോട് പറയട്ടെ.
2: 10 എത്തണമെന്നാണ് എന്നോട് പണിക്കര് സാറ് പറഞ്ഞത്. 10
4: എല്ലാവർക്കും നമസ്കാരം. ഫാദറിനെ മാത്രമേ അറിയാതെയുള്ളൂ, കൗണ്ടറെ ബാംഗ്ലൂരിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. ബേബി, നിനക്കൊരു മാറ്റമില്ലല്ലോ.
2: പണിക്കര് സാർ എന്നോട് മാഡത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ 1 റാങ്ക് വാങ്ങിയ ആളാണെന്നാ പറഞ്ഞത്.
5: പണ്ടേ പഠിക്കാൻ നല്ല മിടുക്കിയാണ്, പഠിച്ചതെല്ലാം വിദേശത്താണ് അല്ലേ അഭി? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.
6: പഠിത്തവർക്ക് മേൽ ഞാൻ രൊമ്പ മര്യാദ വെച്ചിരിക്കേൻ മാഡം.
4: പറഞ്ഞു പറഞ്ഞ് എന്നെ മഹതി ആക്കൂ എല്ലാരും കൂടി. അല്ല, വീട്ടിലാർക്കാ പഠിപ്പില്ലാത്തത്? അനാമികയ്ക്ക് 2 പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അന്നപൂർണ ചേച്ചി

0: യും എം എ ഇംഗ്ലീഷാണ്. പിന്നെ പ്രകാശനില്ലാത്ത ഡിഗ്രിയില്ല. പിന്നെ എന്താ?
1: പണിക്കര് സാർ ഭാഗ്യവാനാണ്. മക്കള് വിദ്യാസമ്പന്നരാവുന്നതിലും വലിയ നേട്ടം രക്ഷിതാക്കൾക്കില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ന് തന്നെ ചാർജ് എടുക്കുന്നുണ്ടോ?
2: ഇറങ്ങി വരവ് കണ്ടിട്ട് ഇന്ന് തന്നെ ചാർജ് എടുക്കുമെന്നാണ് തോന്നുന്നത്.
3: മുഹൂർത്തവും മറ്റും പാർക്ക വേണ്ടമ്മ മാഡം, അത് തന്നെ നല്ലത്.
0: ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ മാത്രം സമയം നോക്കിയാൽ മതിയെന്നാണ് എന്റെ വിശ്വാസം. നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നല്ല മുഹൂർത്തം.
1: അതൊരു നല്ല ചിന്തയാണ്. നേരെ ഓഫീസിലേക്ക് പോവുകയാണോ?
2: കുട്ടപ്പായി വണ്ടിയെടുക്കാൻ പോയതാണോ? ഞാനും വരാം അഭി കൂടെ.
3: നമ്മ എല്ലാ പേരും വരുവോ? സംഗതിയെ കൊണ്ടാട വേണ്ടമ്മ.
0: അതെ, നിങ്ങളെല്ലാം വേണം കൂടെ. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും. പിന്നെ ഞാൻ കാർ എടുക്കുന്നില്ല, നടന്നാണ് പോകുന്നത്. എനിക്ക് ഈ നാടൊക്കെ ഒന്ന് കാണണം.
2: നാടിന് കാര്യമായ മാറ്റമൊന്നും ഇല്ല അഭി. പുതിയ ചില കെട്ടിടങ്ങൾ വന്നു, ചില കടകൾ പുതുതായി തുടങ്ങി.
1: മാഡം വന്നു വന്ന് എല്ലാവരും ഒന്ന് അറിയുകയും ചെയ്യും. അതും വേണ്ടതു തന്നെ.
3: അപ്പോ ഇറങ്ങലാമോ മാഡം? ഇതൊരു നല്ല തുടക്കമായി ഇരിക്കട്ടുമേ.
0: ആയിക്കോട്ടെ.
4: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
5: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
6: പ്രശസ്ത മലയാള ചലച്ചിത്ര നടനായിരുന്ന സുകുമാരന്റെ ഓർമ്മ ദിനമായ ഇന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ നിർമാല്യം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: ഈ ഗാനം പാടിയത് കെ പി ബ്രഹ്മാനന്ദനും പത്മിനിയും. സംഗീതം കെ രാഘവൻ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.

അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച് പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ മൂന്നംഗ സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം എ പത്മകുമാറിനെ സിപിഐഎമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. എസ് ഐ ടിയുടെ കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോ തോമസ് ഐസക് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് സെൽഫ് എന്യൂമറേഷൻ. കാലിക്കറ്റ് ബ്ലഡ് ഡോണേഴ്സ് ഫോറവും നിഖില ഫൌണ്ടേഷനും സംയുക്തമായി ലോക രക്തദാതാവ് ദിനം ആചരിച്ചു. മാനാഞ്ചിറ CSI റിട്രീറ്റ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ എ പി ഇംതിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരുന്ന സെക്കൻഡ് സെമസ്റ്റർ FYUGP പരീക്ഷ ജൂൺ 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഇറാൻ ഇപ്പോൾ ന്യൂസിലൻഡിനെ നേരിടുകയാണ്. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാന്റ് ഒരു ഗോൾ നേടി. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, 2026 കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ലോക ക്ലാസിക് വിഭാഗത്തിലെ ഏക ഇന്ത്യൻ എൻട്രിയായ മലയാള ചലച്ചിത്രം ഏതാണ്? ഉത്തരം, അമ്മ അറിയാൻ. 1986 വിഖ്യാത സംവിധായകൻ ജോൺ എബ്രഹാമിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചലച്ചിത്രത്തിന്റെ 4K റീസ്റ്റോർഡ് പതിപ്പാണ് മേളയിൽ പ്രദർശിപ്പിക്കുക. 2001 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എക്കാലത്തെയും മികച്ച 10 ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ചിത്രം കൂടിയായ അമ്മ അറിയാനിലെ നായകവേഷം അവതരിപ്പിച്ചത് പ്രശസ്ത നടനും സംവിധായകനുമായ ജോയ് മാത്യു ആണ്. 2026 കാൻ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്ന ലോക ക്ലാസിക് വിഭാഗത്തിലെ ഏക ഇന്ത്യൻ എൻട്രിയായ മലയാള ചലച്ചിത്രം അമ്മ അറിയാൻ.

0: അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
4: കറോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്ര യോജന സെ ലോൺ മില, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹൈ കി ഡെമോക്രസി കാൻ ഡെലിവർ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
6: കടത്തനാട്ട് മാധവിയമ്മ, മാലതി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന കടത്തനാട്ട് മാധവിയമ്മ 1909 ജൂൺ 15 ജനിച്ചു. കടത്തനാട്ട് കൃഷ്ണവാര്യരായിരുന്നു ആദ്യ ഗുരു. ചെറുപ്പത്തിലെ കവിതാ രചനയോട് താല്പര്യം കാട്ടിയിരുന്നു. പലവട്ടം സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനങ്ങളിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച അവരുടെ മിക്ക കവിതകളും നാടൻ പാട്ടിൻ്റെ താളത്തിലുള്ളതാണ്. കണിക്കൊന്ന, കാവ്യോപഹാരം, ഗ്രാമശ്രീകൾ, തച്ചോളി ഉദയനൻ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1996 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1999 ഡിസംബർ 24 കടത്തനാട്ട് മാധവിയമ്മ അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് കടത്തനാട്ട് മാധവിയമ്മയുമായി നടത്തിയ

0: അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം കേൾക്കാം.
1: എനിക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാതെ ഉണ്ടിരുന്നത് അന്നത്തെ ആ തറവാടുത്തത്തിൻ്റെ ഒരു വശം. പിന്നെ ഞാൻ അന്ന് എൻ്റെ ഈ കവിതാവാസനയെല്ലാം കണ്ടപ്പോൾ അച്ഛന് വളരെ സന്തോഷം. എന്നാൽ കടത്തനാട്ട് കൃഷ്ണവാര്യരെന്ന കവിയും മഹാപണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ കീഴിൽ 8 കൊല്ലം ഞാൻ പഠിച്ചു. അതാണ് എൻ്റെ വിദ്യാഭ്യാസം. കൂട്ടുകുടുംബാന്ന് അന്ന് ഏതാണ്ട് തിരുവത്ത് എന്ന് പറയുന്ന ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തറവാടാണ്. അതിൻ്റെ ഒരു താവഴിയുണ്ട് പുല്ലഞ്ചേരി. അവിടെ അച്ഛനും ഞങ്ങൾ മക്കളും കുടുംബാംഗങ്ങളും എല്ലാം കൂടി താമസമായിരുന്നു. ഞാൻ ഈ കവിത എഴുതുമെന്നല്ലാണ്ട് വിശേഷിച്ച് എനിക്ക് ഒന്നുമില്ല എന്നാണ് എൻ്റെ വിചാരം. കവിത കുറച്ച് എഴുതിയിട്ടുണ്ട്. അതെന്തോ എൻ്റെ അച്ഛൻ്റെ വാസന കിട്ടി.
2: ആദ്യം പബ്ലിഷ് ചെയ്ത കവിത ഏതായിരുന്നു?
1: കൃഷ്ണാർജുന.
2: കൃഷ്ണാർജുന. അത് എതിലാണ് പബ്ലിഷ് ചെയ്ത് വന്നത്?
1: കവനകൗമുദി എന്ന് പറഞ്ഞിട്ടൊരു പഴയ ഒരു മാസിക ഉണ്ടായിരുന്നു. അന്ന് പി വി കൃഷ്ണവാര്യരെന്ന് പറഞ്ഞ ഒരാളാണ് അതിൻ്റെ പത്രാധിപർ.
2: നമുക്ക് ഒരു കവിത പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രതിഫലം കിട്ടുമായിരുന്നു?
1: അന്ന് 5 റുപ്യ.
2: ഈ കവിത എഴുതാനായിട്ട് ഇരിക്കുകയാണോ പതിവ്? അല്ല, ശരിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആശയം ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് അതിനെ പറ്റി എഴുതണം എന്ന് തോന്നുന്നു?
1: കവിത എഴുതാനായിട്ട് ഇരിക്കുന്ന പതിവേ എനിക്കില്ല. എനിക്ക് 4 കുട്ടികളുണ്ടല്ലോ. ആ കുട്ടികളെ ശുശ്രൂഷിക്കലും വീട്ടുകാര്യങ്ങളും നോക്കലും അതെനിക്ക് നല്ലൊരു പണിയാ. പണി അന്ന് പണിക്കാർക്കൊന്നും വിഷമമില്ല, എന്നാലും അവരെയും നിയന്ത്രിക്കണമല്ലോ. ഞാൻ എന്ത് ചെയ്യും? അടുക്കളയിൽ പോയാൽ ഒരു കടലാസ് മനസ്സിലെടുത്ത് അടുക്കളയിൽ വെക്കും. അവിടെ നിന്ന് ചില സമയം 1-2 വരിയും തോന്നും, അന്നേരം കുറിച്ചിടും. അങ്ങനെ അവിടെ അവിടെ മുഴുവനാവില്ല. രാത്രി ആയാൽ കുട്ടികളെല്ലാം കിടന്നുറങ്ങിയാൽ ഇതെടുത്ത് നോക്കി അത് പൂർത്തിയാക്കി. ഞാൻ കുറച്ച് കൃഷിസ്ഥലമുണ്ട്, അവിടെ നിന്ന് നാട്ടിൽ നടന്ന് പെണ്ണുങ്ങൾ അത് മേൽനോട്ടം വഹിക്കാൻ ഞാൻ പോകും. അന്നേരം എഴുതിയതാ, നാണിച്ചു പോകുന്നു നീളം കുടരുകൂടി ഞാനീ വരമ്പിൻ കുതുമ്പിൽ നിൽക്കേ, ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കടത്തനാട്ട് മാധവി അമ്മയുടെ ശബ്ദം.
3: എന്നും കാലം സാക്ഷി.
4: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോകണം എന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
5: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
5: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: യേശുദാസും ചിത്രയും രുദ്രാക്ഷം എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. ഗാനമെഴുതിയത് രഞ്ജി പണിക്കർ, സംഗീതം നൽകിയത് ശരത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: നിന്റെ ആഗ്രഹം എന്താ?
2: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
4: നമസ്തേ അനന്തപുരിയിൽ, ഇനി നമുക്ക് ചുറ്റും. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ July 1 to 30 നടക്കും. ഇതിന്റെ ഭാഗമായി 2026 June 16, അതായത് ഇന്ന് മുതൽ ആരംഭിക്കുന്ന 15 സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് https://sc.census.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശന വേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന്

0: ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0471241317 അല്ലെങ്കിൽ 9744900536. കേരള വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിലെ ജലശുദ്ധീകരണശാലകളോടനുബന്ധിച്ചുള്ള KSEB സബ്സ്റ്റേഷനിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 11 മണി മുതൽ 1 മണി വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. അതിനാൽ കോർപ്പറേഷനിലെ പേരൂർക്കട, ഒബ്സർവേറ്ററി, ഐരാണിമുട്ടം എന്നീ ജലസംഭരണികളിൽ നിന്ന് വിതരണം നടത്തുന്ന പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടും. കേരള സർവകലാശാല 17 മുതൽ തുടങ്ങാനിരുന്ന 2-ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ 22 മുതൽ നടത്തും. പുതുക്കിയ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കേരള സർവകലാശാല 1-ാം വർഷ ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് സെന്ററുകളിൽ പ്രിന്റിംഗ് ടെക്നോളജി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. വിവരങ്ങൾക്ക് 0471247420 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0471247420. മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരാഴ്ചയായി അടച്ചിട്ടിരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടി ഇക്കോ ടൂറിസം ഇന്നലെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തനമാരംഭിച്ചു.
1: എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
2: എന്താ കാര്യം പറ?
1: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
3: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: 30 വർഷത്തെ സേവന പാരമ്പര്യം. പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
6: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
7: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം. കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല.
8: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, വർക്കല. വിളിക്കൂ 8590946200.
9: ഷോപ്പിംഗ് ഹാപ്പി ആണെങ്കിൽ ഓഫർ ജനുവിനാണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അറഫ ഗോൾഡ് തന്നെ വേണം.
10: ഈസ്റ്റ് ഫോർട്ട് അറഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
11: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
12: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
13: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അറഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
14: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
15: നോർത്ത് ഈസ്റ്റ്
14: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മിന്നാരം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാരം ചിത്രയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.
2: ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്നു.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: അങ്ങനെ വരട്ടെ, കള്ളനെ പിടികിട്ടി. ഒരു ചെറിയ അലർച്ചയോടെ ഭാർഗവിയമ്മ കടായ കവച്ച് കടന്നിങ്ങോട്ട് വന്നു. വിശ്വനാഥൻ ഞെട്ടിപ്പോയി. അവൻ ആ വിറകുപുരയ്ക്കടുത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. ഒരു കിലുക്കാമ്പെട്ടി ഉരുട്ടിയ മാതിരിയാണ് ആ വരവ്. നടത്തത്തിനൊപ്പം ചറുപിറുന്നനെയുള്ള ശകാരവും. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയാ പഠിക്കുന്നതല്ലേ! നന്ന് മകന്റെ വളർച്ച. ഈ പ്രദേശത്ത് വളരെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടും കളവും കവർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നിൽക്കവിടെ, അവർ വിശ്വനാഥന്റെ കൈ കടന്നുപിടിച്ചു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയാ പഠിക്കുന്നതല്ലേ! നന്ന് മകന്റെ വളർച്ച. ഈ പ്രദേശത്ത് വളരെ കുട്ടികളൊക്കെ ഉണ്ടായിട്ടും കളവും കവർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. നിൽക്കവിടെ, അവർ വിശ്വനാഥന്റെ കൈ കടന്നു പിടിച്ചു. ആ കയ്യിൽ ഒരു കോഴിമുട്ടയുണ്ട്. ആ 6 വയസ്സുകാരൻ അന്തം വിട്ടു നിന്നുപോയി. ചിലങ്കകളും കുടമണികളുമായി ഒരു ഒറ്റക്കാളവണ്ടി ഓടി വന്ന് മേലേക്ക് കയറിയ പോലുള്ള ഒരു അനുഭവമായിരുന്നു അത്. ഭാർഗവിയമ്മ അവനെ പിടിച്ചു വലിച്ച് അടുക്കളയുടെ അടുത്തേക്ക് ചെന്ന് ഒരലർച്ച. മാധവിയമ്മേ! എന്തേ? മാധവിയമ്മ പുളി തിരുമിപ്പിഴിയുന്ന ഒരു മരവിയുമായി വെളിയിലേക്ക് വന്നു. നോക്കിൻ, കണ്ണുമിഴിച്ചു നോക്കിൻ! ഭാർഗവിയമ്മ അലറി. മാധവിയമ്മ സൂക്ഷിച്ചു നോക്കി. ഒരു കോഴിമുട്ടയുമായി വിശ്വനാഥൻ അടുത്തു നിൽക്കുന്നു. എന്താ കഥ? ഈ നാട്ടിൽ മനുഷ്യർക്ക് പുലരണ്ടേ? ഇങ്ങനെ തുടങ്ങിയാൽ അയൽപ്പക്കാർ ഓടേണ്ടി വരില്ലേ? നിങ്ങൾ കലിതുള്ളാതെ കാര്യം പറയിൻ. മാധവിയമ്മ മരവി താഴ്ത്തുവെച്ച് കയ്യിൽ നിന്ന് പുളിങ്ങച്ചണ്ടി തട്ടിക്കളഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാനായതുകൊണ്ട് കലിതുള്ളുന്നേ ഉള്ളൂ. നിങ്ങളാണെങ്കിൽ കൊന്നു കുഴിച്ചു മൂടി മീതെ വാഴക്കന്ന് നട്ടു. ആ, എന്തുണ്ടായി? മാധവിയമ്മയ്ക്കും കലി വരുന്നുണ്ടായിരുന്നു. 5 കോഴിമുട്ടയായി കാണാതെ വരുന്നു. ഇത് 6-ാമത്തേതാണ്. എത്ര സഹിക്കാം? അവൻ അകത്ത് കടന്ന് എടുത്തുകൊണ്ട് വന്നതാ? എന്തിന്? കോഴി വന്ന് മുട്ടയിടുന്നത് നിങ്ങളുടെ വിറകുപരിയിലാണ്. അതാണെങ്കിൽ ഒരസത്തു കോഴിയും. നിൽക്കട്ടെ, അതിനെ ഇറച്ചിയാക്കിയിട്ട് ഇനിയൊരു കാര്യം. മാധവിയമ്മയ്ക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായി. അവർ കൈ മുണ്ടിൽ തുടച്ച് വിശ്വനാഥനെ ഇങ്ങോട്ട് പിടിച്ചും തിരിച്ചും മറിച്ചും ഒരെട്ടു പൂശ്. അവൻ കോഴിമുട്ട താഴ്ത്തിട്ട് അകരാനും തുടങ്ങി.
5: അയ്യോ എൻ്റെ അമ്മേ, എന്നെ തല്ലല്ലേ! ഇനി കക്കുവോ?
4: ഞാൻ കട്ടതല്ല. അയ്യോ! അടിയും കരച്ചിലും ഇടകലർന്നങ്ങനെ പൊങ്ങി. ബാലാമണി വന്ന് ഒന്നേന്തി നോക്കി. രൗദ്രഭീമനെപ്പോലെ നിൽക്കുന്ന അമ്മയെ കണ്ട് അടുക്കളയിലേക്ക് തലവലിച്ചു. രാധ ഓടി വന്ന് ഇടയിൽ കടന്നു നിന്നു. അവൾക്കും കിട്ടി 2.
5: അയ്യോ എൻ്റെ അമ്മേ!
4: അവൾ നിലവിളിയോടെ പിന്മാറി. ഇത്രയുമായപ്പോൾ ഭാർഗവിയമ്മ തന്നെ ചെന്നു പിടിച്ചു.
5: എന്ത് കഥയില്ലായ്മയാണ് ഈ കാട്ടുന്നത്! ഞങ്ങൾക്കത്രയേ കഥയുള്ളൂ. നിങ്ങൾ അറിവുള്ളവരാണല്ലോ. എന്റെ കുട്ടിയെ തലാൻ നിങ്ങളുടെ ചീട്ട് വേണോ?
4: ഇതിനെ തുടർന്ന് നല്ലൊരു കലഹം തന്നെ നടന്നു. 2 കൂട്ടരും വായ കൂട്ടാതെ സംസാരിച്ചു.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
7: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
8: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബ്ബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബ്ബയ്യ ജുവലേഴ്സ് ആരിശാല.
0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
11: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
12: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പരസ്പരം എല്ലാം അറിയാമായിരുന്നിട്ടും പറയാതെ പോയ പ്രണയമാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിന്റെ വിഷയം. ഒരേ ചിന്തകൾ, ഒരേ സങ്കല്പങ്ങൾ, ഒരാൾ പറഞ്ഞു നിർത്തിയ അർത്ഥവിരാമത്തിൽ നിന്നും ആ വാക്യത്തെ പൂരിപ്പിക്കുന്ന മറ്റയാൾ. എന്നിട്ടും അറിയില്ലെന്ന് കരുതി അവർ അവരുടെ പ്രണയത്തെ മൗനത്തിലും കണ്ണുകളിലും ചെറുപുഞ്ചിരിയിലുമായി ഒളിപ്പിച്ചു വച്ചു. മനസ്സിന്റെ താളി ഒരു മയിൽപ്പീലി എന്ന പോലെ. രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം മോഹൻ സിതാര.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മന്ദിരത്തിലെ അടുത്ത ഗാനം എന്റെ ഹൃദയത്തിന്റെ ഉടമ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും ബിജു നാരായണനും പാടിയത്. രചന ഓയിൻവേ കുറിപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: മറ്റൊരു വിഷയവുമായി തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഇനി നാളെ രാവിലെ 8:35 നമസ്തേ അനന്തപുരിയിൽ.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
2: ഇന്നീ പരിപാടിയിൽ വൃക്ഷാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
3: ഒരു വൃക്ഷം അഥവാ മരം പോലെ ശരീരത്തിന് സ്ഥിരത്വവും ബാലൻസും കൊണ്ടുവരുന്ന യോഗാസനമാണിത്. യോഗയിലെ ബാലൻസിംഗ് ആസനങ്ങളിൽ ഒന്നായ വൃക്ഷാസനം ഒരു പ്രോപ്രിയോസെപ്ഷൻ പുനരധിവാസ വ്യായാമമായും ഉപയോഗിച്ചു വരുന്നു. അതായത് പ്രോപ്രിയോസെപ്ഷൻ എന്നാൽ ശരീരത്തിന്റെ സ്ഥാനം, ചലനം, ചുറ്റുപാടുകളോടുള്ള പൊരുത്തപ്പെടൽ എന്നിവ മനസ്സിലാക്കാനുള്ള സ്വാഭാവികമായ ഒരു കഴിവാണ്. ഇത് മസിലുകൾ, ജോയിന്റ്, ടെൻഡൻ മുതലായവയിലെ ചില പ്രത്യേക റിസപ്റ്ററുകളുടെ സഹായത്തോടെയാണ് ഉണ്ടാകുന്നത്. ഇത് ചില ഇഞ്ചുറികൾ, ക്ഷതങ്ങൾ മുതലായവയാൽ നഷ്ടപ്പെടുമ്പോൾ അവയെ തിരിച്ച് എടുക്കുന്നതിനായി ഒരു പുനരധിവാസ വ്യായാമമായി വൃക്ഷാസനം ശീലിച്ചു വരുന്നു. വൃക്ഷാസനം ശരീരത്തിന്റെ സ്ഥിരതയെ തരുന്നതിനൊപ്പം നാഡീപേശി സംബന്ധമായ സന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ്. ഈ ആസനം ചെയ്യുന്നതിനായി ആദ്യം സമസ്ഥിതിയിൽ കാലുകൾ 2 ഇഞ്ച് അകലത്തിൽ വെച്ച് നിവർന്ന് നേരെ നിൽക്കുക. ദീർഘശ്വാസമെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുകാൽ ഉയർത്തി മുട്ടുമടക്കി വലത് കാൽപാദം അഥവാ ഉള്ളംകാൽ ഇടത് കാലിന്റെ തുടയുടെ ഉൾവശത്തായി വരത്തക്ക രീതിയിൽ വയ്ക്കുക. ഉപ്പൂറ്റി പെരിനിയം ഭാഗത്തോട് ചേർന്നിരിക്കണം. ശരീരം സ്ഥിരമായി വച്ചതിനു ശേഷം വീണ്ടും ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ മുകളിലേക്കുയർത്തി നമസ്കാരമുദ്രയിൽ കൊണ്ടുവരാം. ഇതല്ലെങ്കിൽ കൈകൾ നെഞ്ചിനു മുമ്പിൽ നമസ്കാരമുദ്രയിൽ വയ്ക്കാം. നമ്മുടെ ദൃഷ്ടി മുന്നിൽ സ്ഥിരമായ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. സ്വാഭാവികമായ മൃദുശ്വാസം ഈ സ്ഥിതിയിൽ എടുത്തുവിടുക. 10 മുതൽ 30 സെക്കൻഡ് വരെ ഈ നിലയിൽ തുടരാം. ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ റിലാക്സ് ചെയ്യുകയും വലത് കാൽ താഴെ വച്ച് വിശ്രമിക്കുകയും ചെയ്യാം. ഇനി ഇതേ രീതിയിൽ ഇടത് കാലുകൊണ്ടും ആവർത്തിക്കാം. വൃക്ഷാസനം കാലുകളിലെ, പ്രത്യേകിച്ച് തുട, കണങ്കാൽ, മുട്ട് മസിലുകളെയും ലിഗമെന്റുകളെയും ബലപ്പെടുത്താനും പോസ്ചർ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ന്യൂറോമസ്കുലാർ കോർഡിനേഷൻ അഥവാ നാഡീപേശി സംബന്ധമായ ഏകോപനത്തിനും ശരീരത്തിന് സ്ഥിരതയും ബലവും നൽകാനും സഹായിക്കുന്ന യോഗാസനമാണിത്. മാനസികമായി ഏകാഗ്രത, ശ്രദ്ധ എന്നിവ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. തുടക്കത്തിൽ ബാലൻസ് ലഭിക്കാത്തവർക്ക് ഭിത്തിയുടെ സപ്പോർട്ടോടുകൂടി നിന്ന് ചെയ്യാവുന്നതാണ്. കാൽപാദം മുട്ടിനു മുകളിൽ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരം വശങ്ങളിലേക്ക് ചെരിയാതെ നിവർന്നു നിൽക്കുകയും വേണം. വെർട്ടിഗോ അഥവാ ബാലൻസിന്റെ പ്രശ്നങ്ങളുള്ളവർ, മുട്ടിനും ഇടുപ്പിനും രോഗാവസ്ഥകളുള്ളവർ, ക്ഷതമോ സർജറിയോ കഴിഞ്ഞവർ, ആർത്രൈറ്റിസ് രോഗം മുതലായവയിൽ വിദഗ്ധ നിർദ്ദേശാനുസരണം മാത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുക.
2: വൃക്ഷാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
9: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
10: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
9: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലിയറ്റ് എറണാകുളം.
11: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
12: ഏക് വ്യക്തിക്ക് ജമീൻ, ഘർ, ഗഹനെ, या दूसरा कोई सामान बीमारी के खर्च में बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है।
11: 12 वर्ष विश्वास വികസന ത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
0: ചിത്രം ആദ്യത്തെ കൺമണി. ഗാനരചന IS കണ്ണൂർ, സംഗീതം SP വെങ്കിടേഷ്. പാടിയത് ബിജു നാരായണനും ചിത്രയും.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
1: പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനായിരുന്ന പി ജി വിശ്വംഭരന്റെ ചരമവാർഷിക ദിനം കൂടിയാണിന്ന്. അദ്ദേഹം സംവിധാനം ചെയ്ത എഴുപുന്നത്തരകൻ എന്ന ചിത്രത്തിലെ ഈ ഗാനമാവട്ടെ നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലെ അവസാന ഗാനം.

ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസ്. അറിവുകളും അറിയിപ്പുകളും വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളുമൊക്കെയായി നമസ്തേ അനന്തപുരി വീണ്ടുമെത്തും നാളെ രാവിലെ ഇതേ സമയം.

0: സമയം 9 മണി. ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേഷ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മധുവന്തി ആരാധികെ, അപ്പലാലെ, തിറതിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തിഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായണൻ.

0: ഓക്കേ, ശരി. വീട്ടിൽ ആരൊക്കെ
1: പിന്നെ
0: ഉണ്ട്?
1: പൊതു വീട്ടില് ഞാൻ, അച്ഛൻ, അമ്മ, ബ്രദർ.
0: ബ്രദർ. ഓക്കെ.
1: മാഡം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത സിനിമ ഏതാണ്?
0: ലേറ്റസ്റ്റ് ആയിട്ട് ബൊഗെയ്ൻവില്ലയാണ് ഇറങ്ങിയ പാട്ട്.
1: ഞാൻ ഫിലിമൊക്കെ ഒരുപാട് കാണുന്നതാണ്.
0: കാണാറുണ്ട്. ശരി.
1: ആ ഇപ്പൊ ദൃശ്യം 3 വരെ കണ്ട് നിർത്തിയിട്ടുണ്ട്. ബോഗൻവില്ലേ, കുഞ്ചാക്ക ബോബിന്റെ
0: അതെ അതെ അതെ
1: ജ്യോതിർമയി.
0: അതെ അതെ
1: ഞാൻ കണ്ടു. അതിലെ അതിലെ പാട്ട് എനിക്കറിയാം.
0: മറവികളെ.
1: അതെ അതെ അതെ
0: അതെ, ആ പാട്ടാണ് റീസെന്റ്ലി പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന് രണ്ടെണ്ണം പുതിയ പ്രോജക്ട്സ് പാടിയിട്ടുണ്ട്. ഒരു മഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ ഫിലിമാണത്. ഒരു തിയേറ്റർ റിലീസ് അങ്ങനെ ഉള്ളൊരു പടമല്ല, ബട്ട് മഡ് ഫിഷ് എന്നാണ് മൂവിയുടെ നെയിം. അതിലൊരു സോങ് വരുന്നുണ്ട്, അതിന്റെ ടൈറ്റിൽ സോങ്. ആ ഏത് പാട്ടാണ് കേൾക്കാൻ
1: ആഗ്രഹിക്കുന്നത്?
0: എന്ന് നിന്റെ മൊയ്തീനില്? അത് എന്റെ സിസ്റ്റർ ആണ് പാടിയിട്ടുള്ളത്. അതെ, മധുശ്രീ ആണ് പാടിയിരിക്കുന്നത്.
1: മധുശ്രീ.
0: അതെ അതെ അതെ
1: പ്രിയമുള്ളവനെ,
0: അതെ അതെ പ്രിയമുള്ളവനെ പാടിയത്.
1: രണ്ടുപേരെയും പേര് രമേശ് സാറിന്റെ?
0: അതെ, മക്കളാണ്
1: രണ്ടുപേരും. അതെ. വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഏകദേശം ഒരു വർഷമായി കാണും.
0: അതെ അതെ, 1-2 വർഷമായിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇടയ്ക്കും വരാറുണ്ട്, പല പല പരിപാടികൾക്കായിട്ടാണെന്നേ ഉള്ളൂ.
1: എനിക്ക് ഇന്ന് വേണ്ട ഗാനം ജീത്തു ജോസഫിന്റെ പുതിയ സിനിമയിലെ പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
0: ആ അതെ,
1: ദൃശ്യം 3-3
0: ശരി, ആ പാട്ട് തീർച്ചയായിട്ടും വെച്ചു തരാം.
1: ഓട്ടോടുന്ന എന്റെ സുഹൃത്തുക്കൾക്കെല്ലാം, സ്റ്റാൻഡിൽ നമ്മൾ ഇത് കേൾക്കാറുണ്ട്.
0: ആ
1: സുഹൃത്തുക്കളെല്ലാം,
0: എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി, അതെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം ഈ പാട്ട്. സോ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: ഹലോ.
4: ഹലോ
3: മാഡം, നമസ്കാരം.
4: നമസ്കാരം, ഇതാരാണ് വിളിക്കുന്നത്?
3: ഞാൻ നിതിർമല നിന്ന് അജിതയാണ്.
4: ഓക്കെ അജിത, എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണോ?
3: ഞാൻ വർക്ക് ചെയ്യായിരുന്നു മാഡം. ഈ മെയ് 30 ആയപ്പോ കാലാവധി കഴിഞ്ഞു, തിരിഞ്ഞു.
4: ഓ,
3: ഇപ്പൊ വീട്ടിലാണ്.
4: ഓക്കെ.
3: ഞാൻ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണ്. പാട്ടിനൊക്കെ വിളിക്കുക 2.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വിളിച്ചു, ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തു.
4: ഓക്കെ.
3: വീട്ടിലെനിക്ക് 20-ഉം 28-ഉം വയസ്സ് പ്രായമുള്ള 2 ആൺമക്കളും ഞാനും ഉണ്ട്.
4: ഭർത്താവ്
3: മരിച്ചു 2 വർഷം കഴിഞ്ഞു.
4: ഓക്കെ.
3: അങ്ങനെ റേഡിയോ ഒക്കെ കേട്ടു കഴിയുന്നു.
4: ഓക്കെ.
3: ടിവി ഇല്ല.
4: സമയം
3: കിട്ടുമ്പോഴെല്ലാം റേഡിയോ തന്നെയാണ് ഒരു
4: ആശ്വാസം.
3: അതെ അതെ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ?
4: തീർച്ചയായിട്ടും പാടിത്തരാം.
3: വേണ്ടത് 7 സ്വരങ്ങളും തഴുകി വരുന്ന ഒരു ഗാനം, ദേവഗാന അഭിലാഷ ഗാനം എന്നുള്ള പാട്ടാണ് എനിക്ക് പാടി തരേണ്ടത്.
4: ഓക്കെ, തീർച്ചയായിട്ടും പാടിത്തരാം.

0: ഹലോ മാഡം, നന്നായിരുന്നു.
1: താങ്ക് യു.
0: വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണത്. മാഡം നന്നായി പാടുകയും ചെയ്തു.
1: താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം വിളിച്ചതിൽ.
0: ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്.
1: ഓക്കെ, ഇനി ഏത് പാട്ടാണ് വേണ്ടത്?
0: പാട്ട് പുഷ്പാഞ്ജലി എന്ന സിനിമയിലെ യേശുദാസ് പാടിയ ദുഃഖമേ പുലർകാല വന്ദനം.
1: ഓക്കെ,
0: നിനക്ക് പുലർകാല വന്ദനം, ആ പാട്ടാണ് വേണ്ടത്.
1: തീർച്ചയായിട്ടും വെച്ചുതരാം. ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മയിലത്ത് നിന്നാണ്. എന്റെ പേര് ഫാത്തിമ എന്നാണ്.
0: ഫാത്തിമ മാഡം എന്ത് ചെയ്യുന്നു?
1: ഞാൻ വീട്ടമ്മയാണ്.
0: വീട്ടമ്മയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളേ?
1: വീട്ടില് ഇപ്പം മോൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് പുറത്താണ്.
0: ഓക്കെ.
1: മോൻ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ആയൂര്.
0: ഓക്കെ, ആയൂര് എഞ്ചിനീയറിംഗ് കോളേജ്. ശരി, ഒരു മോനാണുള്ളത് അല്ലേ?
1: ആ, ഒരു മോനേ ഉള്ളൂ.
0: ഓക്കെ ഓക്കെ. മാഡം പാട്ടൊക്കെ പാടുവോ?
1: ഞാൻ പാട്ട് ചെറുതായിട്ടൊക്കെയാണ് ട്രൈ ചെയ്യും. എനിക്കിന്റെ വേണ്ട പാട്ട് തന്നെ ഞാൻ പാടാം. ശേഷ്മർ സിനിമയ്ക്കകത്തുള്ള മറ്റേ പാൽനില പുഞ്ചിരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടാണ് വേണ്ടത്.
0: ആ പാട്ടാണ് വേണ്ടത്, പാൽനില പുഞ്ചിരി. ശരി.
1: അത് പണ്ടത്തെ ഒരു ആൽബം ഗാനമായിരുന്നു, അതിപ്പം സിനിമയ്ക്കകത്ത്
0: ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: അതെ അതെ.
0: പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: വിശേഷങ്ങളിൽ ഇങ്ങനൊക്കെ പോകുന്നു.
0: വേറെ എന്തൊക്കെയാ ഹോബീസ്, എന്തെങ്കിലും ഉണ്ടോ വേറെ?
1: റേഡിയോ കേൾക്കും, പടമൊക്കെ വരയ്ക്കാറുണ്ട്.
0: പടം വരയ്ക്കാറുണ്ട്.
1: അതെ അതെ.
0: ഓക്കെ, അപ്പൊ മൊത്തത്തിലൊരു കലാകാരി അല്ലേ?
1: അല്ല, പക്ഷേ കലാകാരി ഒന്നും അല്ല, എന്നാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്.
0: ഓക്കെ,
1: ഞാൻ ഈ പാട്ടൊന്ന് പാടാം.
0: ആ പാടിക്കോളൂ.
1: പാൽനില പുഞ്ചിരി തൂകുമാസുന്ദരി പൂമകൾ പാത്തിമാരിയാ അറിയാമോ?
0: കുഴപ്പമില്ലാടുത്തവണ
1: ഒരു ഗാനം പാടാവോ?
0: തീർച്ചയായിട്ടും പാടിത്തരാം. എന്താ, എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടുണ്ടോ? അതോ ഞാൻ ഒരു പഴയ പാട്ട് പാടട്ടെ?
1: പാടിക്കോളൂ.
0: പഴയ പാട്ട് പാടിത്തരാം.

0: മനുഷ്യമായി പാടിയിട്ടുണ്ട്.
1: താങ്ക് യു, താങ്ക് യു.
0: വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാനിപ്പം ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഒരു മാപ്പിള സോങ്സിന്റെ ഒക്കെ ഉള്ള ഒരു ഇതുള്ള വിജയന്റെ പണ്ടത്തെ ഗാനമായിരുന്നു. എന്തായാലും സിനിമയിൽ ഉൾപ്പെടുത്തിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്.
1: ഓക്കെ, തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരാം കേട്ടോ. പാൽനില പുഞ്ചിരി എന്ന് പറയുന്ന പാട്ട് ആ ചേച്ചിക്ക് വേണ്ടി വെച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.
0: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: ഹലോ, നമസ്കാരം, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
4: വലിയ സന്തോഷം കിട്ടിയത് ഒന്ന് സംസാരിക്കാനും. എനിക്ക് ഭയങ്കര സന്തോഷം.
3: ഓ, ആരായി വിളിക്കുന്നേ?
4: എന്റെ പേര് വത്സലകുമാരി എന്നാണ്. ഞാൻ പത്തനംതിട്ട കടമ്പനത്തേന്ന് വിളിക്കുന്നു.
3: ഓക്കെ, ശരി. ആരൊക്കെയുണ്ട് വീട്ടില്?
4: വീട്ടില് പിന്നെ രണ്ട് മക്കളുണ്ട്, പിന്നെ ഭർത്താവുണ്ട്, ഇന്ന വേളയിൽ ജോലിയാ, പിന്നെ മോള് കല്യാണമൊക്കെ കഴിഞ്ഞ മൊമെന്റൂര് താമസിക്കുന്നു. രണ്ട് നോക്കാം.
3: ഓക്കെ, പിന്നെ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാ?
4: കിട്ടിയത് ഭയങ്കര സന്തോഷം. വീടെവിടാ?
3: വീട് തിരുവനന്തപുരത്ത.
4: ഓഹോ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: എന്റെ വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു അനുജത്തിയുണ്ട്, പിന്നെ എന്റെ ഹസ്ബൻഡുണ്ട്, പിന്നെ എനിക്കൊരു കുഞ്ഞ് വാവയുണ്ട്, 2 വയസ്സുള്ളൊരു മോനുണ്ട്. അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു. ചേച്ചി എങ്ങനെയാ, പാട്ടൊക്കെ എപ്പോഴും കേൾക്കുവോ?
4: ഓ, അന്നു അന്നു റേഡിയോ എന്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ റേഡിയോ ഭയങ്കര ഇതാ. എനിക്കും അതുപോലെ രാവിലെ എണീച്ച ഉടനെ എന്റെ ഭർത്താവ് അങ്ങനെ റേഡിയോ വെക്കും.
3: ആണോ?
4: പിന്നെ എനിക്ക് സമയത്ത് ഞാനും കേൾക്കും, ഭയങ്കര ഇഷ്ടമാണ് പല പല പാട്ടുകളും. പിന്നെ എന്തെല്ലാം നല്ല അറിവുകളും കാര്യമൊക്കെ എന്റെ റേഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
3: അതെ അതെ. അപ്പൊ എപ്പോഴും മുടങ്ങാതെ കേൾക്കുക. ഇപ്പം ആന്റിക്ക് ഏത് പാട്ടാ വേണ്ടത്?
4: എനിക്ക് പഴയ പാട്ടിനോടായ ഇഷ്ടം. പിന്നെ അയ്യപ്പന്റെ ഒരു പാട്ട് മതി.
3: അയ്യപ്പന്റെ പാട്ട് വേണം അല്ലേ? തീർച്ചയായിട്ടും വെച്ചു തരാം. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
4: ഓ, എനിക്കും സംസാരിക്കാൻ പറ്റുമെന്ന് ഭയങ്കര സന്തോഷമായി.
3: ഓ, ആയിക്കോട്ടെ.
4: സന്തോഷം.
3: ഓക്കെ, താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുരി, പള്ളിപ്പുറം.
2: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം. ആരാണ് വിളിക്കുന്നേ? ഇർഷാദ്. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
3: പരവൂർ.
2: പരവൂർ. ഓക്കെ, എന്ത് ചെയ്യുന്നു സർ? ഓക്കെ. ആ, അപ്പൊ ഇപ്പം മഴ ഇച്ചിരി പ്രശ്നമാണോ? കാലാവസ്ഥ ഒരു പ്രശ്നം. സാറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഞാൻ വിവാഹിതനാണ്. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, 3 രണ്ട്
2: മോളുമാണ്.
3: എന്റെ ഭാര്യ സ്ഥലം, അവരുടെ സ്ഥലം ആലപ്പുഴയാണ്. മോളെ പേര് ഫാത്തിമ, ഒരു മോളെ പേര് ഹാജര.
2: അപ്പൊ സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
3: നമ്മളെ വെള്ളരിപ്രാവിലെ 17-ന്റെ ആ ഒരു പാട്ടുണ്ടല്ലോ,
2: 17-ന്റെ പൂങ്കരളിൽ അല്ലേ?
3: മോക്ക് ആ പാട്ടിന്റെ ഒരു വരി ഒന്ന് പാടിത്തരാം.
2: 17-ന്റെ പൂങ്കരളിൽ പാടത്ത് പൂവിട്ടതെന്താണ്, ഇതല്ലേ പാട്ട്? അതെ. ഈ പാട്ട് തീർച്ചയായിട്ടും സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചു തരുകയാണ് കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ, സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഹലോ.
4: ഹലോ,
3: ഞാൻ സുരേന്ദ്രൻ ആണ് എന്റെ പേര്.
4: ഓക്കെ, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: പന്തലക്കോട്, തിരുവനന്തപുരം വട്ടപ്പാറക്കടുത്താണ്.
4: ഓക്കെ.
3: ഞാൻ ചെമ്പഴുതിയിലുള്ള ആളാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായുള്ളൂ.
4: ഓക്കെ.
3: ഞാൻ റിട്ടയർ ആയതിനു ശേഷം ഇവിടെ വന്നതാണ്.
4: ഓക്കെ സാർ, എവിടെയാണ് വർക്ക് ചെയ്തിരുന്നേ?
3: ഞാൻ ശിദ്ധസാലാറ്റക്സ് പേരോക്കട. ഞാൻ 38 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, 76 മുതൽ 2014.
4: ഓ, നീണ്ട കാലം വർക്ക് ചെയ്തിട്ട് ഇപ്പൊ വിശ്രമത്തിലാണല്ലേ?
3: വിശ്രമത്തിലാണ്. ഞാൻ കാഴ്ചയില്ലാത്ത ആളാണ് കേട്ടാ.
4: ഓ ആണോ.
3: 2 മക്കളുണ്ട്, ഭാര്യ മരിച്ചു പോയി. അപ്പൊ മക്കള് മൂത്ത ആള് ടെക്നോ പാർക്കിലെ ഡ്രൈവറാണ്, രണ്ടാമത്തെ ആള് മെഡിക്കൽ

0: റെപ്രസെന്റേറ്റീവ് ആണ്.
1: ഓക്കെ,
0: ഇളയ മോന് ഒരു മോനുണ്ട്, മൂത്ത മോന് ഒരു മോളുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട്.
1: ഓക്കെ, അപ്പം കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇരിക്കുവാണല്ലേ?
0: ആ, കൊച്ചുമക്കളും ഒക്കെ ആയിട്ട്.
1: ഓക്കെ,
0: ഞാനിപ്പൊ ചോദിച്ച പാട്ട് മിടുമിടുക്കിയില് യേശുദാസും
1: അകലെ അകലെ നീലാകാശം. തീർച്ചയായിട്ടും പ്രിയഗീതത്തിലൂടെ അത് വെച്ചു തരും കേട്ടോ. ഈ പാട്ട്, എന്റെ വീട് കരമനയാണ്.
0: ഓ, അത് ശരി. കരമന എന്റെ കൂടെ ഒരുപാട് പേര് ജോലിക്കോട്ടെ.
1: ആണോ?
0: ഓക്കെ, അവസാനം പാടിയ പാട്ടൊന്ന് രണ്ടുപേരും പാടി കേൾപ്പിക്കാം.
1: തീർച്ചയായിട്ടും പാടി കേൾപ്പിക്കാം.
0: ആ, പാടണം.

സകലം. പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഹമാരാ ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
5: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
8: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട. കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
9: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ, വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ, വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
8: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.

0: महान से आत्मनिर्भरता, साइंस फॉर सेल्फ रिलायंस, आज ये हमारा मंत्र बन चुका है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതിന് 5-ാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാണ്ട എസ്പിനോസ യു എൻ അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എംപി കൊൽക്കത്തയിലെ സിഐഡി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകും. ബാനർജിക്കെതിരെ ബിധാൻ നഗർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശ്ശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശ്ശതം. ഇന്നലെ അന്തരിച്ച രാധൻ കണ്ണപുരത്തിന്റെ സംസ്കാരം കണ്ണപുരത്തെ സമുദായ ശ്മശാനത്തിൽ അല്പസമയത്തിനകം. പ്രശസ്ത നാടകപ്രവർത്തകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രാധൻ കണ്ണപുരം ആകാശവാണി നാടകവിഭാഗത്തിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോകജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 1980 വരെയുള്ള വർഷങ്ങളിലെ ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ.

0: പണി തീരാത്ത വീട് എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ രാമവർമ്മ, സംഗീതം എം എസ് വിശ്വനാഥൻ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ചിത്രം ലങ്കാദഹനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ, പാടിയത് പി ജയചന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
3: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
4: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
5: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്,
2: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
5: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
6: കണ്ണപ്പനുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി പി. സുശീല പാടിയ ഗാനം. രചന പി. ഭാസ്കരൻ, സംഗീതം കെ. രാഘവൻ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുള്ള് എം ആർ ടി വാങ്ങും.
4: അതേട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം, എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ചിത്രം പിക്നിക്, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ, പാടിയ ദേശദാസ്.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: വയലാറിന്റെ വരികൾ ജി ദേവരാജന്റെ സംഗീതം. യേശുദാസും പി സുശീലയും പാടിയത് ചിത്രം ദുർഗ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എഞ്ചിൻ അദ്ദേഹത്തിനുള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

0: പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഗാനോപഹാരം തുടങ്ങും റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം.

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണവ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,875 രൂപ നിരക്കിലും പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഗാനുപഹാരം തുടരുന്നു. അങ്കത്തെട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി മാധുരിയും പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന മുല്ലനേഴി, ചിത്രം ഞാവൽപ്പഴങ്ങൾ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
3: ചിത്രം ഊഞ്ഞാൽ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജി ദേവരാജൻ, പാടിയത് പി മാധുരിയും സംഘവും.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ആർ കെ ദാമോദരന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. യേശുദാസ് പാടിയ ഗാനം ചിത്രം രാജു റഹീം.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: ലഖ്പതി ദീദി ബനാനേക്കായി അഭിയാൻ ആനെ വാലി പീഡിയോക്കോ സശക്ത കർനേക്കായി മഹാ അഭിയാനായി.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഗാനരചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്, പാടിയത് എസ് ജാനകി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40 പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
4: അനുപല്ലവി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം കെ ജെ ജോയ്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. 1971 മുതൽ 80 വരെയുള്ള വർഷങ്ങളിലുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേൾപ്പിച്ചത്. ഗാനോപഹാരം വീണ്ടും എത്തും നാളെ രാവിലെ 9:30.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പ്രമുഖ രാജ്യാന്തര നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കാനഡ, UK പ്രധാനമന്ത്രിമാരെയും UAE പ്രസിഡന്റിനെയുമാണ് നരേന്ദ്രമോദി കാണുക. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും അദ്ദേഹം ക്ഷണിച്ചു. 62,370 മെട്രിക് ടൺ LNG ഇന്ത്യൻ കപ്പൽ ഹോർമുസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. ദിശ എന്ന കപ്പലാണ് ഹോർമുസ് പിന്നിട്ടത്. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയിൽ ഇന്നലെ 13 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തു. അതേസമയം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി സംസാരിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരുന്ന സെക്കൻഡ് സെമസ്റ്റർ FIUGP പരീക്ഷ ഈ മാസം 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഓക്ലാന്റിൽ FIH ഹോക്കി വനിതാ നാഷൻസ് കപ്പിന്റെ 2-ാം പൂൾ മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ 1-നെതിരെ 2 ഗോളിന് തോൽപ്പിച്ചു. 2 മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. FM ന്യൂസ് ടൈംസ്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സൂപ്പർമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെറി അമൽദേവ് ഈണമിട്ട ഗാനം, യേശുദാസും ചിത്രയും പാടിയത്, ചിത്രം ഗുരുജി ഒരു വാക്ക്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജനുവിനാവണം. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടിനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ.
6: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
8: യേശുദാസും മാധുരിയും വീട് എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം ഇനി കേൾക്കാം. രചന യൂസഫലി കച്ചേരി, സംഗീതം ദേവരാജൻ.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിനു വേണ്ടി മൃദുല വാര്യർ, സൂരജ് എസ് കുറുപ്പ് എന്നിവർ പാടിയ ഗാനം. രചന സുജേഷ് ഹരി, സംഗീതം സൂരജ് എസ് കുറുപ്പ്.

പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം. ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എൻജിൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം തിരൈപ്പൂക്കൾ. തിരുചിത്രമ്പലം എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് രവിചന്ദർ പാടിയതാണ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനി കേൾക്കാം സില്ലിനൊരു കാതൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയാ ഘോഷൽ, നരേഷ് അയ്യർ എന്നിവർ പാടിയത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
4: അതെ ഏട്ടാ,
3: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
4: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
3: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: കേൾക്കാം തഗ് ലൈഫ് എന്ന ചിത്രത്തിന് വേണ്ടി ധീ പാടിയത്.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: സായി അഭയങ്കാർ, ടിപ്പു, മോഹിത് ചൌഹാൻ എന്നിവർ പാടിയത് ചിത്രം ഡ്യൂഡ്.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ, വോ അപ്നാ വർത്തമാൻ സുധാർനേ കേ സാഥ് ഹി ബെഹ്തർ ഭവിഷ്യ കേ ബാരേ മേ സോച്നേ ലഗ്താ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ജെൻ മാർട്ടിൻ, വൈശാഖ് എന്നിവർ പാടിയത് ചിത്രം ഡാഡ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കുബേരൻ എന്ന ചിത്രത്തിനുവേണ്ടി നാരായണി ഗോപൻ, ശ്വേത അശോക്, നന്ദ ജയദേവൻ എന്നിവർ പാടിയത്.

0: തിരയിപ്പൂക്കൾ വീണ്ടും കേൾക്കാം ഉച്ചയ്ക്ക് 2:45. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കലയ്ക്കും സംസ്കാരത്തിനും ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രാറ്റിസ്ലാവയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വാരണാസിയെക്കുറിച്ച് പ്രദർശനം വീക്ഷിച്ചതിന് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർല. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം സാഹചര്യങ്ങൾ വിലയിരുത്തി. ജില്ലയിൽ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. നീറ്റ് യുജി പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജപ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21-നാണ് നീറ്റ് യുജി പരീക്ഷ. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയ്ക്ക് മുൻപ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് NTA. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശ്ശതങ്ങളിൽ ആദ്യത്തെ തിരുവാതിര ചതുശ്ശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശ്ശതം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ് ആഞ്ചൽസിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. FM ന്യൂസ് ലേൺസിനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ഹരിതവാണി.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം. രചന സി റഹീം. അങ്ങാടിക്കുരുവി.

0: മനുഷ്യരെ ചുറ്റിപ്പറ്റി കഴിയുന്ന പക്ഷികളിലൊന്നാണ് അങ്ങാടിക്കുരുവി. ഭാരതത്തിന്റെ തലസ്ഥാനമായ ന്യൂഡൽഹിയുടെ സംസ്ഥാന പക്ഷി എന്ന ബഹുമതിയും ഇവയ്ക്കുണ്ട്. ചന്തക്കുരുവി, അന്നക്കിളി, വീട്ടുകുരുവി, ഇറക്കിളി, നാരായണക്കിളി, ദിക്കർ ചൊല്ലിക്കിളി തുടങ്ങിയ പേരുകളിലും ഇതറിയപ്പെടുന്നു.
1: നമ്മുടെ പട്ടണങ്ങളെയും ചന്തകളെയും കിളി ഒച്ച കൊണ്ട് സദാ മുഖരിതമാക്കുന്ന അങ്ങാടിക്കുരുവികളെ കാണാത്തവർ കുറവായിരിക്കും. ചെറുകൂട്ടമായും വലിയ കൂട്ടമായും ഇവ ചന്തകളിൽ ഇരിപ്പുണ്ടാകും. കൂടെ കൂടെ കെട്ടിടത്തിന് മുകളിൽ നിന്നോ മരച്ചില്ലിൽ നിന്നോ താഴേക്കിറങ്ങി നിലത്ത് നിന്ന് ആഹാരം തേടുന്നതാണ് ഇവയുടെ രീതി. പലചരക്ക് കടകളിൽ തുറന്നു വച്ചിരിക്കുന്ന ധാന്യങ്ങളും ചന്ത പരിസരത്ത് നിലത്ത് പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ധാന്യങ്ങളും ഇവ കൊത്തിപ്പെറുക്കി തിന്നുന്നത് കാണാം.
0: കച്ചവടക്കാർക്കും ഇവയുടെ കിലുകിലേയുള്ള ചിലക്കലും ചുറുചുറുക്കോടെയുള്ള പറക്കലും മനുഷ്യരോടുള്ള ഭയമില്ലായ്മയും വളരെ ഇഷ്ടമാണ്. ചന്തക്കുരുവികളോടുള്ള ഈ സ്നേഹം കൊണ്ടുകൂടിയാകണം പഴയ കാലത്ത് കച്ചവടക്കാരിൽ ചിലരെങ്കിലും അവയ്ക്ക് കൂടൊരുക്കാനായി ചെറിയ ഒരു കലം കടയുടെ ഏതെങ്കിലും ഒരു കോണിൽ വച്ചിരിക്കുന്നത് കാണാമായിരുന്നു. ചുവരുകളിലുള്ള ചെറുമാളത്തിലോ കച്ചവടക്കാർ വച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള കലത്തിലോ വൈക്കോൽ കഷ്ണങ്ങളും കീറത്തുണിയും നൂലും പഞ്ഞിയും കടലാസും ചക്കിരിയും രോമങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നിറച്ചാണ് കൂടൊരുക്കം.
1: ഭംഗിയുള്ള ചെറിയൊരു പക്ഷിയാണിത്. ആറ്റക്കുരുവിയുടെ വലിപ്പമേ ഉള്ളൂ. രൂപത്തിൽ അവയോട് നല്ല സാമ്യവുമുണ്ട്. ആൺപക്ഷിക്ക് മുഖവും തൊണ്ടയും മാറിടവും കറുപ്പാണ്. കവിളിൽ വലിയ വെള്ള അടയാളം കാണാം. രണ്ട് വെളുത്ത പക്ഷരേഖകൾ തെളിഞ്ഞു കാണാനാകും. ചാരം പൂശിയ തലയാണ്. അടിവശം ഇളം ചാര നിറമാണ്. പിടയുടെ ഉപരിഭാഗമെല്ലാം നേർത്ത തവിട്ട് നിറം. വിളർത്ത പുരികം. പൂവനെ അപേക്ഷിച്ച് പിടയ്ക്ക് സൗമ്യമായ നിറമാണ്. പൂവനുള്ളതുപോലെ കറുത്ത നിറമോ തൂവെള്ള നിറമോ പിടയുടെ ദേഹത്തെവിടെയും തെളിഞ്ഞു കാണില്ല. മങ്ങിയ തവിട്ട് നിറവും മങ്ങിയ വെള്ളയുമാണ് ഇവയ്ക്കുള്ളത്.
0: വീട്ടിലെ മുതിർന്നവർ നാരായണ നാരായണ എന്നിങ്ങനെ നാമം ജപിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും സദാ ദൈവനാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അങ്ങാടിക്കുരുവികളും അവരെപ്പോലെയാണ്, എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവയെ നാരായണക്കിളിയെന്ന് വിളിക്കാൻ കാരണം. അതുപോലെ ദിക്കർ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലും പതിവാണ്. ദൈവസ്തുതിയാണ് ദിക്കർ. ഇത് ശ്രദ്ധിച്ചിട്ട് ഇവയെ ദിക്കർ ചൊല്ലിക്കിളിയെന്നും വിളിക്കാറുണ്ട്.

മനുഷ്യർ തിങ്ങിക്കഴിയുന്ന തെരുവുകളിലും ചന്തകളിലും അങ്ങാടികളിലുമാണ് ഇവയെ കൂടുതലായി കാണാനാവുക. അതിനാൽ ഇവയെ ചന്തക്കുരുവിയെന്നും അങ്ങാടിക്കുരുവിയെന്നും വിളിക്കുന്നു. നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഇവയെ കാണാറുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ ഇവയുടെ സാന്നിധ്യം വളരെ കുറവാണ്. വീടിനുള്ളിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കടന്നുകയറി കൂടൊരുക്കാൻ മടിയില്ലാത്ത കിളികളാണ് ഇവ.

0: ഒരു കാലത്ത് കേരളത്തിൽ വളരെ സ്ഥിരവുമായി കണ്ടുകൊണ്ടിരുന്ന ഒരു പക്ഷിയാണ് അങ്ങാടിക്കുരുവി.
1: പക്ഷി നിരീക്ഷകനും ഗവേഷകനും പരിസ്ഥിതി എഴുത്തുകാരനുമായ സി സുശാന്ത്.
0: ആൺപെൺ പക്ഷികൾക്ക് നിറവ്യത്യാസമുണ്ട്. ആൺപക്ഷിയുടെ പൂവിൻ്റെ നെറ്റിയിൽ ചാരനിറത്തിലുള്ളതും തൊണ്ടയിലും മാറിടത്തിനു മുകളിലും കറുത്ത നിറവും കഴുത്തിൽ ചെങ്കൽ നിറവും മേൽമുതുകിൽ കാപ്പി നിറവുമാണ്. പെൺപക്ഷിക്ക് ആകെ മങ്ങിയ നിറമാണ്, അടിഭാഗം മുഷിഞ്ഞ വെള്ള നിറവുമാണ്. അവർക്ക് കൺപുരികം ഇളം മഞ്ഞ നിറത്തിലും ശരീരത്തിനടിവശത്ത് ചാരനിറത്തിൽ കലർന്ന വെള്ളവർണ്ണവുമാണ്. മനുഷ്യവാസമുള്ളിടത്തും കൃഷിയിടങ്ങളിലും ഇവയെ കണ്ടുവരുന്നു. മിക്കവാറും ഇണകളായിട്ടാണ് കാണുക, ചിലപ്പോൾ ചെറു സംഘങ്ങളായിട്ടും ഇവയെ കാണാറുണ്ട്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു 1990-ൻ്റെ മധ്യകാലം വരെ വളരെ സുലഭമായി നമ്മുടെ നഗരങ്ങളിലും പട്ടണങ്ങളിലും വാണിജ്യ സ്ഥലങ്ങളിലും കമ്പോളങ്ങളിലും വലിയ ഗോഡൗണുകരികിലുമൊക്കെ ഇവയുടെ വൻ സംഘങ്ങളൊക്കെ കാണാമായിരുന്നു. ഇവ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിലെ അന്നത്തെ ഇലക്ട്രിക് ബൾബിൻ്റെ അതിനകത്ത് കൂടുവയ്ക്കാറുണ്ടായിരുന്നു. അതുപോലെ കടകൾക്കകത്തുള്ള ചെറിയ ചെറിയ വിടവുകളിൽ കൂടുവയ്ക്കാറുണ്ടായിരുന്നു. അങ്ങനെ വളരെ സുലഭമായി കണ്ടുകൊണ്ടിരുന്ന ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കരുതുന്ന ഒരു കോമൺ ബേർഡായിരുന്നു അങ്ങാടിക്കുരുവി. 2000-ങ്ങളുടെ തുടക്കത്തിലൊക്കെ നമ്മുടെ പ്രസരണികൾ അതുപോലെ മൊബൈൽ ടവറുകൾ ഇവയൊക്കെ വന്നതിന് ശേഷം ഇവയുടെ സന്നദ്ധത്തിൽ കുറച്ച് അധികം കുറവുള്ളതായി കാണപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ കയറ്റുമതി ചാക്കുകൾ, ലോറികളിൽ കയറ്റുന്ന ചാക്കുകളെല്ലാം ചണച്ചാക്കുകൾക്ക് പകരം പ്ലാസ്റ്റിക് ചാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ധാന്യങ്ങൾ കടയിലൊക്കെ ഇറക്കുമ്പോൾ അരിയൊക്കെ പൊഴിഞ്ഞു വീഴുന്നതൊക്കെ വളരെ കുറവായിരുന്നു, അങ്ങനെ ഉണ്ടാവാറില്ല. അതും ഇവയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് ഒരു കാരണമായി കരുതുന്നു. റേഡിയേഷൻ ഇവയുടെ പ്രജനനത്തിന് എന്തെങ്കിലും തകരാറുകളുണ്ടെന്നോ അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എന്നാൽ ഉത്തരേന്ത്യയിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്, ഗ്രാമങ്ങളിലും അതുപോലെ ലഡാക്കിൽ പോലും ഇവയുടെ വൻ സംഘങ്ങളെ കണ്ടിട്ടുണ്ട്, വലിയ സംഘങ്ങളായി. പിന്നെ അവിടെ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ കട ഉടമസ്ഥന്മാരെല്ലാം തന്നെ രാവിലെ തന്നെ അങ്ങാടിക്കുരുവികൾക്കും അതോടൊപ്പം അങ്ങാടിക്കുരുവികളുടെ കുടുംബത്തിൽപ്പെട്ട സ്പാരോകൾക്കും അതുപോലെ മുനിയകൾക്കും എല്ലാം ധാരാളം ധാന്യങ്ങൾ വിതറി കൊടുക്കുന്ന കാണാറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അതുപോലൊരിത് നമ്മുടെ നാട്ടിൽ കാണാറില്ല. പക്ഷേ അടുത്തിടയ്ക്ക് ലോകാങ്ങാട് ദിനം ആചരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ അങ്ങാടിക്കുരുവികൾക്ക് കൂട് വെച്ച് കൊടുക്കുകയും മൺപാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും അവയുടെ ആഹാരങ്ങൾ നോക്കുന്നതിന് പാളയം പോലുള്ള സ്ഥലങ്ങളിൽ ആഹാരം വെച്ച് കൊടുക്കുകയും അവയെ ശ്രദ്ധിക്കുന്നതിന് അവിടുത്തെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ശ്രമിക്കാറുമുണ്ടെന്ന് അറിയാറുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ നല്ല കാര്യമാണ്. നമ്മൾ പ്രകൃതിയിൽ നമ്മളെപ്പോലെ തന്നെ ഇവയ്ക്കും എന്നും നിലനിൽക്കണം. അങ്ങാടിക്കുരുവികൾ, ഈ ചെറിയ കുരുവികൾ, ചിരിച്ചിരു എന്ന് വിളിക്കുന്ന ചെറിയ കുരുവികൾ നിലനിന്നേ മതിയാകുള്ളൂ.
1: ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രദേശത്ത് കാണാറുള്ള പക്ഷി ഇതാണെന്നാണ് പറയപ്പെടുന്നത്. മെഡിറ്ററേനിയൻ പ്രദേശത്ത് ജനിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറിയവയാണ് ഇവയെന്നാണ് പ്രകൃതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ പലായനങ്ങൾക്കൊപ്പം ഈ ചെറുകിളിയും ഉണ്ടായിരുന്നു. അമേരിക്ക, സബ് സഹാറൻ ആഫ്രിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ മിക്ക പ്രദേശങ്ങളിലും ഇപ്പോൾ ഇവയുടെ സാന്നിധ്യമുണ്ട്. ഹൗസ് സ്പാരോ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. പാസർ ഡൊമസ്റ്റിക്കസ് എന്നതാണ് ഇവയുടെ ശാസ്ത്രനാമം.
2: ഈ ചെറുകുരുവി ഉയരത്തിൽ പറക്കാറില്ല. പരമാവധി 150 മീറ്ററിനകത്തുള്ള പറക്കലേ ഉള്ളൂ. വർഷം തോറും 6-7 തവണ ഇവ കൂടൊരുക്കാറുണ്ട്. 3-4 മുട്ടകളെങ്കിലും ഓരോ തവണയും ഇടാറുണ്ട്. 2 ആഴ്ചക്കാലമാണ് ഇവയുടെ കൂടൊരുക്കൽ കാലം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെ എണ്ണം പെരുകുന്നില്ല. ഈ അടുത്ത കാലത്തായി ആശങ്കയുണ്ടാക്കും വിധം അങ്ങാടിക്കുരുവികളുടെ എണ്ണം കുറയുകയാണ്. നഗര ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ പക്ഷികളുടെ സംരക്ഷണം ഉറപ്പാക്കാനായി 2011 മുതൽ മാർച്ച് 20 ലോക അങ്ങാടിക്കുരുവി ദിനമായി ആചരിച്ചു വരുന്നു.
1: നേച്ചർ ഫോർ എവർ എന്ന സംഘടനയാണ് ഇതിന് തുടക്കമിട്ടത്. ഇതേ വർഷം തന്നെ കേരളത്തിൽ റൈറ്റേഴ്സ് ആൻഡ് നേച്ചർ ലവേഴ്സ് ഫോറം തിരുവനന്തപുരം പാളയം മാർക്കറ്റിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടൊരുക്കി നൽകി അവയുടെ സംരക്ഷണത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി. വനം വകുപ്പ് ഈ സംരംഭം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുകയും ചെയ്തു. അങ്ങാടിക്കുരുവികൾ നമ്മുടെ ചന്തകളിലെ രോഗം പരത്തുന്ന പലജാതി കീടങ്ങളെയും പുഴുക്കളെയും തിന്നു നശിപ്പിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളും രോഗങ്ങളും മനുഷ്യർക്ക് വരാതെ കാക്കുന്നവരാണിവർ. മുതിർന്ന പക്ഷികൾക്ക് ധാന്യത്തോടാണ് കൂടുതൽ പ്രിയം. എന്നാൽ

0: മൃഗങ്ങൾക്ക് ഇവ പ്രാണികളെയും കൃമികളെയും പുൽച്ചാടുകളെയും എല്ലാം പിടിച്ചുകൊടുക്കും.
1: ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നഗരത്തിന്റെയും ചന്തയുടെയും പഴയ സ്വഭാവം മാറിയത് ഇവയ്ക്ക് വിനയായി തീർന്നു. ധാന്യങ്ങൾ ചാക്കുകളിൽ തുറന്നു വച്ചിരുന്ന രീതിയൊക്കെ മാറി. പലചരക്ക് കടകൾ സൂപ്പർ മാർക്കറ്റുകളായി മാറി. ധാന്യങ്ങളൊക്കെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് എയർ കണ്ടീഷൻ ചെയ്ത ഹാളിലാണ് വച്ചിരിക്കുന്നത്. ഓടിട്ടതും ഓലമേഞ്ഞതുമായ കടകളൊക്കെ കോൺക്രീറ്റ് കെട്ടിടമായി മാറി. ഇതോടെ ഇവയ്ക്ക് കൂടൊരുക്കാനുള്ള സൗകര്യങ്ങളും തീറ്റ കിട്ടാനുള്ള അവസരങ്ങളും ഇല്ലാതെയായി. കാലാവസ്ഥാ വ്യതിയാനവും മൊബൈൽ ടവറുകളുടെ വ്യാപനവുമെല്ലാം ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
0: എന്തായാലും നാട് പുരോഗമിക്കുമ്പോൾ നമ്മോടൊപ്പം സഹസ്രാബ്ദങ്ങളായി ജീവിച്ചു പോരുന്ന സഹജീവികൾക്ക് കൂടി പരിഗണന ഉണ്ടാകണം. നഗരം വികസിക്കുമ്പോൾ ചെറുകുളങ്ങളും കാവുകളും സംരക്ഷിക്കപ്പെടണം. ചന്തകളിൽ അങ്ങാടിക്കുരുവികൾക്ക് കൂടി കഴിയാൻ കൂടുകൾ സ്ഥാപിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കാനാവില്ലെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജനിച്ച നമ്മുടെ സഹജീവികളെ ആട്ടിയകറ്റാൻ നമുക്ക് അവകാശമില്ല. അവയൊക്കെ നമ്മെപ്പോലെ ഈ ഭൂമിയുടെ അവകാശികളാണ്.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര അഞ്ചാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ആർ രാജേശ്വരി, കവിതാലാപനം കുരീപ്പുഴ സജീവ്, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം കണ്ടു കണ്ടറിഞ്ഞു. രചന കലാധരൻ, സംഗീതം ശ്യാം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: കേൾക്കാം ഈറ്റ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സുശീലയും പാടിയ ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം ദേവരാജൻ.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: അടുത്ത ഗാനം സിന്ദൂരരേഖ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസ്, സുജാത എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, ശരത്തിന്റെ സംഗീതം.

സ്വപാനം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിപ്രസാദ്, ശ്രീരഞ്ജിനി കോടമ്പള്ളി എന്നിവർ പാടിയ ഗാനമായിരുന്നു ഇത്. രചന മനോജ് കുരൂർ, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ. ചലച്ചിത്രഗാനങ്ങൾ ഇനി പ്രകാശധാരയ്ക്ക് ശേഷം കേൾക്കാം.

0: ശ്രീകൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ശ്രീകൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
4: ആകാശവാണി അനന്തപുരി FM 101.9.

0: കേശസംരക്ഷണം ആയുർവേദത്തിൽ, ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.
1: ആയുർവേദ ശാസ്ത്രപ്രകാരം കേശസംരക്ഷണം ശരീരത്തിന്റെ പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യം അഥവാ ശരിയായ ജനറൽ ഹെൽത്ത് എന്നത് ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ അസ്ഥിധാതുവിന്റെ ശരിയായ പോഷണം കേശ ആരോഗ്യത്തെ നിർണയിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യവും ഓജസ്സും കുറയുമ്പോൾ അത് കേശത്തെയും ബാധിക്കുന്നു. അസ്ഥിധാതുവിന് പോഷണം കുറയുമ്പോൾ അത് നേരിട്ട് മുടികൊഴിച്ചിലിനും മുടി പൊട്ടിപ്പോകുന്നതിനും നര പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു. സ്വാഭാവികമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ഓജസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മനസ്താപവും മോശമായ ആഹാരവിഹാരങ്ങളും പലതരം രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ചെയ്യുന്ന കീമോതെറാപ്പി, റേഡിയേഷൻ പോലുള്ള ചികിത്സാ പ്രയോഗങ്ങളും ഒക്കെ കേശ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം സ്വാഭാവികമായി തന്നെ മുടി വളർന്നു വരുന്നതും നാം കാണുന്നു. ത്വക്കിനുണ്ടാകുന്ന വരൾച്ചയും രക്തക്കുറവും ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും ചിലതരം ഔഷധങ്ങളുടെ ഉപയോഗവും ഹോർമോൺ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണുന്ന പോസ്റ്റ് മെനോപോസൽ സിൻഡ്രം, പുരുഷന്മാരിലുണ്ടാകുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ പോലുള്ള അവസ്ഥകളും പോഷകാഹാരക്കുറവും മുടികൊഴിച്ചിലിനും അകാലനരയ്ക്കും മുടിയുടെ ബലം കുറയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഇന്ദ്രിയങ്ങളുടെ അതിപ്രവൃത്തി, അതായത് ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവയിലൂടെ സ്ക്രീൻ ടൈം കൂട്ടി കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊടുക്കുക, അമിതമായി ഇയർപോഡുകൾ ഉപയോഗിക്കുക, അമിതമായി എരിവ്, പുളി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഡൈകൾ, വീര്യം കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഷാമ്പൂകൾ, ഇവയൊക്കെ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അമിതമായ യുവി റേഡിയേഷൻസ്, ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അംശം, ചിലതരം കെമിക്കൽ എക്സ്പോഷറുകൾ, ഉദാഹരണത്തിന് ഡൈ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വെള്ളത്തിന്റെ ഗുണത്തിലുള്ള വ്യത്യാസങ്ങൾ, ഉഷ്ണക്കാറ്റ് അഥവാ പൊടിക്കാറ്റ് ഒക്കെ സ്കാൽപ്പിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടി തലമുടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നു. കൂടാതെ ചിലതരം രോഗങ്ങളായ സ്കാൽപ് സോറിയാസിസ്, താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കാൽപ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സീമ, അലോപേഷ്യ അഥവാ വട്ടത്തിൽ മുടികൊഴിച്ചിൽ ഒക്കെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു. ടൈഫോയിഡ്, ഡെങ്കി ഫീവർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും പോസ്റ്റ് സിംറ്റംസായും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നു. അശാസ്ത്രീയമായ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഉദാഹരണത്തിന് അമിതമായി ചൂട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ട്രീറ്റ്മെന്റുകൾ, ഹാർഷ് വാഷിംഗ്, വിഗറ സ്ക്രബിംഗ്, ബ്രഷിംഗ്, മാനസിക പിരിമുറുക്കം കാരണം ചിലർ മുടി പിടിച്ച് വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രാക്ഷൻ അലോപേഷ്യ തുടങ്ങിയവയും മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജനറൽ ഹെൽത്തിനെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ തലമുടിയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ആയുർവേദ രീതിയ മുടികൊഴിച്ചിൽ തടയുന്നതിന് പോഷക സമൃദ്ധമായ ആഹാരം, പ്രത്യേകിച്ച് ഡയറ്റ് എപ്പോഴും പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻ ഇ, സി, ഡി, വൈറ്റമിൻ B6, B12, കാൽഷ്യം, അയൺ, സിങ്ക്, ഫെറിട്ടിൻ, സെലിനിയം, ഫോളിക് ആസിഡ് എന്നീ മൈക്രോന്യൂട്രിയൻസ് ആവശ്യത്തിന് അടങ്ങിയവയും ആയിരിക്കണം. കൂടാതെ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ശരിയായ ഉറക്കവും മാനസിക സംഘർഷങ്ങൾ കുറച്ചും ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിച്ചും കൃത്യമായ വ്യായാമം ശീലിച്ചും ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ കേശസംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ വരണ്ടതും പഴകിയതുമായ ഭക്ഷണം, ഉദാഹരണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വീണ്ടും ഉപയോഗിക്കുന്നവ, അതേപോലെ വിരുദ്ധാഹാരങ്ങൾ, ഉദാഹരണത്തിന് പാലും മത്സ്യവും ഒരുമിച്ച് കഴിക്കുക, പുളിപ്പുള്ള ഫ്രൂട്ട്സും മധുരമുള്ള പാലും ചേർത്തുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കുകൾ, അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യവും ശരിയായ മുടി വളർച്ചയ്ക്കും നര വരാതിരിക്കുന്നതിനും കാരണമാണ്. അസ്ഥിക്ക് ബലം നൽകുന്ന ഭക്ഷണചര്യയും രസായന ഗുണമുള്ള ഔഷധങ്ങളും ശീലിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നെല്ലിക്ക, എള്ള് എന്നിവയുടെ വിധിപ്രകാരമുള്ള സേവിക്കൽ തലമുടി വളരുന്നതിന് ഫലപ്രദമാണ്. ശരിയായ ദിനചര്യയും ഋതുചര്യയും പാലിക്കുന്നതിലൂടെ കേശസംരക്ഷണം സാധ്യമാകുന്നു. പ്രധാനമായും മൂർദ്ധതൈലം അഥവാ തലയിൽ എണ്ണ തേച്ചുള്ള കുളിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് തലയിൽ എണ്ണ വയ്ക്കുന്നതിനോടൊപ്പം തന്നെ പാദങ്ങളിലും ചെവിക്കിരുവശങ്ങളിലും എണ്ണ പുരട്ടേണ്ടതുണ്ട്. നസ്യം അഥവാ മൂക്കിൽ മരുന്നിറ്റിക്കുന്ന ചികിത്സയും കേശ സംരക്ഷണത്തിന് ഏറെ സഹായകമാകുന്നു. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചാവണം തലയ്ക്കുള്ള എണ്ണ സെലക്ട് ചെയ്യേണ്ടത്. കഴിയുന്നതും വിദഗ്ധരായ ആയുർവേദ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം എണ്ണ സെലക്ട് ചെയ്ത് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ മാത്രം സ്കാൽപ്പിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. ദിവസവും സോപ്പും ഷാമ്പുവും യൂസ് ചെയ്യുന്നവർ അവ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകരം ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈനസ് കൂടുതലില്ലാത്തവർക്ക് പയറുപൊടിയും ഉപയോഗിക്കാം. ഇന്ന് സമൂഹത്തിൽ പലരും ശാസ്ത്രീയമല്ലാത്ത ഔഷധക്കൂട്ടുകളൊക്കെ തന്നെ പരീക്ഷിക്കാറുണ്ട്. എടുത്തു പറയട്ടെ, എന്തിന് കറ്റാർവാഴ ഉപയോഗിച്ച് വരെ എണ്ണ കാച്ചി തലയിൽ തേച്ച് തലനീരിറക്കവും ശ്വാസകോശ രോഗങ്ങളും ഒക്കെയായി നിരവധി രോഗികളാണ് നമ്മുടെ ഒപികളിൽ എത്തുന്നത്. എന്നാൽ ആയുർവേദത്തിൽ എവിടെയും കറ്റാർവാഴ മുടി വളരുവാനായി വിധിക്കുന്നില്ല. അനുബന്ധ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് സേകം അഥവാ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള തലകഴുകൽ, രോഗാനുസരണം തലപൊതിച്ചിൽ അഥവാ ഔഷധങ്ങൾ അരച്ചു പുരട്ടൽ ഇവയൊക്കെയാണ് ആയുർവേദ ചികിത്സാരീതികൾ. കൂടാതെ ഇന്ന് ആയുർവേദ കോസ്മറ്റോളജിയിലൂടെയും നമുക്ക് ഏറെ ഗുണങ്ങൾ കണ്ടെത്താനാകും. ധൂപനം അഥവാ എള്ളുപോലുള്ള ഔഷധഗുണമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലമുടിക്ക് പുകയേൽക്കുന്നതും ഒരു പരമ്പരാഗതമായ ചികിത്സാരീതിയാണ്. കൂടാതെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള രസായന ഔഷധങ്ങളുടെ ഉപയോഗം അഥവാ ആയുർവേദിക് ഇന്റേണൽ മെഡിസിൻസ് ഏറെ പ്രയോജനപ്രദമാണ്. യോഗയ്ക്കും പ്രാണായാമത്തിനും കേശാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ദിനവുമുള്ള പ്രാണായാമത്തിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുകയും രക്തചംക്രമണം കൂടുകയും ശ്രോതോശുദ്ധി ലഭിക്കുകയും ചെയ്യുന്നു. ഏറെ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് നാഡിശുദ്ധി പ്രാണായാമമാണ്. തലയിലേക്ക് രക്തചംക്രമണം കൂടത്തക്ക തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിംഗ് ആസനാസായിട്ടുള്ള പാദഹസ്താസനം, ത്രികോണാസനം, അതേപോലെ തന്നെ സുപ്പൈൻ പൊസിഷനിലുള്ള ശീർഷാസനം, സർവാംഗാസനം, സിറ്റിംഗ് സീരീസിലുള്ള പശ്ചിമോത്താനാസനം, ജാനുശീർഷാസനം, അതേപോലെ സുപ്പൈൻ പൊസിഷനിൽ തന്നെയുള്ള വിപരീതകരണീയ മുദ്ര ഒക്കെ തന്നെ കൂടുതൽ ഫലപ്രാപ്തി കണ്ടുവരുന്നു. ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കേശ സംരക്ഷണത്തിന് ഏറെ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറയെ പ്രോട്ടീൻ, കാൽഷ്യം സപ്ലിമെന്റ്സും ഒപ്പം ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള മനസ്സുമാണ്, അല്ലാതെ തലയിൽ തേക്കുന്ന എണ്ണ മാത്രമല്ല.
0: കേശ സംരക്ഷണം ആയുർവേദത്തിൽ ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. സൂര്യഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോക്കോ മുദ്ര യോജനത്തെ ലോൺ മില ഉനേ ആജ് മഹസൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സത്യൻ അന്തിക്കാടിന്റെ വരികൾക്ക് എ ടി ഉമറിന്റെ സംഗീതം, യേശുദാസ് പാടിയത് ചിത്രം തടവറ.

0: ചലച്ചിത്രഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി മാത്രം ഉപയോഗിക്കണമെന്നും പൌരത്വം, പ്രായം, സ്ഥിരതാമസം എന്നിവയുടെ തെളിവായി സ്വീകരിക്കരുതെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി സ്വീകരിച്ചു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചു. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സെൻസസായ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി സെൻസസിൽ പങ്കാളിയാവാൻ ഗവർണർ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ ജനുവരിക്ക് ശേഷം ഷിഗല്ലെ ബാധിച്ച് 5 പേർ മരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തതെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം ശക്തമാക്കാൻ ഡോക്ടർ എസ് എസ് ലാൽ അധ്യക്ഷനായി ഉന്നതതല സമിതിയെ നിയോഗിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ജില്ലാതലങ്ങളിൽ ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിക്കും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം കോഴിക്കോട്ട് സന്ദർശനം തുടരുന്നു. രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറോക്കിലെ ആശുപത്രി, നിലവിൽ ചികിത്സ തേടിയ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. കണ്ണൂർ മൊകേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ലെ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പി കെ പ്രവീൺ എംഎൽഎയുടെ അധ്യക്ഷതയിൽ മൊകേരി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു. പകർച്ചവ്യാധികൾക്കെതിരെ മുന്നൊരുക്കം നടത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയമാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്. ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ ഇല്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി. വിമാനം രാവിലെ 7:45 150 യാത്രക്കാരുമായി ജിദ്ദയിലേക്ക് പുറപ്പെടേണ്ടതായിരുന്നു. എഫ് എം ന്യൂസ് ലൈൻസ്, ഇനി 2 മണിക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തപുരി FM 101.9.
1: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
2: നമസ്കാരം, ഞാൻ അരുണി, തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചുള്ളിമാന സ്വദേശിനിയാണ്. എൻ്റെ ക്യാമ്പസ് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളിൽ ഒന്ന്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനിൽ ഇമ്മാനുവൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വാഴ്ചയിൽ പഠിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് സംഭവങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ അതൊന്ന് തിരിച്ചു കിട്ടിയെങ്കിൽ ഇന്ന് ഞാൻ പിന്നെയും പിന്നെ ആഗ്രഹിക്കുന്നു. 13 പേരടങ്ങുന്ന ഒരു ക്ലാസ് റൂം. അപ്പോൾ 13 പേരടങ്ങുന്ന ക്ലാസ് റൂമിൽ സ്വാഭാവികമായിട്ടും PG സ്റ്റുഡൻസ് ആകുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താ, സീരിയസ് ആയിട്ട് പഠനം മാത്രം അങ്ങനെ എന്നുള്ള ഇതിലേക്ക്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുന്നവരായിരുന്നു. അതോടൊപ്പം ഈ ആർട്സിനും സ്പോർട്സിലൊക്കെ ഇവരെല്ലാവരും ആക്റ്റീവ് ആയിരുന്നു. ഏറ്റവും രസകരമായിട്ടുള്ള ഓർമ്മയെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അശ്വിൻ ബാബു, ഇന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം ഈ ഹ്യൂമർ പ്രൊഡക്ഷൻ ഫാക്ടറി ആണെന്ന് പലപ്പോഴും ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. സെക്കൻഡുകൾ കൊണ്ട് ഹ്യൂമർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എഞ്ചിന് അദ്ദേഹത്തിന് ഉള്ളിലുണ്ടെന്ന് രസകരമായി ഞങ്ങൾ ക്ലാസ് റൂമിൽ പറയാറുണ്ടോ.

സിറ്റുവേഷൻസിനനുസരിച്ച് കോമഡി ക്രിയേറ്റ് ചെയ്യുന്നേ. ഒരു സംഭവം പറഞ്ഞാല്, നമ്മൾ ശരിക്കും പറഞ്ഞ വാര്യമ്പള്ളിയിലെ മീനാക്ഷി എന്ന് പറയുന്ന കഥാപാത്രത്തെ പപ്പു സാറിന്റെ വാക്കുകളിലൂടെ മണിച്ചിത്തായിരുന്ന സിനിമയിൽ കേട്ടിട്ടുള്ളൂ. ശരിക്കും ആരും കണ്ടിട്ടില്ല ആരാണ് വാര്യമ്പള്ളിയിലെ മീനാക്ഷി എന്നുള്ളത്. പക്ഷെ അദ്ദേഹം എന്നെ വാര്യമ്പള്ളിയിലെ മീനാക്ഷിയാക്കി. എന്റെ സുഹൃത്തായ ഗായത്രിയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഒരു കളർഫുൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് വരുമ്പോൾ അദ്ദേഹം വിളിക്കാറുണ്ടായിരുന്നു വാര്യമ്പള്ളിയിലെ മീനാക്ഷി എന്ന്. അത് സ്കൂട്ടറിൽ വരുന്ന ചോദിക്കാറില്ല, വാര്യമ്പള്ളിയിലെ മീനാക്ഷി എന്നേ പറയുള്ളായിരുന്നു. അതൊരു രസകരമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം സിനിമകൾ ഇറങ്ങുമ്പം അതിലെ കഥാപാത്രങ്ങള് ഞങ്ങളുടെ ക്ലാസ്സിലെ 13 പേരും അങ്ങനെയായി മാറാറുണ്ടായിരുന്നു. അതിലൊരു ഉദാഹരണം പറഞ്ഞാല്, ആ സമയത്തായിരുന്നു ബാഹുബലി 2 ഭാഗം ഇറങ്ങിയത്. അപ്പോ ദേവസേനയായിട്ട് എന്നെ പറഞ്ഞിരുന്നു കട്ടപ്പ. അന്ന് ഞങ്ങളുടെ ക്ലാസ്സിലെ ശ്രീജിത്ത്, അദ്ദേഹം ഒരു പുതിയ ഹെയർ സ്റ്റൈല് സ്വീകരിച്ച് ക്ലാസ്സിൽ വന്നതാണ്. പക്ഷെ അത് കട്ടപ്പയുമായി വളരെയധികം സാമ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കട്ടപ്പ എന്ന് വിളിച്ചിരുന്നു. ഒരുപാട് ഈ നിക് നെയിമുകൾ ഉണ്ടായിരുന്നു, കുപ്പന്നും ഉമ്മറന്നും പിന്നെ പുപ്പിന്നും. ഈ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിലെ ഏറ്റവും മുതിർന്ന കുട്ടികളാണ്, 23-24 വയസ്സുള്ള ആ കുട്ടികള് കൊച്ചുകുട്ടികളുടെ തരത്തില് എത്തുന്നതും, ഒപ്പം അവര് കോഴ്സിന്റെ സീരിയസ്നെസ് വരുമ്പോൾ അതിൽ സീരിയസ് ആയിട്ട് പോകുന്നു. അപ്പൊ പലപ്പോഴും പല ടീച്ചേഴ്സും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ വരാനായിട്ട് അവർക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്, താല്പര്യമാണെന്നും, അത്രയ്ക്ക് രസകരമായിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ പറ്റും, എല്ലാവരും പഠിക്കാനും ഒന്നിനൊന്നും മെച്ചു വരുന്നു. ഒരിക്കലും മാഞ്ഞു പോകാത്ത, എന്നാൽ തിരിച്ചു കിട്ടാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഭൂമിയുടെ ഓരോരോ ദിക്കിലായി ഓരോരുത്തരും പല ദിക്കിലിരുന്നിട്ട് ആഗ്രഹിക്കുന്നു ആ ക്ലാസ് റൂം ഒന്ന് തിരിച്ചു കിട്ടിയെങ്കിലെന്ന്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പ്രിയപ്പെട്ട ഇമാനുവൽ കോളേജിലെ അധ്യാപകർക്കും വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ അനന്തപുരി FM-ലൂടെ ടക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലെ അവൾ വരും വസന്തമായി എന്ന പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്.

എന്റെ പേര് ആർ സ്വാതി. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. മാധ്യമപ്രവർത്തകയായിട്ട് ജോലി ചെയ്യുകയാണ്. ഞാൻ ഡിഗ്രി പഠിച്ചത് ഞാൻ ചെയ്യുന്ന പ്രൊഫഷനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു വിഷയമായിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു. പിന്നീടാണ് സാഹിത്യവും പത്രപ്രവർത്തനവും എല്ലാം പഠിച്ചത്. 4 വർഷത്തെ ബിടെക് ബിരുദം എടുത്തത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന കോളേജിൽ നിന്നാണ്. ഏതൊരു മനുഷ്യന്റെയും വ്യക്തി ജീവിതവും സർഗാത്മക ജീവിതവും രൂപപ്പെടുത്തുന്നതിൽ അവർ പഠിച്ച കോളേജിന് വലിയ പങ്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ എന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഈ കോളേജ് കാലഘട്ടം. വലിയൊരു കുന്നിന്റെ മേലെയായിരുന്നു എന്റെ കോളേജ്. ക്ലാസ്സിൽ നിന്ന് നോക്കിയാലും ക്യാൻറ്റീനിൽ നിന്ന് നോക്കിയാലും ലാബുകളിൽ നിന്ന് നോക്കിയാലൊക്കെ ചുറ്റും വലിയ കുന്നുകൾ കാണാം, വിശാലമായിട്ടുള്ള പ്രദേശങ്ങൾ കാണാം. 3ാം വർഷമായപ്പോൾ കോളേജിലെ മാഗസിൻ എഡിറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് വലിയ ഓർമ്മകളിലൊന്ന്. ആ മാഗസീന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല്, കോളേജ് തുടങ്ങി കുറേ വർഷം ആയിട്ടുണ്ടെങ്കിലും കോളേജിലെ ആദ്യത്തെ മാഗസീനായിരുന്നു അത്. അതിന് മുൻവർഷങ്ങളിലൊന്നും മാഗസീൻ പ്രസിദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാങ്കേതികമായി നോക്കിയാൽ ഒരു ബാച്ചിനെയും പ്രതിനിധീകരിക്കാത്ത മാഗസീനായിരുന്നു ഞങ്ങളുടെ മാഗസീൻ. അങ്ങനെ പറയാൻ കാരണം അതിൽ ഇറങ്ങിയ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല. അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിലും ഒന്നോർത്തൽ അതിനും ന്യായീകരണമുണ്ട്. ഇങ്ങനെയൊരു മാഗസിൻ ഇറങ്ങുക എന്നത് ഞങ്ങളുടെ ബാച്ചിന്റെ മാത്രം ആവശ്യമായിരുന്നില്ല, കോളേജിന്റെ തന്നെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ക്ലാസ്സുകളിൽ ക്യാമ്പയിൻ നടത്തി വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് മാറ്ററുകൾ ശേഖരിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ മുൻവർഷത്തെ ബാച്ചുകാരായിരുന്നു. തുടർന്നങ്ങോട്ട് മാഗസീനിലെ ഓരോ പേജിനു വേണ്ടിയും വെട്ടാനും തിരുത്താനും പരസ്യം പിടിക്കാനും ഒക്കെ നെട്ടോട്ടം ഓടിയത് മറ്റ് ബാച്ചുകൾ നോക്കാതെ എല്ലാ കുട്ടികളും ചേർന്നിട്ടായിരുന്നു. അങ്ങനെയാണ് കോളേജിന്റെ കന്നി മാഗസീൻ പിറന്നത്. 4 വർഷത്തെ സംഭവ ബഹുലമായ കോളേജ് ജീവിതത്തിന്റെ ഏതാണ്ട് പകുതിയോളം ഭാഗം ഞങ്ങൾ ചെലവിട്ടത് ട്രെയിനുകളിലായിരുന്നു. കാരണം കോളേജിലേക്കുള്ള യാത്രകളൊക്കെ ട്രെയിനുകളിലായിരുന്നു. കണ്ണൂർ എക്സ്പ്രസിലും മലബാർ എക്സ്പ്രസിലൊക്കെ ആയിട്ടായിരുന്നു യാത്ര. അതുകൊണ്ട് മിക്ക മാറ്ററുകളും എഴുതിയതും എഡിറ്റ് ചെയ്തതും ഒക്കെ ട്രെയിനിൽ വെച്ചായിരുന്നു. ഈ ട്രെയിനിന്റെ ഒരു പതിഞ്ഞ താളത്തിലല്ലാതെ എനിക്കതിൽ ഒരു പേജും മറിക്കാൻ കഴിയില്ല. ഓരോ വരിയിലും വാക്കിലും ഒരു അനൗൺസ്മെന്റോ ഒരു ചായക്കാരന്റെയോ പത്രക്കാരന്റെയോ വിളിച്ചു പറയലോ ഇഴചേർന്ന് എടുപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ മലബാർ എക്സ്പ്രസിൽ തുടങ്ങി കണ്ണൂർ എക്സ്പ്രസിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ആ മാഗസീൻ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ മാഗസിൻ പ്രവർത്തനത്തിന്റെ ഇടയിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻഡോസൾഫാൻ വിഷമഴ പെയ്തിറങ്ങിയ കാസർഗോട്ടെ അനേകം ഗ്രാമങ്ങളിലൊന്നായ എൻമഗജയിലേക്ക് നടത്തിയ യാത്രയായിരുന്നു. എൻഡോസൾഫാൻ ഇല്ലാതാക്കിയ ഒരു ഗ്രാമത്തെ പരിചയപ്പെടുത്തലായിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം. അംബികാസുധമാഷിന്റെ എൻമഗജ എന്ന നോവലിലൂടെ പരിചയപ്പെട്ട ഒരു ഗ്രാമത്തെയും അവിടുത്തെ മിത്തുകളെയും നേരിൽ കാണലായിരുന്നു ഉദ്ദേശം. അന്നൊരു ദിവസം മുഴുവൻ ഞങ്ങളുടെ കൂടെ നിന്നത് അവിടുത്തെ ഒരു വാർഡ് മെമ്പറായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ശ്രീനിവാസ എന്നായിരുന്നു. മുഷിഞ്ഞ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് തുളു കലർന്ന മലയാളം പറഞ്ഞ് ആ പ്രദേശത്തെ ഓരോ പൂവിനെയും പുല്ലിനെയും ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ രീതിയിൽ മാഗസീൻ കാലഘട്ടത്തിൽ ഒരുപാട് ഇതുപോലുള്ള മനുഷ്യരെ പരിചയപ്പെടാൻ സാധിച്ചത് ഇന്നും ഓർമ്മയായിട്ട് മനസ്സിലുണ്ട്. ഒരുപാട് പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എഴുതിയും പറഞ്ഞും ക്ലീശയായിട്ട് മാറിയ എഡിറ്ററുടെ മാനസിക സംഘർഷങ്ങളും പ്രയാസങ്ങളും വലിയ രീതിയിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഒരു എഡിറ്ററുടെ ആളലാദ്യമായിട്ട് അറിഞ്ഞത് പ്രകാശനത്തിന്റെ തലേദിവസമാണ്. മാഗസിന്റെ വർക്കൊക്കെ ദിവസങ്ങൾക്ക് മുന്നേ പൂർത്തിയാക്കിയെന്ന അഹങ്കാരത്തിൽ ഇരിക്കുമ്പോഴാണ് പ്രസ്സിൽ നിന്ന് ആദ്യഘട്ടത്തിലടിച്ച 50 കോപ്പി കയ്യിൽ കിട്ടുന്നത്. തുറന്നു നോക്കിയപ്പോൾ തരിച്ചിരുന്നു പോയി. പകുതിയോളം പേജുകളിൽ ചിത്രം ഉണ്ടായിരുന്നില്ല. അച്ചടിച്ച പ്രസ്സിന്റെ പ്രശ്നമായിരുന്നു. അംഗഭംഗം സംഭവിച്ച കുട്ടി കണക്കിയായിരുന്നു മാഗസീൻ. അപ്പൊ ആ കടലാസിലെ ശൂന്യത മനസ്സിലേക്കും പടരാൻ തുടങ്ങിയത് ആ ഒരു നിമിഷം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നീടത് പരിഹരിക്കപ്പെട്ടെങ്കിലും മാഗസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോഴും മനസ്സിലതാണ് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്. മാഗസിൻ പോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ

ചേർന്നിട്ട് ആ കോളേജിലെ സഹപാഠികൾ ചേർന്നിട്ട് ഷോർട്ട് ഫിലിമുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു കോളേജ് അന്തരീക്ഷമായിരുന്നു എൻ്റേത്. കോളേജ് കാലഘട്ടം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമാ ഗാനം എന്ന് പറഞ്ഞാൽ മേഘമൽഹാർ എന്ന സിനിമയിലെ ഒരു നിറു പുഷ്പമായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കോളേജിലേക്കുള്ള ബസ് യാത്രകളിൽ ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടായിരുന്നു അത്. ആ

0: ക്യാമ്പസ് കളേഴ്സിൽ ഒരിടവേള.
1: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
3: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്,
5: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
4: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971919.
6: എന്തായാലേ മാറ്റി ഹോം നീഡ്സി പോണം.
7: എന്താ കാര്യം പറ?
6: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
8: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ

0: സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ക്യാമ്പസ് കളേഴ്സ്.
4: എന്റെ പേര് ശരണ ആർ ചന്ദ്രൻ. സ്വദേശം നെടുമങ്ങാട്, തിരുവനന്തപുരം ആണ്. എന്റെ ഡിഗ്രി ബി എസ് സി ജിയോളജി ആയിരുന്നു, അത് യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോ ഞങ്ങള് ചേർന്ന സമയത്ത് ഇംഗ്ലീഷ് ആദ്യത്തെ രണ്ടു വർഷം എന്തായാലും പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ്. അപ്പൊ ഞങ്ങള് ജോയിൻ ചെയ്ത സമയത്ത് ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ എനിക്ക് ഇപ്പോഴും കൈകസി ടീച്ചറിന്റെ ഫസ്റ്റ് ടീച്ചറിന്റെ ക്ലാസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ടീച്ചർ അന്നൊരു ലൈറ്റ് ഗ്രീൻ കളർ സാരി കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ടീച്ചറിനെക്കാളും ഒരു ചേച്ചിയോടൊക്കെ തോന്നുന്ന പോലെ ഒരു സ്നേഹം ടീച്ചറോട് നമുക്ക് തോന്നുമായിരുന്നു. അപ്പോഴ് ടീച്ചറിന്റെ ക്ലാസ് അതുപോലെ തന്നെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഞങ്ങൾക്ക് മൂന്ന് സെം ടീച്ചറെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ക്ലാസിന്റെ കാര്യമാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ടീച്ചറെ ക്ലാസ് എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കോളേജിലൊരു പ്രോഗ്രാം വന്ന് വോക്ക് ദ സ്കോളർ എന്ന് പറഞ്ഞിട്ട് ആ സമയത്തുണ്ടായിരുന്ന ഒരു ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട ഗ്രൂമിങ്ങും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ്മെന്റ് അങ്ങനത്തെ കോച്ചിങ് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതില് കൈകസ ടീച്ചറായിരുന്നു ഒരു കോർഡിനേറ്റർ ആയിട്ടുണ്ടായിരുന്നത്. അത് തുടങ്ങി പിന്നെ അങ്ങോട്ട് ടീച്ചറുമായിട്ടുള്ള ബന്ധം ക്ലാസ് റൂമിന് പുറത്തുള്ളതായിരുന്നു. അപ്പൊ മുതലാണ് ഞങ്ങൾ കൂടുതൽ ടീച്ചറുമായിട്ട് അടുത്തത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുവരെ ഞങ്ങൾ കൂടുതലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനകത്തും പിന്നെ ടീച്ചറിനെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നതും കാണുന്നതൊക്കെ ക്ലാസ്സിലാണ്. ടീച്ചറിന്റെ ക്ലാസ് ഒരിക്കലും തന്നെ ഇപ്പൊ എസ് എ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും അതൊന്നും ഒരിക്കലും നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നത്തില്ലായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഒത്തിരി തമാശയൊക്കെ പറഞ്ഞിട്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത്. ഈ പ്രോഗ്രാം വോക്കറ്റസ് കോഡറിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ജിയോളജിക്കാരല്ലാതെ തന്നെ ആ ക്യാമ്പസിനകത്തുള്ള പല ഡിപ്പാർട്ട്മെന്റിലുള്ള കുട്ടികളും കുറച്ച് കുറച്ച് സെലക്റ്റഡ് ആൾക്കാരാണ്. ഒരു അഞ്ചാറ് പേര് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണും. ഞങ്ങളുടെയൊക്കെ ഒരു ലീഡറായിട്ട് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററായിട്ട് കൈകസി ടീച്ചറും ടീച്ചറിനോടൊപ്പം സുവോളജിയിലെ സുഗുണൻ സാറും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ടീച്ചർ കോർഡിനേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുപാട് ഗസ്റ്റിനെയൊക്കെ വിളിച്ച് ടീച്ചറിന്റെ തന്നെ ഫേവറേറ്റ് ടീച്ചർ ഹാപ്പിനെസ് ടീച്ചറും വിജയ് സാറും ഒക്കെ വന്നിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ അതൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഓർമ്മകളാണ്. അതിൽ ഏറ്റവും കൂടുതൽ എന്റെ മനസ്സിൽ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഈ വോക്കറ്റ് സ്കോളറിന്റെ ഒരു ഇതായിട്ട് ഗവൺമെന്റ് സ്പോൺസർഡ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ പ്ലാൻ ചെയ്ത സ്ഥലം ഹംപി ആയിരുന്നു. ഇതുവരെ ഉള്ളതിനകത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞങ്ങളുടെയൊക്കെ ആ ഒരു സമയത്ത് എന്റെ ലൈഫിൽ ഒരു ഡ്രീമി ട്രിപ്പ് ആയിരുന്നത്. കാര്യം ഞങ്ങൾ ഒട്ടും അതിനെപ്പറ്റി എക്സ്പെക്ട് ചെയ്തിട്ടൊന്നും അല്ല ട്രിപ്പിന് പോയത്. പക്ഷെ ട്രിപ്പില് ടീച്ചറെ ഉണ്ടായിരുന്നു, അപ്പൊ തന്നെ ടീച്ചറിന്റെ ഹസ്ബൻഡ് ജയശങ്കർ സാറ്, ശങ്കര എന്നാണ് ഞാൻ വിളിക്കുന്നത്, പുള്ളിയോ ഉണ്ടായിരുന്നു. ആ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഓർമ്മയാണ്. അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞു, ഈ പ്രോഗ്രാമും ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ് ആയി. പക്ഷേ ടീച്ചറുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അതിനപ്പുറത്തോട്ട്. പിന്നെ തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മെയിൻ ഇംഗ്ലീഷ് ആണ് ടീച്ചർ എടുക്കുന്ന വിഷയം. ഞങ്ങൾക്കത് പഠിക്കാനില്ല. എങ്കിൽ കൂടെയും ടീച്ചറുമായിട്ടുള്ള കോണ്ടാക്ട് എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഫൈനൽ റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും ഞങ്ങൾ ഓരോരുത്തരുടെയും വിജയം. ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും വെറുതെ ക്ലാസ്സിൽ പഠിപ്പിച്ച് നമുക്ക് സി മാർക്ക് കിട്ടി അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടി കഴിഞ്ഞ് പോവാം. പക്ഷേ കൈകസി ടീച്ചർ ഒരിക്കലും അങ്ങനെ അല്ലായിരുന്നു. ഓരോ കുട്ടികളുടെയും ടീച്ചർ അവരുടെ കൂടെ ഇൻഡിവിജ്വലായിട്ട് ടീച്ചറെ നമുക്ക് കിട്ടും. അത് ഒരു കുട്ടിക്കെന്നല്ല, അതെല്ലാവർക്കും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ടീച്ചറിനെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരിക്കും എല്ലാ സ്റ്റുഡൻസിന്റെ ലൈഫിൽ. അവിടുന്ന് ബി എസ് സി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കി എന്റെ എഡ്യൂക്കേഷൻ ഫുൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടത്തായിരുന്നു. എങ്കിൽ കൂടെയും ഈ ആഴ്ച അല്ലെങ്കിൽ ഇന്നലെ വരെ ഞാനുമായിട്ട് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൈകസി ടീച്ചറാണ്. അത് ടീച്ചർ സ്റ്റുഡന്റ് ഒരു റിലേഷൻ അല്ല. എനിക്ക് ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ. ഇപ്പൊ എന്റെ ബാക്കി എനിക്കുള്ള ബന്ധുക്കളും അവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടീച്ചറുമായിട്ട് എനിക്ക് അതിലും അടുത്തൊരു ബന്ധമാണുള്ളത്. എന്ത് കാര്യമാണെങ്കിലും പേഴ്സണൽ ആയിക്കോട്ടെ, അല്ലാതെ നമ്മുടെ ജോലി സംബന്ധിച്ച കാര്യമായിട്ട് എന്താണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ്. ഡെയിലി മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. സന്തോഷത്തിലും വിജയത്തിലും മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ടീച്ചർ അതുപോലെ വിളിച്ച് അന്വേഷിക്കാനാണെങ്കിലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വീട്ടിലുള്ള ഒരാളിനെ പോലെ തന്നെ അത് കേട്ട് അതെല്ലാം ഓർമ്മിച്ചും. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ പല പേഴ്സണൽ കാര്യങ്ങളും മറന്നാലും ടീച്ചറിന് അത് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും. ടീച്ചർ അത് കറക്റ്റ് ഓർമ്മിച്ച് നമ്മളെ വിഷയാനാണെങ്കിലും ഓർമ്മപ്പെടുത്താനാണെങ്കിലും എല്ലാം അങ്ങനെ കൂടെ ഉള്ള ഒരാളാണ്. ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളുടെ ലൈഫിലും ഒരു കൈകസി ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ അത് എത്ര നന്നായിരുന്നേനെന്നും. ടീച്ചറെ മാത്രമല്ല, ശങ്കരേട്ടനും അതെ. എനിക്കെന്റെ കോളേജ് ലൈഫിൽ കിട്ടിയ, എനിക്കെന്റെ ജീവിതത്തില് എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റിയ നമ്മുടെ ഒരു കരുതൽ ഉണ്ടാവുന്ന രണ്ടുപേരാണ്. ഇവിടെ ഇപ്പോ ടീച്ചറിനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു പാട്ട് പഞ്ചാഗ്നി എന്ന സിനിമയിലെ

ഹായ്, എന്റെ പേര് ശ്രുതി രാജ് എന്നാണ്. ഞാൻ ഗവൺമെന്റ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. സോ ഞങ്ങളുടെ കോളേജിനെ പറ്റി പറയുമ്പോൾ ഭയങ്കര ഒരു ഗ്രീനറി ഉള്ള ഒരു കോളേജാണ്. ഇവിടെ തന്നെ കുറെ ജിബീഷ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർക്കുണ്ട്. പിന്നെ കുറെ സ്പോർട്സ് ഉണ്ട് ഞങ്ങൾക്ക്, ട്രയാങ്കിൾ, ക്വാഡ്രാങ്കിൾ, റൗണ്ട്, അങ്ങനെയായിരിക്കും കുറെ പേര് വരുന്നത്. സോ ഈവനിങ് ഹാങ് ഔട്ട് സ്പോർട്സ് ആയിട്ട് എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലങ്ങളായിട്ടൊക്കെ. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യാൻറ്റീനിലെ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞങ്ങളെ കോൾഡ് ഫൂസ്റ്റ്. അതിനുവേണ്ടി എല്ലാവരും ക്ലാസ് കഴിഞ്ഞപാട് ഓടും. അതേപോലെ തന്നെ ആർക്കും ചായ ഇല്ലാണ്ട് ഇവിടെ പറ്റില്ല. സോ ഹോക്കിൻസിന് കയറുന്ന മുമ്പേ ആണെങ്കിലും ഓടിപ്പോയി ഒരു ചായയും കുടിച്ച് എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോക്കിംഗ് കയറാൻ. അതൊക്കെ ആയിരിക്കും ഒരു മെമ്മറി എന്ന് പറയുമ്പോൾ. ബേസിക്കലി തണുത്ത പാലും പിന്നെ ഒരു ബൂസ്റ്റിന്റെ പാക്കറ്റ് ആൻഡ് എ ബിറ്റ് ഓഫ് ഷുഗർ, അതന്നെ ഉള്ളൂ. അത് നമ്മൾ മിക്സറിൽ ഇട്ടിട്ട് അടിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കോളേജിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം പനി വന്നപ്പോൾ റൂംമേറ്റ്സും പിന്നെ അടുത്തുള്ള റൂമിലത്തെ ഫ്രണ്ട്സും ആയിരിക്കും. അപ്പം നമ്മളൊരു ബെഡിൽ ചുരുണ്ട് കൂടി കുടത്തിന്റെ അകത്ത് കിടക്കുകയായിരിക്കും. കുറച്ചു നേരം എണീക്കാണ്ടിരിക്കുമ്പം അവർക്ക് ഏകദേശം തോന്നും എന്തോ വയ്യായ്മ ഉണ്ടെന്നത്. അപ്പോ നമുക്ക് ചോദിക്കും എന്തേ സുഖമില്ലേ. അപ്പൊ ഇല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർഹെഡില് ടെമ്പറേച്ചർ നോക്കി പനി ഉണ്ടോ അതൊക്കെ നോക്കി എന്തെങ്കിലും മരുന്ന് വേണമെങ്കിൽ ഇൻ കേസ് കയ്യിൽ ഇല്ലെങ്കിൽ അത് പുറത്തു പോയി വാങ്ങിച്ച് കൊണ്ടുതരും. അതേപോലെ തന്നെ എനിക്ക് പനിയൊക്കെ വന്നാൽ ഫുഡ് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് നല്ല

ശരിയാണ്. ആ ടൈം പിടിച്ച് എണീപ്പിച്ചുകൊണ്ടിട്ട് ഫുഡ് കഴിക്കുന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ കെയർ. പനിയൊക്കെ വരുമ്പോ ആക്ച്വലി പാരന്റ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും, കാരണം അവര് ഭയങ്കര ടെൻഷനായിരിക്കും. ടെൻഷൻ കാരണം വിളിക്കുന്നതെന്ന് അറിയാം. അപ്പൊ നമ്മള് കുറച്ചെങ്കിലും ഒന്ന് ആർക്കും വരുമ്പോ പറയാ, അയ്യോ അമ്മ അച്ഛ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഓക്കെയാ. എന്നാലും അവര് എന്റെ റൂംമേറ്റിനെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു നോക്കും, അവൾ ഓക്കെ ആണോ, അപ്പൊ എണീക്കുന്നുണ്ടോ, ഫുഡ് കഴിച്ചോ എന്നുള്ളത് നോക്കാൻ വേണ്ടിട്ട്. ടു ബി ഓണസ്റ്റ്, ഹോസ്റ്റലിൽ നിന്നൊക്കെ പനി വരുമ്പോ ലിറ്ററലി ഹോം മിസ് ചെയ്യും. കാരണം വീട്ടിലാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് കിടന്നാൽ മതി. ഫുഡാണെങ്കിലും എന്താണെങ്കിലും അടുത്ത് കൊണ്ടുതരാൻ പാരന്റ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഹോസ്റ്റലിൽ നിന്ന് എന്തൊക്കെയാണെങ്കിലും നമ്മൾ കുറച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ടെല്ലാം ചെയ്യണം. ഇപ്പൊ ചെറിയൊരു വയ്യാണെങ്കിൽ എന്തായാലും ക്ലാസ്സിലോട്ടേക്ക് പോകണം, അല്ലെങ്കിൽ അറ്റൻഡൻസ് പോകും. അങ്ങനത്തെ കാര്യങ്ങളില് വീട് നല്ലോണം മിസ്സാവും. ഹോസ്റ്റൽ ഒബ്വിയസ്ലി എല്ലാരും എന്തായാലും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റൽ ലൈഫ്. മോസ്റ്റ് ഓഫ് ആൾക്കാർ വിചാരിക്കും അയ്യോ ഹോസ്റ്റൽ ലൈഫ് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കുറെ ആൾക്കാരുണ്ടാവും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ആൾക്കാർക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ബോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് തന്നെയായിരിക്കും. ബിക്കോസ് നമ്മളൊപ്പം ഓൾമോസ്റ്റ് ഒരു 24/7 ഉണ്ടാവുന്ന ആൾക്കാരായിരിക്കും ഹോസ്റ്റൽ മേറ്റ്സ്. അപ്പം നമ്മള് ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് ആണെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാനാണെങ്കിലും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിന്നെ കഥ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സാറ്റർഡേസ് ഒക്കെ ആയിരിക്കും നമ്മൾ എല്ലാവരും കൂടെ ഒരു റൂമിൽ ഒത്തുകൂടുന്നത്, കാരണം സൺഡേ എന്തായാലും ലീവ് ആണ്. അപ്പൊ മുംബൈ കിടന്ന് ഉറങ്ങേണ്ട ആവശ്യമില്ല. ആ ഡേ ഇവിടെ ഫുൾ ബഹളായിരിക്കും, പാട്ട് വെക്കുന്നു, അങ്ങനെയൊക്കെ. അത് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ. എനിക്ക് കെ എസ് ചിത്ര പാടിയ രാജഹംസമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ് ഇഷ്ടമാണ്.

0: ക്യാമ്പസ് കളേഴ്സ് തുടരും ഇടവേളയ്ക്ക് ശേഷം.
1: പ്ലസ് ടു കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ?
2: ഉന്നത പഠനത്തിനും മികച്ച കരിയറിനുമായി തിരഞ്ഞെടുക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകൃത സ്ഥാപനമായ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല.
1: BCA വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BBA വിത്ത് ലോജിസ്റ്റിക്സ്, BCOM വിത്ത് ഏവിയേഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വി ഫോക്കസ് ഓൺ എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ. നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വർക്കല. വിളിക്കൂ 8590946200.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്റർ ആയി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൌകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്.
4: നോർത്ത് ഈസ്റ്റ്
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ക്യാമ്പസ് കളേഴ്സ്.
2: ഹായ്, എൻ്റെ പേര് കിരൺ. ഞാൻ തിരുവനന്തപുരം പാറശാല സ്വദേശിയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജിൽ BSc ഫിസിക്സിലായിരുന്നു. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതം ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാലഘട്ടമാണ്. കാരണം എൻ്റെ കോളേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്തതും അവസാനിച്ചതും അവിടെ മാത്രമാണ്. അതിനുശേഷം MSc പോകാനോ അല്ലെങ്കിൽ വേറൊരു കോളേജ് ലൈഫ്, അത് BEd എന്ത് തന്നെ ആയാലും ഞാൻ ചൂസ് ചെയ്തില്ല. കാരണം ആ കോളേജ് ലൈഫ് എനിക്ക് അത്രയ്ക്കും പ്രധാനപ്പെട്ടതായിരുന്നു, വിലപ്പെട്ടതുമായിരുന്നു. കാരണം അവിടെ കിട്ടിയ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ക്ലാസ് റൂം, അവിടുത്തെ മെമ്മറീസ്, ഇതെല്ലാം ആയിരുന്നു എന്നെ മോൾഡ് ചെയ്തത്. പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ തന്നെ പടവുകളുണ്ട്. ഞാനും കൂട്ടുകാരും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചതും പഠിച്ചതും പാടിയതും ഉറങ്ങിയതും എല്ലാം ഈ പടവുകൾ തന്നെയാണ്. ഈ പടവുകളിൽ നിന്ന് നമ്മുടെ ഒന്നാം വർഷവും രണ്ടാം വർഷവും ക്ലാസ്സിലോട്ട് കയറ്റിയത് കൈകസ് ടീച്ചർ തന്നെയാണ്. ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. 4 semester ആയിരുന്നു ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് ടീച്ചർ ഒരിക്കലും നമ്മുടെ സ്വന്തം ടീച്ചറായി മാറാതിരുന്നിട്ടില്ല. പടവോളിയിരുന്ന ഓരോ വ്യക്തികളെയും ടീച്ചറിന് നല്ലപോലെ അറിയാമായിരുന്നു. ആ ടീച്ചർ 4 semester നമ്മുടെ എല്ലാ ആഘോഷത്തിനും എല്ലാ സന്തോഷത്തിനും എല്ലാ സങ്കടങ്ങൾക്കും ഒപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഒരു 4 പേരെങ്കിലും ടീച്ചറിന്റെ ഇൻഫ്ലുവൻസിൽ ഈ ക്വിസ് ക്ലബ്ബ് അല്ലെങ്കിൽ ഡിബേറ്റ് ക്ലബ്ബ് ഇതിലൂടെ കൊണ്ടുപോകാൻ ടീച്ചറിന് പറ്റി. പഠിക്കണം, ഫിസിക്സിലെ പിള്ളേർ പഠിച്ചാൽ മതി, ഫിസിക്സിലെ പിള്ളേർ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ സാറന്മാരെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുപോയത് നമ്മുടെ കൈകസ് ടീച്ചർ തന്നെയാണ്. നമുക്ക് ആ സ്കില്ലില്ലെങ്കിൽ പോലും നമ്മുടെ കൂട്ടുകാർ അങ്ങനെ രക്ഷപ്പെട്ടു പോയി അല്ലെങ്കിൽ അവർ ഒരുപാട് ദൂരങ്ങളിലോട്ട് പോയി എന്ന് പറഞ്ഞതിൽ അതിന് വലിയൊരു പങ്കുവയ്ക്കാൻ കൈകസ് ടീച്ചറിന് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെയായിരുന്നു. കൈകസ് ടീച്ചർ പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം

ആര്യ ടീച്ചർ വന്നായിരുന്നു. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് മെഞ്ഞിന്റെ സ്വന്തം ആര്യ ടീച്ചർ. ആര്യ ടീച്ചറായിരുന്നു നമ്മളെ ശരിക്കും മനസ്സിലാക്കിയത്. കാരണം നമ്മുടെ ട്യൂട്ടർ ആയിരുന്നു ആര്യ ടീച്ചർ. ടീച്ചറാണെങ്കിൽ വന്ന ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ കയ്യിലെടുക്കുക, നമ്മളെ ലാബിലായാലും എവിടെ തന്നെ ആയാലും നമ്മളെ ഹാപ്പി ആയിട്ട് കൊണ്ടു നടത്തുക. നമ്മളെ ടൂരിൽ പ്രശ്നം ഉണ്ടാക്കാണ്ട് നമ്മൾ കഴിച്ചോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചോ അതിനൊക്കെ ഉറപ്പുവരുത്തുക എന്ന കാര്യങ്ങൾ ആര്യ ടീച്ചർ ഒരു തീരുമാനം ഉറപ്പിച്ചു വെച്ചിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോയിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോളേജ് ടൂറ് ഒരു ലേഡി ടീച്ചറിന്റെ ആര്യ ടീച്ചറിന്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരുന്നു. നമ്മൾ ടൂർ പോയപ്പോൾ നമ്മൾ നയിച്ചത് ആര്യ ടീച്ചറിന്റെ മാത്രമായിരുന്നു, പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ആര്യ ടീച്ചർ പറഞ്ഞത് എല്ലാവരും ജോലി മേടിക്കണം, ജോലി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ എന്ന്. ഇപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആ പടിയിലിരുന്ന മിക്കവർക്കും ഒരു ജോലി ലഭിച്ചിട്ടുണ്ട്. ജയിച്ചവരെ മാത്രമല്ല, പരിശ്രമിക്കുന്നവരെയും തോറ്റുപോയവരെയും ആര്യ ടീച്ചർ ഇപ്പോഴും കൈപിടിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനും യു പി എസ് സി എക്സാമിന് മുന്നിൽ നാലുവട്ടം തോറ്റുപോയ ഒരു വ്യക്തിയാണ്. എന്നാൽ പോലും ടീച്ചർ എനിക്ക് കിരൺ നിന്നെ കൊണ്ട് പറ്റും, ലൈക്ക് നീ നല്ലപോലെ ട്രൈ ചെയ്യൂ, അങ്ങനെ ട്രൈ ചെയ്ത് ടീച്ചറിന്റെ ഒരു കോൺഫിഡൻസ് മെഷറിലായിരിക്കാം ഞാൻ എൻ്റെ ഫിഫ്ത് അറ്റംപ്റ്റില് യു പി എസ് സി ക്രാക്ക് ചെയ്യും, ഇപ്പോൾ ഐ പി എസ് കിട്ടിയത്. എന്നെ നല്ല ഓർമ്മകളെന്ന് വെച്ചാൽ ആ പടവുകളും യൂണിവേഴ്സിറ്റി കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ആഘോഷങ്ങളും ആർട്സിന്റെ കപ്പടിച്ചതും കോളേജ് ടൂർ പോയതായിരിക്കും. എങ്ങനെ ഒരു മെമ്മറി മാത്രമല്ല പല മെമ്മറികൾ കൂടി ചേർന്നതായിരുന്നു എൻ്റെ കോളേജ് ലൈഫ്. കാരണം എനിക്ക് ഒരു കോളേജ് ലൈഫേ ഉള്ളൂ. ആ മെമ്മറീസിൽ രണ്ടുപേരാണ്, ഒന്ന് കൈകസി ടീച്ചറും ഒന്ന് ആര്യ ടീച്ചറും. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. എനിക്കിപ്പോ രണ്ടുപേരും കൂടി ചേർന്ന് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി 1985 ജോഷി സാറിന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ നിറക്കൂട്ട് എന്ന സിനിമയിൽ സുമലതയും മമ്മൂട്ടിയും അഭിനയിച്ച പൂമാനനെ പാട്ടാണ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളത്. കാരണം ചില സമയങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ് പൂമാനനെ. അപ്പോൾ ഈ ഗാനത്തിനെ ഞാൻ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എന്റെ പേര് അമൃത എന്നാണ്. എന്റെ വീട് ഗുരുവായൂരാണ്. പ്ലസ് ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു പുറത്തു പോയി പഠിക്കണമെന്ന്. ഡൽഹിയിലൊക്കെ പോയി പഠിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ ഡൽഹി വരെ ഒന്നും പറഞ്ഞേക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ത്യയുടെ ക്യാപിറ്റൽ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും തന്നെ ഞാൻ കേരളത്തിലെ ക്യാപിറ്റലിൽ വിട്ട് പഠിപ്പിക്കാം. അപ്പൊക്ക് സന്തോഷമായി. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോയി. എന്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യായിരുന്നു SBIയില്. ചേട്ടന്റെ അടുത്ത് നിന്നിട്ട് പഠിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഹോസ്റ്റലിൽ എടുത്തിട്ട് അവിടെ നിന്ന് എനിക്ക് എന്റെ രീതിക്ക് ചേട്ടനും വൈഫിനും അവരുടെ കാര്യങ്ങളും നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ അവരുടെ പ്രൈവസി അവർക്ക് കൊടുത്തിട്ട് ഞാൻ സ്പെൻസർ ജംഗ്ഷനിലടുത്തുള്ള IWCA താമസായി. ഇപ്പൊ എനിക്ക് രണ്ട് കോളേജിലാണ് അഡ്മിഷൻ വന്നത്, ഒന്ന് മാരവാനിയോസ് കോളേജിലും ഒന്ന് യൂണിവേഴ്സിറ്റി കോളേജിലും. അപ്പൊ തുടക്കം തൊട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ട് ബാക്കി അവിടുന്ന് സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ പോവാന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ ഇവിടുന്ന് പോണത്. പക്ഷെ എനിക്ക് ഇവാനിയോസിൽ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. ഇപ്പൊ ഇവാനിയോസിലാണെങ്കിലും സെൽഫ് ഫിനാൻസിംഗിൽ. അപ്പൊ എനിക്ക് ഇത്തിരി വിഷമായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പേര് വന്നു. ഭയങ്കര സന്തോഷമായി. ഇഷ്ടപ്പെട്ട കോളേജിൽ എന്നെ കിട്ടി. ഗവൺമെന്റ് കോളേജാണ്. ആ ഒരു സന്തോഷത്തിൽ പിന്നെ പോരാത്തത് അതൊരു ഗവൺമെന്റ് കോളേജും ആണ്. അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. നമ്മുടെ മെറിറ്റിന് കിട്ടിയ ഒരു കോളേജാണ്, സെൽഫ് ഫിനാൻസിങ്ങിലല്ല. ഭയങ്കര സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോണത്. ഞാൻ YWCA ഹോസ്റ്റലില് അവിടെ താമസായി. ഇവിടെ കോളേജിലേക്കൊക്കെ പോയി. അപ്പൊ ഞാൻ ചെന്ന ദിവസം, ഇതൊരു ജൂലൈ ആ സമയത്താണ്, അതിന് മുമ്പുണ്ടായ ഒരു ഇൻസിഡന്റ് എന്താ വെച്ചാൽ, അഭിമന്യു ആ കുട്ടി മരിച്ച സമയത്ത് ആ ഒരു ടൈം പീരീഡിലാണ് ഞാൻ ആദ്യമായിട്ട് കോളേജിലേക്ക് പോണത്. അപ്പൊ അന്ന് നമ്മൾ ചെന്നപ്പോ തന്നെ കൊടുങ്കാറ്റ് കൂടുകൂട്ടിയ കോളേജിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര ടൈറ്റിലൊക്കെ അങ്ങനെ ഭയങ്കര ബോർഡിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ എന്റെ പാരന്റ്സ് ഒക്കെ അത് കണ്ടിട്ട് അവര് ഭയങ്കര എന്റെ അമൃതയായിരുന്നു, ഇങ്ങനെ നീ ഇവിടെ പഠിക്കുക, വലിയ കുഴപ്പമൊക്കെ ഉണ്ടാവോ എന്നൊക്കെ പേടിച്ചവരിങ്ങനെ ചോക്കിണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷം, ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു കോളേജിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ചെറിയ പേടി, ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ആ കൊല്ലം അവിടെ ചെന്ന് ഫ്രണ്ട്സിനെയൊക്കെ കാണും. ഒരുപാട് നാടുകളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക പേരും തിരുവനന്തപുരംകാരാണ്. നെടുമങ്ങാട്, വെള്ളയാണി അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ്. കുറച്ചുപേര് തൃശ്ശൂർ, പാലക്കാട്, സ്പോർട്സ് എന്ന് കോട്ട കിട്ടി വന്ന കുട്ടികളുണ്ടായിരുന്നു. അജ്മല്, അതേപോലെ സുധീഷ്, അങ്ങനെ പറഞ്ഞ മെജോറിറ്റി ആൾക്കാരും കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുനിന്നായിരുന്നു. എന്റെ ഹോസ്റ്റലിന്റെ റൂംമേറ്റ് പൗർണമി ഞാനുമായിരുന്നു ക്ലാസ്സിൽ ഒരുമിച്ചുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ എല്ലാരെയും അറിയാനും സംസാരിക്കാനൊക്കെ കുറച്ച് ടൈം എടുത്തു. ഞങ്ങൾ വാമപ്പ് ആയി. അങ്ങനെ ആ കോളേജിലത്തെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയും. അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ, യുണീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ക്ലബ്ബും ഉണ്ടായിരുന്നു. അതേപോലെ ലെക്ടേൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡിബേറ്റ് ക്ലബ്ബും ഉണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ആ ഡിബേറ്റ് ക്ലബ്ബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആൾക്കാർ. സ്പീക്ക് ഫോർ ഇന്ത്യയിലൊക്കെ ഫൈനലിലെത്തിയ അപർണ എസ് നമ്പി എന്ന് പറഞ്ഞ ചേച്ചിയൊക്കെ എന്റെ സീനിയർ ആയിരുന്നു. ആളൊക്കെ അവിടെ ഭയങ്കര ഡിബേറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ വായു പൊളിച്ച് നോക്കി നിൽക്കും അവരൊക്കെ പ്രസംഗിക്കണ കാണുമ്പോ. അതേപോലെ പ്രവീൺ ഏട്ടൻ, ആദർശ് ഏട്ടൻ, അപ്പൊ അങ്ങനത്തെ കുറെ സീനിയേഴ്സും. ബുക്ക് ക്ലബ്ബ് നമ്മുടെ സ്വന്തമായിരുന്നു. ടൈഗർ സിംഗ്സ് ആയിരുന്നു മുൻകൈ എടുത്തതിലൊക്കെ വന്ന് ഓരോ സെഷൻസ് കണ്ടക്ട് ചെയ്ത്. നമ്മൾ ഒരുപാട് ബുക്ക് ക്ലബിനെ കുറിച്ച് സംസാരിക്കും, ബുക്സിനെ കുറിച്ച് സംസാരിക്കും. നമ്മൾ ഡിബേറ്റ് ചെയ്യും, ഇന്ന ക്യാരക്ടർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അത് ഇങ്ങനെയായേ. ഞങ്ങള് മഹാഭാരതത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു സെഷൻ ഓർമ്മയുണ്ട്. നമ്മള് ബുക്ക് ക്ലബ്ബിൽ ഭയങ്കര നല്ലൊരു സമയമായിരുന്നു അത്. പിന്നെ അതേപോലെ ഏറ്റവും നല്ല മെമ്മറീസ് എന്ന് പറയാനുള്ളത് ഈ കോളേജിന്റെ കൂടെ തന്നെ മനസ്സിന്ന് ഒരിക്കലും മാറാത്ത ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹോസ്റ്റലായിരുന്നു. എനിക്ക് കോളേജിന്റെ തൊട്ടടുത്തായിരുന്നു എന്റെ ഹോസ്റ്റല്. ആക്ച്വലി ആദ്യം വന്നപ്പോ ആദ്യത്തെ ഒരു മാസം എങ്ങനെങ്കിലും വീട്ടിൽ പോയാൽ മതി എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. ഭക്ഷണം പുതിയ ടൈപ്പ് ഫുഡ്, എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതിയല്ല, ഭയങ്കര വ്യത്യാസമാണ്. ആദ്യമൊക്കെ എന്ത് ഭക്ഷണം, കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് ആ ഭക്ഷണം യൂസ്ഡ് പോയി. നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അത് ഇഷ്ടമാകാനും തുടങ്ങി. എന്തിനു പറയുള്ളൂ, കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടിലേക്ക് പോകണ്ടോന്നായി. ആ IWCA എല്ലാം നമ്മുടെ കയ്യിന്റെ അറ്റത്താണ് എല്ലാ സാധനങ്ങളും. പിന്നെ കുറെ ഫ്രണ്ട്സും കുറെ തമാശയും. നമ്മള് വീട്ടിലൊന്നും ഈ വിചാരിക്കാത്ത ആരോടും പറയാതെ നമ്മള് സിനിമയ്ക്ക് പോകും. അതുപോലെ കുറെ ഫ്രണ്ട്സ് ആയിട്ട് അപ്പുറത്തെ സാബല്യം കോംപ്ലക്സിൽ സ്ഥിരം പോയി ഷേക്ക് കുടിക്കുക. അങ്ങനത്തെ കുറെ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ സെക്കൻഡ് എല്ലാ പ്രാവശ്യവും ഈ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാ, സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോർ ഉണ്ടാവും. അപ്പൊ ആളായിട്ട് അവിടെ പോയിട്ട് എന്തെങ്കിലും ബുക്കൊക്കെ വാങ്ങി വായിച്ച് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത്. ഇന്നും എന്റെ ഭയങ്കര ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ ട്രിവാൻഡ്രം ഭാഗത്തുള്ള എന്റെ ആ കൂട്ടുകാരായിരുന്നു. ഞങ്ങൾ ഭയങ്കര കോൺടാക്റ്റും, ഇടയ്ക്കിടയ്ക്ക് കാണലോ ആരെങ്കിലും ഗുരുവായൂർക്ക് തൊഴാൻ വന്നു കഴിഞ്ഞാൽ, എന്റെ വീട് ഗുരുവായൂരായതുകൊണ്ട് മിക്കപ്പോഴും കൊല്ലത്തിലൊക്കെ ആരെങ്കിലും തൊഴാൻ വരും. ഇന്നലെയും കൂടി ഒരാള് ഫ്രണ്ട് വന്ന് വീട്ടിൽ വന്ന് അമ്മയോട് അച്ഛനോടൊക്കെ സംസാരിച്ചിട്ട് പോയതേ ഉള്ളൂ. ഗുരുവായൂരുള്ളതുകൊണ്ടുള്ള എന്റെ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും വരികയാണെങ്കിൽ അവർ ഇങ്ങോട്ട് വരും, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്.
പിന്നെ ബുക്ക് ക്ലബിനെ കുറിച്ചും ഡിബേറ്റ് ക്ലബിനെ കുറിച്ചും പറഞ്ഞാലും തീരില്ല. അത് ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ബുക്ക് ക്ലബിലൊക്കെ ഞങ്ങൾ കാണിച്ചു കൂട്ടിയത് എന്താന്ന് എന്താ പറയാ, പറഞ്ഞാലും ഇതാക്കാൻ പറ്റില്ല. ഇത്ര നല്ല നല്ല കോൺവെർസേഷൻസ് ആയിരുന്നു. അവിടെ നമ്മൾ എന്തെങ്കിലും ലോണിലോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിലേക്ക് വെറുതെ കയറി പോയി കഴിഞ്ഞാൽ കൈവസി മിസ് ഉണ്ട്, ഊർമിള മിസ് ഉണ്ട്, അൽമുനീർ മിസ് ഉണ്ട്, ശിവ മിസ് ഉണ്ട്, അവരോടൊക്കെ കുറെ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എന്റെ വീട്ടിൽ നിന്ന് ഞാൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. ഇവരോടൊക്കെ സംസാരിച്ച് ഞാൻ ഭയങ്കര സന്തോഷമാണ്, ഒരു റിലീഫാണ്. പിന്നെ നമുക്ക് എന്താ കരിയറിനെ കുറിച്ചിട്ടായാലും എന്തെങ്കിലും ഒന്നും മനസ്സിലാവാതെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഇവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റിയും കിട്ടും, ഭയങ്കര സന്തോഷവും. അങ്ങനത്തെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിരുന്നു. ഞങ്ങളുടെ HOD ആയിരുന്നു പരശു സാർ, ആള് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ദേ വർ പീപ്പിൾ ഹു ആർ എക്സ്ട്രീംലി നോളജബിൾ, ഭയങ്കര വിവരമുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവരൊക്കെ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ, TKR ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിക്കോ, അത്ര രസമായിട്ടാ ക്ലാസ് എടുക്കുക. സിംസ് പ്രാവശ്യം പഠിപ്പിച്ച സാധനമാണെങ്കിൽ കുറെ കാലം നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. അപ്പൊ ഞങ്ങൾ ആദ്യം പഠിപ്പിച്ച കവിത എന്ന് പറയുന്നത് മെക്കാവിറ്റി ദ മിസ്ട്രി ക്യാറ്റ് എന്ന് പറഞ്ഞ ഈലിയറ്റിന്റെ ഒരു കവിതയായിരുന്നു. ഈലിയറ്റിന്റെ കവിതകൾ ഭയങ്കര ട്രിക്കിയാണ്, പെട്ടെന്ന് അങ്ങനെ നമുക്ക് മനസ്സിലാവാനും ഡിസൈഫർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പൂച്ചകളെ കുറിച്ചുള്ള കവിതകളാ, നല്ല രസമുള്ള കവിത, അത് രസിക്കണമെങ്കിൽ നമുക്കത് മനസ്സിലാവണം, എന്നാലേ നമുക്ക് കവിത ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കവിത ആസ്വദിക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ഞങ്ങൾക്ക് ആ കവിത നല്ല എന്തെന്നുള്ള രസത്തിലും ഈണത്തിലും അതാ എങ്ങനെയാണോ അത് ചൊല്ലേണ്ടത്. മെക്കാവിറ്റി മെക്കാവിറ്റി ദർ ഇസ് നോ വൺ ലൈക്ക് മെക്കാവിറ്റി, എല്ലാ പാരഗ്രാഫ് കഴിഞ്ഞിട്ടും ഈ മെക്കാവിറ്റി മെക്കാവിറ്റി ദർ ഇസ് നോ വൺ ലൈക്ക് മെക്കാവിറ്റി എന്നിങ്ങനെ പറഞ്ഞു. രസമായിട്ടായിരുന്നു ആ പോയം ഞങ്ങളെ പഠിപ്പിച്ചത്. സജ്നാമിസ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ടീച്ചർ ഉണ്ട്. ആള് എങ്ങനെയാ വെച്ചാ പഠിപ്പിക്കുമ്പോ ആൻസർ ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിന്റെ വക്കത്ത് എഴുതി തരും, ഇങ്ങനെ ഉത്തരം എഴുതണം, അതേപോലെ പാരഗ്രാഫ് ഡിവൈഡ് ചെയ്ത് എഴുതണം എന്നൊക്കെ ആള് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പിന്നീട് MA ക്ക് പോകുമ്പോഴും ചെയ്യുന്നത്, ഇവര് പറഞ്ഞു തന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇത്ര നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിൽ. റിസർച്ചിനെ കുറിച്ചിട്ടായാലും പിന്നെ ഞങ്ങൾക്ക് വാക്ക് വിത്ത് ദി സ്കോളർ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നു. അതിൽ പുറത്തുനിന്ന് കുറെ ആൾക്കാർ വന്നിട്ട് നമ്മളെ പഠിപ്പിക്കും, ക്ലാസ്സസ് തരും, ഗെയിംസ് കണ്ടക്ട് ചെയ്യും. അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് അത് ഭയങ്കര മെമ്മറീസ് ആണ്, നല്ല അനുഭവങ്ങളുമായിരുന്നു ആ വാക്ക് വിത്ത് ദി സ്കോളറിലെ സംഭവത്തിലൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ടൂറ് പോയത് ഞങ്ങളെല്ലാവരും കൂടി സ്വന്തമായിട്ട് പൈസ ഇട്ടാണ് ഞങ്ങൾ ടൂറ് പോയത്. ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാറൊക്കെ പോയി അടിച്ചു പൊളിച്ചു വന്നു. ഞങ്ങളുടെ ഫെയർവെൽ നല്ല രസമായിരുന്നു. ഞങ്ങളുടെ ഫ്രഷേഴ്സ് ഡേ അത് നല്ല രസമായിട്ടായിരുന്നു. ഞങ്ങളോട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ ഇടപഴകുമ്പോൾ ഒരിക്കലും നമുക്ക് ഭയങ്കര നമ്മളെ റാഗിയാണ് പോലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എല്ലാരും അവിടെ നല്ല രസത്തിലും ഉള്ള കുറെ വെച്ചുള്ള സ്ഥലം പാർട്ടിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും എന്താ പറയാ, എല്ലാവരും നമ്മളോട് രസകരമായിട്ടുള്ള ഒരു അനുകമ്പയും സ്നേഹമുള്ള രീതിയിലായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത്. വലിയ ഇതൊന്നും നമ്മൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ സീനിയേഴ്സ് നല്ല രസമായിരുന്നു. വിഷ്ണുവേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ തൊട്ട് സീനിയറായിരുന്നു. ഡാൻസ് ആയാലും പാട്ടായാലും കവിതയായാലും മോണോയ്ക്ക് ആയാലും ഫാൻസി ഡ്രസ് ആയാലും ആളെല്ലാം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജും YWCA ഒക്കെ പറയുന്നത് ബെസ്റ്റസ്റ്റ് ദാറ്റ് ഐ കുഡ് എവർ ഹാവ് ഇൻ മൈ ലൈഫ്. എന്റെ ഇത്ര നല്ല മെമ്മറീസ് കേട്ടതിന് ജയരാജ് സാറ് സംവിധാനം ചെയ്ത ശാന്തം എന്ന സിനിമയിൽ അറ്റുന്നൂറ്റുണ്ടായൊരുണ്ണി എന്നുള്ളൊരു പാട്ട് ഏവർക്കും വേണ്ടി.

കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തുടനീളം റെക്കോർഡ് അടിസ്ഥാന സൌകര്യ വികസനമാണ് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് അടുത്ത തലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം പാരീസിലെത്തും. വ്യാഴാഴ്ച രാവിലെ പ്രമുഖ സിഇഒമാരുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി സാങ്കേതിക വിദ്യ നൂതനാശയ ഉച്ചകോടിയായ വിവാടെക് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കം. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. ഈ മാസം 30 വരെ sc.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താവൂ എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 358 പോയിന്റ് ഉയർന്ന് 76,621 നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. FM ന്യൂസ് ലൈൻസ്, ഇനി 5 മണിക്ക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തപുരി FM 101.9.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം.
3: മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും സവിശേഷതയുള്ള ബന്ധമാണ് ദാമ്പത്യം. ദാമ്പത്യത്തിന്റെ പൂന്തോട്ടത്തിൽ പ്രേമത്തിന്റെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണ് സ്ത്രീ പുരുഷന്മാർ. എന്നാൽ ശ്രദ്ധയോടെയുള്ള പരിപാലനമില്ലെങ്കിൽ പെട്ടെന്ന് വാടുകയും കൊഴിയുകയും ചെയ്യുന്ന ഉദ്യാനത്തിലെ പൂക്കൾക്ക് സമമാണ് വിവാഹജീവിതം. ഇന്ത്യയിലെ എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ ഒരു നോവലുണ്ട് ഭാരതീയ സാഹിത്യത്തിൽ. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഉദ്യാനം അഥവാ മാലഞ്ച.
4: ആയിരത്തി 1861 കൽക്കട്ടയിലെ ജൊറാഷങ്കോ എന്ന പുരാതന ബ്രാഹ്മണ കുടുംബത്തിൽ മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ പിറവിയെടുത്തു. ഗീതാഞ്ജലി എന്ന കൃതിയിലൂടെ ഭാരതത്തിലേക്ക് ആദ്യമായി ടാഗോർ നൊബേൽ സമ്മാനം എത്തിച്ചു. വംഗനാട്ടിൽ പിറന്ന ആ സാഹിത്യ താരകം ഇന്നും ലോകമെങ്ങുമുള്ള സാഹിത്യപ്രേമികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിസ്മയമായി നിലനിൽക്കുന്നു.
3: കഥകൾ, കവിതകൾ, നോവലുകൾ, നാടകങ്ങൾ, ആത്മകഥകൾ, ലേഖനങ്ങൾ തുടങ്ങി വിശാലമായ ടാഗോർ സാഹിത്യപ്രപഞ്ചത്തിലെ ഒരു ക്ലാസിക് നോവലാണ് ഉദ്യാനം. ഭാവനയിലും ഭാഷയിലും ഒരു നീണ്ട ഗദ്യകവിതയുടെ ലിറിക്കൽ സ്വഭാവം നിലനിർത്തുന്ന ഈ നോവൽ രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിന്റെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെയും കാണാപ്പുറങ്ങൾ ലളിത സുന്ദരമായി ആവിഷ്കരിക്കുന്നു.
5: പിറകിൽ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന തലയണകളെ താങ്ങി രോഗശയ്യയിൽ പകുതി ചാഞ്ഞ നിലയിൽ ഇരിക്കുകയാണ് നീരജ. വെളുത്ത ഒരു പട്ടുപുതപ്പ് അവളുടെ കാലുകളെ മറയ്ക്കുന്നുണ്ട്. നേർത്ത മേഘത്തിനപ്പുറം ശുക്ലപക്ഷത്തിന്റെ 3-ാം നാളിലെ ചന്ദ്രന്റെ മങ്ങിയ പ്രഭ പോലെ ഉണ്ടാ കാഴ്ച. കങ്കണങ്ങൾ അയഞ്ഞും നീലഞരമ്പുകൾ തെളിഞ്ഞും കിടന്ന അവളുടെ കൈകളും നീണ്ട രോഗഗ്രസ്തമായ ഒരു കാലത്തിന്റെ ലക്ഷണങ്ങൾ പേറുന്ന ഇടതൂർന്ന കൺപീരികളും എല്ലാം കൂടി അവൾക്ക് വിളറിയ ഒരു വെൺശംഖിന്റെ ഛായ പകർന്നു.
3: ഉദ്യാനം എന്ന നോവൽ തുടങ്ങുകയാണ്. നോവൽ തുടങ്ങുമ്പോൾ നാം കാണുന്നത് രോഗശയ്യയിൽ കിടക്കുന്ന യുവവധുവായ നീരജയെയാണ്. ഒരു വലിയ ജമീന്ദാരി കുടുംബത്തിലെ മരുമകളാണ് അവൾ. ആ മുറിയുടെ ഉൾഭാഗം കണ്ടാലറിയാം, ദീർഘകാലമായി നീരജ രോഗക്കിടക്കയിലാണ്. നീരജയുടെ മുറിയുടെ ചുമരിൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ചിത്രം തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു പൂമാലിക മേശപ്പുറത്ത്, അതിൽ നിറയെ പൂന്തോട്ടത്തിൽ നിന്നും അന്ന് ഇറുത്തെടുത്ത നവപുഷ്പങ്ങൾ പരിമളം പരത്തുന്നുണ്ട്. മരുന്നുകളും കഴിക്കാനുള്ള പഴസത്തും ആ ടേബിളിൽ കാണാം. ജനാലയ്ക്കപ്പുറം വസന്ത പ്രൗഢിയിൽ വിടർന്ന് വിലസിച്ചു നിൽക്കുന്ന പൂന്തോട്ടം കാണാം. ആ വലിയ വീട്ടിലേക്ക് അവൾ വധുവായി വരുന്നതിന് മുൻപ് തന്നെ പൂക്കച്ചവടത്തിൽ പേരും പ്രശസ്തിയും നേടിയ യുവ വ്യാപാരിയാണ് ആദിത്യൻ. അയാളുടെ പൂന്തോട്ടം ആ നാട്ടിൽ മാത്രമല്ല അന്യനാടുകളിലും ഖ്യാതി നേടിയതാണ്.
4: നീരജയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നതോടെയാണ് ആദിത്യന് ഐശ്വര്യം ഇരട്ടിച്ചതെന്ന് പലരും പറയാറുണ്ട്. വിവാഹത്തിന് ശേഷം ഇരുവരും തങ്ങളുടെ അനുരാഗത്തിന്റെ പ്രതിഫലനം എന്ന വണ്ണം ഉദ്യാനത്തിൽ പുതിയ പുതിയ തരുലതാദികൾ വളർത്തി. ഓരോരോ ഋതുക്കളിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ചെടികളുടെയും വള്ളിച്ചെടികളുടെയും മരങ്ങളുടെയും ഒരു ഉപവനമായി ആ ഉദ്യാനം മാറി. തങ്ങളുടെ പ്രിയപ്പെട്ട ആരാമത്തിൽ ഓരോ തളിർക്കല്ലിലും പൂക്കല്ലിലും തങ്ങളുടെ ആനന്ദവും പ്രേമവും പൂത്തു തളിർക്കുന്നത് ആദിത്യനും നീരജയും അനുഭവിച്ചു. എന്നാൽ വിധിയുടെ പ്രഹരം ആ പൂന്തോട്ടത്തിൽ പതിച്ചു. നീരജ ഒരു ചാവിള്ളെ പ്രസവിച്ചു. അവൾ രോഗശയ്യയിലുമായി.
3: പ്രസവാനന്തരം ആരോഗ്യം നശിച്ച് നീരജ കിടപ്പിലായതോടെ പൂന്തോട്ടം മെല്ലെ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഭാര്യയെ ശുശ്രൂഷിച്ച് അവളുടെ രോഗക്കിടയ്ക്ക് സമീപമാണ് ആദിത്യൻ കൂടുതൽ സമയവും ചിലവഴിക്കുന്നത്. എന്നാൽ അധികം താമസിയാതെ തന്റെ അകന്ന ബന്ധുവായ സരള എന്ന യുവതിയെ തോട്ടത്തിലെ പണികളിൽ സഹായിക്കാനായി ആദിത്യൻ കൂട്ടിക്കൊണ്ടുവരുന്നതോടെയാണ് നോവലിൽ പുതിയ സംഘർഷങ്ങൾ ഉടലെടുക്കുന്നത്. സരളയുടെ വരവ് നീരജയെ അഗാധമായി വിഷമിപ്പിക്കുന്നു. തന്റെ സ്ഥാനത്ത് നിന്ന് ഉദ്യാനത്തിലെ ജോലിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന സരളയെ ജനാലയിലൂടെ നീരജ കാണുന്നു.
4: തന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും തകർച്ചയും തളർച്ചയും നീരജയെ അതീവ ഖിന്നയാക്കുന്നതോടെ ആദിത്യനോട് തീരാത്ത പരിഭവവും സരളയോട് പകയും അവളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്നു. ആയയായ റോഷ്നിയും തോട്ടത്തിലെ പ്രധാന ജോലിക്കാരനായ ഹോലയും നീരജയുടെ വിശ്വസ്തരാണ്. യജമാനും സരളയും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നതെന്ന് അവർ കൃത്യമായി അവളെ ധരിപ്പിക്കാറുണ്ട്. തങ്ങളുടെ കൂറ് അവളോട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹോലയും നീരജയെ തന്ത്രത്തിൽ വശീകരിച്ച് തനിക്ക് വേണ്ടതെല്ലാം ഇങ്ങനെ സമ്പാദിക്കാറുണ്ട്. പഴയ സാരി മുതൽ പല വസ്തുവകകളും നീരജ അവന് നൽകും.
5: മേശപ്പുറത്തിരുന്ന പിച്ചളപാത്രത്തിൽ നിന്നും നീരജ പൈസ എടുത്ത് ഹോലയ്ക്ക് കൊടുത്തു. എന്നിട്ടും അവൻ അവിടെ തന്നെ നിന്നു. എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുവാൻ പഴയതെന്തെങ്കിലും യജമാനത്തിക്ക് ആവശ്യമില്ലാത്തത് തന്നാൽ അവിടെ നിന്ന് നീണാൾ വാഴും. ഇത് പറയുമ്പോൾ

0: സരള വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു കൈത്തറി സാരിയുടുത്ത് കയ്യിൽ ഒരു ഓർക്കിഡ് പൂവുമായി നീരജയുടെ സവിധം അവളെത്തി. ശുദ്ധഗതിക്കാരിയായ നീര,
1: നിന്നോടാര് പറഞ്ഞു ഇത് കൊണ്ടുവരാൻ?
2: ആദിത്യ യജമാനൻ.
1: അതെന്താ, അദ്ദേഹത്തിന് വരാൻ പറ്റില്ലേ?
2: ചായ കുടിച്ചുടാൻ അദ്ദേഹം ചന്തയിലേക്ക് ധൃതി പിടിച്ചു പോയി.
1: എന്താ ഇത്ര ധൃതി?
2: കഴിഞ്ഞ രാത്രി ആരോ കടയുടെ പൂട്ട് തകർത്ത് പണം മോഷ്ടിച്ചതായി അറിഞ്ഞു.
1: എനിക്ക് വേണ്ടി 5 നിമിഷങ്ങൾ ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സമയമില്ലേ?
2: കഴിഞ്ഞ രാത്രി ദീദിക്ക് നല്ല വേദനയുണ്ടായിരുന്നു. വെളുപ്പിനെയാണ് ദീദി ഉറങ്ങിയത്. അദ്ദേഹം രാവിലെ വരെ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു. പോവുമ്പോൾ ഉച്ചതിരിഞ്ഞ് ഈ പൂവ് ദീദിക്ക് കൊണ്ടുവന്ന് തരണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
1: എനിക്ക് ഈ പൂ വേണ്ട. നിനക്കറിയാമോ ചന്തയിൽ ഈ പൂവിന് എന്ത് വില കിട്ടുമെന്ന്? കടയിലേക്ക് തന്നെ കൊടുത്തയക്കൂ. എന്തിനാ ഇത് വെറുതെ കളയുന്നത്?
3: ക്ഷോഭം കൊണ്ട് നീരജ സരളയോട് പൊട്ടിത്തെറിച്ചു. അവൾ മനഃപൂർവ്വം തന്നെ അപമാനിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. താൻ കഴിവില്ലാത്തവളാണെന്ന് പറഞ്ഞു വരുത്തുകയും ഉദ്യാനത്തിലെ തൊഴിലിന് തന്നെ കൊള്ളില്ലെന്ന് നീരജ പറഞ്ഞത് അവൾക്ക് മനോവിഷമുണ്ടാക്കി. യജമാനിന്റെ അഭാവത്തിൽ നീരജ യജമാനത്തെ ചമഞ്ഞ് അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഓർക്കിഡാലയത്തിൽ പണി ചെയ്യാൻ ഹോലയോട് പറഞ്ഞാൽ മതിയെന്ന് നീരജ പറയുന്നു. ക്ഷീണിതയായ രോഗി സ്ത്രീ സഹജമായ അസൂയയാൽ തിളയ്ക്കുകയാണെന്ന് സരളയ്ക്ക് മനസ്സിലായി. തന്റെ ഭർത്താവിന്റെ സ്നേഹം മറ്റൊരു സ്ത്രീ സ്വന്തമാക്കുന്നുവെന്ന സംശയമാണ് നീരജയെ നയിക്കുന്നത്. നീരജയെ ശുശ്രൂഷിക്കാൻ സരള ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സരളയെ ആട്ടിപ്പുറത്താക്കുന്നു.
0: സരളയ്ക്ക് ഉദ്യാന തൊഴിലുകളിൽ ഒന്നും പ്രാവീണ്യമില്ലെന്ന് നീരജ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദിത്യൻ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അയാൾ സരളയെ പുകഴ്ത്തുന്നു. ആദിത്യൻ ഒരു വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു. നീരജയുടെ പരാതികൾ പരിഹരിക്കാൻ അയാൾ തീരുമാനിച്ചു. സരളയെ ഉദ്യാനത്തിൽ നിന്നും പുറത്താക്കാമെന്ന് അവൾക്ക് അയാൾ വാക്കുകൊടുത്തു. ആരാമം തകർന്നാലും കച്ചവടം നശിച്ചാലും സരളയുടെ തകർച്ച മാത്രമാണ് നീരജയുടെ ലക്ഷ്യമെന്നോർത്തപ്പോൾ ആദിത്യന് അതികഠിനമായ സങ്കടം തോന്നി. അയാൾ ഭാര്യയോട് പിണങ്ങി പൂന്തോട്ടത്തിൽ പോകുന്നു. ഇതിനിടയിൽ ആദിത്യന്റെ ബന്ധുവായ രമൺ എന്ന യുവാവ് സരളയെ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നു. നീരജയുടെ സഹായത്തോടെ സരളയെ വിവാഹം കഴിക്കാൻ രമൺ പദ്ധതി ആവിഷ്കരിക്കുന്നു. എന്നാൽ സരളയുടെ മനസ്സിൽ തന്റെ സഹോദരതുല്യനായ ആദിത്യനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. എന്നാൽ നീരജ തമാശയായി പറഞ്ഞതാണെങ്കിലും സരളയെ വിവാഹം കഴിക്കാനും ഒരു പുതുജീവിതം തുടങ്ങാനും മനസ്സിന്റെ ഉള്ളിൽ ആദിത്യൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉദ്യാനത്തിൽ നിന്നും ഈ ഭവനത്തിൽ നിന്നും താൻ വിട്ടുപോയാൽ മാത്രമേ നീരജയ്ക്ക് ശാന്തി ലഭിക്കൂ എന്ന് സരള തിരിച്ചറിയുന്നു. എന്നാൽ ആദിത്യനാവട്ടെ അവളെ ഏതു വിധേനയും ഉദ്യാനത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു.
4: ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്, എന്നെ പോകാൻ അനുവദിക്കണം, എന്നെ കൂടുതൽ തളർത്തരുതേ, സരള കണ്ണീരോടെ പറഞ്ഞു. ആദിത്യൻ സരളയുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രമേൽ ആത്മാർത്ഥമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നെന്റെ ഹൃദയം ആനന്ദത്തിലാണ്. അമൃതമഹിമയുള്ള ഒരു മുകുളം ഇന്നിതാ വിടർന്നിരിക്കുന്നു. 23 വർഷമായി കാത്തിരുന്ന പൂവ് ഇന്ന് എന്റെ മുന്നിൽ വിടർന്നു നിൽക്കുന്നു.
5: മതി മതി, അങ്ങ് ഇങ്ങനെയൊന്നും പറയരുതേ, എനിക്ക് മാപ്പ് തരൂ.
0: ഇതിനിടയിൽ രമൺ തന്റെ പ്രാണപ്രേയസിയായ സരളയെ സ്വന്തമാക്കുന്നതിനായി പല പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. രോഗക്കിടക്കയിൽ കഴിയുന്ന നീരജയാണ് അവന്റെ ഏക പ്രതീക്ഷ. രമൺ അവളെ ബാവോ ദീദി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്.

0: ഡോക്ടറുടെ വിദഗ്ധ ചികിത്സയിലൂടെ തന്റെ ബാവൂദീദി പരിപൂർണ ആരോഗ്യവതിയായി മടങ്ങിയെത്തുമെന്നും ഉദ്യാനത്തിലെ റാണിയായി വീണ്ടും വിലസുമെന്നും രമൺ പ്രതീക്ഷിക്കുന്നു. ആ ശുഭാപ്തി വിശ്വാസം അവൻ നീരജയുമായി പങ്കുവയ്ക്കാറുണ്ട്.
1: എന്നാൽ വിധിയുടെ കയ്യിലെ കളിപ്പാവകളാണ് മനുഷ്യർ എന്ന തരത്തിൽ നീരജയ്ക്ക് ഇനി അധിക നാളുകളില്ലെന്ന് ഡോക്ടർ പറയുന്നതോടെ ആ ഉദ്യാനത്തിൽ വീണ്ടും ദുഃഖം പടർന്നു പിടിക്കുന്നു. രോഗശയ്യയിൽ കഴിയുന്ന ഭാര്യയെ താൻ ഒരുപാട് വേദനിപ്പിച്ചതായി ആദിത്യന് തോന്നുന്നു. മരണക്കിടക്കയിൽ കഴിയുന്ന നീരജയെ ശുശ്രൂഷിക്കുന്നതിനായി ഇനി ദിവസങ്ങൾ മാറ്റിവെക്കണമെന്ന് സരള അയാളെ ഉപദേശിക്കുന്നു.
2: ആദിത്യന്റെ കൈപിടിച്ച് സരള പറഞ്ഞു, ഈ പ്രതിജ്ഞ അങ്ങ് എനിക്ക് വേണ്ടി നിറവേറ്റൂ. അങ്ങയുടെ സ്നേഹവും കരുതലും കൊണ്ട് ദീദിയുടെ അവസാന നാളുകൾ നിറയ്ക്കൂ. ആദിത്യൻ നിശബ്ദനായി നിന്നു. എനിക്ക് വാക്കുതരൂ. ഞാൻ നിനക്ക് വാക്കുതരാം. നീയും എനിക്കൊരു വാക്ക് തരണം. ചിലപ്പോൾ എനിക്ക് ആ വാക്ക് പാലിക്കാൻ കഴിയാതെയാകും. അതിനാൽ എനിക്ക് വാക്ക് തരാൻ കഴിയില്ല, സരള അതീവ ദുഃഖിതയായി പറഞ്ഞു.
0: തുടർന്ന് പല നാടകീയ സംഭവങ്ങളും നോവലിൽ ഉടലെടുക്കുന്നു. സരളയും ആദിത്യനുമൊക്കെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആദിത്യൻ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകാറുണ്ട്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യം. ഒരു രാഷ്ട്രീയ ആവശ്യത്തിനായി രാജ്ഞിയുടെ മുദ്ര മോഷ്ടിക്കാനായി സരള വൈസ്രോയിയുടെ ഭാര്യയുടെ മുറിയിൽ കയറി. എന്നാൽ പാറാവുകാരൻ അവളെ കൈയോടെ പിടികൂടിയതോടെ സരളയെ ജയിലിലടയ്ക്കുന്നു. സരള ജയിലിൽ അകപ്പെട്ടത് പത്രവാർത്തയിലൂടെ നീരജ അറിയുന്നു. അത് അവളുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുന്നു. സരളയോട് താൻ അനീതി കാണിച്ചതായി നീരജയ്ക്ക് തോന്നുന്നു. അവൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ജയിലിലേക്ക് ഒരു കത്തയക്കുന്നു.
2: ഒരു കപ്പ് മരുന്നുമായി ആദിത്യൻ മുറിയിലേക്ക് കയറി വന്നു. ഇതെന്താ? നീരജ ചോദിച്ചു. ഓരോ മണിക്കൂറിലും ഈ മരുന്ന് കഴിക്കണമെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആദിത്യൻ മറുപടി പറഞ്ഞു, ഈ വീട്ടിൽ വേറെ ആരുമില്ലേ എനിക്ക് മരുന്ന് തരാൻ? അങ്ങേക്ക് ഇത്ര ആധിയുണ്ടെങ്കിൽ പകൽ സമയത്ത് ഇവിടെ ഒരു നേഴ്സിനെ നിർത്താമല്ലോ. നീരജ പറഞ്ഞു, നിന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി, നിന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി എന്തിനാണ് ഞാൻ കിട്ടുന്ന അവസരം കളയുന്നത്? അങ്ങേക്ക് ഉദ്യാനത്തിൽ ഈ വിലപ്പെട്ട സമയം വിനിയോഗിച്ചുകൂടെ? എന്തിനാ വെറുതെ സമയം പാഴാക്കുന്നത്? നീരജ സങ്കടപ്പെട്ടു.
0: സ്ത്രീ സഹജമായ നിലയിൽ ഒരിക്കൽ താൻ റാണിയായുവാണ ഉദ്യാനത്തിൽ നിന്നും തന്റെ പ്രാണനാഥനായ ഭർത്താവിന്റെ ഹൃദയത്തിൽ നിന്നും അസുഖബാധിതയായതോടെ മാനസികമായി പുറത്താക്കപ്പെട്ട നീരജയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുന്നതാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. സരളയോട് ആദിത്യൻ കാണിക്കുന്ന അടുപ്പത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന നീരജ ക്രമേണ രോഗത്തിന്റെ മൂർധന്യതയിൽ എല്ലാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത് നോവലിൽ കാണാം. മരണത്തോടടുക്കുന്ന നിമിഷത്തിലും ജീവിതത്തെ ചേർത്തു പിടിക്കാൻ അവൾ ശ്രമം നടത്തുന്നു. വാടിക്കൊഴിഞ്ഞ് മണ്ണോട് ചേരുന്ന ഒരു സുന്ദരമായ പൂവിന്റെ ക്ഷണനേരത്തേക്കുള്ള ജീവിതമാണ് നാം നീരജയുടെ കഥാപാത്രത്തിന്റെ മാനസിക സഞ്ചാരങ്ങളിലൂടെ തിരിച്ചറിയുന്നത്. വിധിയുടെ കയ്യിലെ പാവകളാണ് മനുഷ്യർ എന്ന സത്യം നീരജ ഓർമ്മിപ്പിക്കുന്നു.
1: ഉദ്യാനത്തിലെ സൂര്യപ്രഭ കണ്ട് പ്രഭാതങ്ങളിൽ പൂക്കളെ താലോലിക്കാൻ കൊതിച്ച നീരജ നമ്മുടെ സഹാനുഭൂതി അർഹിക്കുന്ന കഥാപാത്രമാണ്. ടാഗോർ നോവലുകളിലെ ഏറ്റവും ശക്തമായ കഥാപാത്രം. ഇളം തെന്നലിന് കാതോർത്തും ആരാമത്തിലെ പുഷ്പങ്ങളെ താലോലിച്ചും ഒരു അമ്മയാവാൻ കൊതിച്ച നീരജയുടെ ജീവിതം ഇരുളടയുന്നത് വായനക്കാരൻ ദുഃഖത്തോടെ തിരിച്ചറിയുന്നു. ഏറ്റവും സജീവമായ ഉപമകളാൽ സമ്പന്നമാണ് ടാഗോറിന്റെ ഈ നോവലെന്ന് നിസ്സംശയം പറയാം. വിശ്വമഹാകവിയുടെ തൂലികയിൽ നിന്നും പിറന്ന അനശ്വര സൃഷ്ടി. നീരജയുടെ പ്രതീക്ഷകൾ ഏതൊരു യുവവധുവിന്റെയും സ്വപ്നങ്ങളാണ്. ഭർത്താവിന്റെ മനസ്സിൽ മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാൻ കഴിയാത്ത ഉത്തമ ഭാര്യയാണവൾ. എന്നാൽ ഒരു വേള ഭർത്താവിനു വേണ്ട കടമകൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിക്കുന്നുണ്ട്. തൻ്റെ ബാല്യകാല സഖിയായ സരളയുടെ സാമീപ്യം ആഗ്രഹിക്കുന്ന ആദിത്യനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഭാര്യയുടെ രോഗം കൊണ്ട് ഒറ്റപ്പെട്ടുപോയ ആ യുവ ഭർത്താവ് നമ്മുടെ സഹതാപം അർഹിക്കുന്നുണ്ട്.
0: രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് കടന്നുപോകുന്ന നീരജയെയാണ് നാം പിന്നീട് നോവലിൽ കാണുന്നത്. ആസന്നമായ മൃത്യുവിനെ മാറ്റി നിർത്താൻ തത്രപ്പാടുപെടുന്ന പ്രാണന്റെ നിലവിളി നീരജയിൽ നിന്നുയരുന്നു. ആദിത്യനോട് അവൾക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പൂന്തോട്ടത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവൾ അയാളുമായി ചർച്ച ചെയ്യുന്നു.
2: പറയൂ, അങ്ങ് എന്താണ് കരുതിയിരിക്കുന്നത്? ഒരു തരത്തിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നേരിയ സാന്നിധ്യമായെങ്കിലും ഞാനിവിടെ ഉണ്ടാകില്ലേ? നീരജ അതീവ ദുഃഖത്തോടെ ആദിത്യനോട് ചോദിച്ചു. അയാളൊന്നും പറയാതെയിരുന്നു. തീർച്ചയായും സാധിക്കും. ആ പൂന്തോട്ടം അവിടെ ഉള്ളതുപോലെ ഞാനും ഇവിടെ ഉണ്ടാകും. ഇളം തെന്നലിൽ ആ വൃക്ഷത്തിലെ ഇലകൾ ആടുന്നതുപോലെ, പൂക്കൾ പൂവല്ലിയിൽ കിടന്ന് സല്ലപിക്കുന്നതുപോലെ ആ കാഴ്ചകൾ കാണുന്ന ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ആ ഉദ്യാനത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കാറ്റ് അങ്ങയുടെ മുടികൾ മാടി ഒതുക്കുമ്പോൾ അങ്ങയുടെ മുഖം ഞാൻ ഓമനിക്കുന്നത് പോലെ ഞാനിവിടെയുണ്ട്. ഞാൻ എങ്ങും പോകില്ല.
0: നീരജയുടെ അന്ത്യനിമിഷങ്ങൾ ആഗതമായെന്ന് ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലായി. ആദിത്യൻ രാത്രി മുഴുവൻ അവളുടെ കിടക്കയ്ക്ക് സമീപം തന്നെയായിരുന്നു. ചില നേരം അവൾ അടങ്ങിക്കിടക്കും, പെട്ടെന്ന് ചാടിയെഴുന്നേൽക്കും. വിട്ടുപോകുന്ന പ്രാണൻ രോഗിയെ വലയ്ക്കുന്നതായി എല്ലാവർക്കും തോന്നി. സങ്കടപ്പെടുത്തുന്ന ആ കാഴ്ച കാണാൻ കഴിയാതെ പലരും മുറിയിൽ നിന്ന് പുറത്തുപോയി. ആദിത്യൻ നീരജയുടെ ശിരസ് മടിയിൽ ചേർത്തുപിടിച്ചു, മൃദുവായി മുടി തഴുകി. നീരജ അയാളോട് ക്ഷമ ചോദിക്കുന്നതിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചു. ഞാൻ സരളയെ തെറ്റിദ്ധരിച്ചു, അങ്ങയെ ഒരുപാട് വേദനിപ്പിച്ചു. ദയവായി അങ്ങ് എന്നെ ശപിക്കരുത്, എന്നെ സ്നേഹിക്കണം. ആദിത്യൻ മറുപടിയൊന്നും പറയാതെ അവൾക്ക് പ്രിയപ്പെട്ട ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി.
1: നീരജയുടെ രോഗക്കിടക്കയ്ക്ക് സമീപം തന്നെ ഡോക്ടർ കാത്തിരുന്നു. സമയാസമയം ഡോക്ടർ വന്ന് അവളുടെ നാഡി പരിശോധിച്ചു. ഡോക്ടറുടെ മുഖത്ത് നോക്കി നീരജ തനിക്ക് ജീവിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു. സരളയോട് തനിക്ക് ക്ഷമ ചോദിക്കണം എന്ന ആഗ്രഹം അത്യാസന്ന നിലയിലും അവളെ വേട്ടയാടി. ദിവസങ്ങൾ അങ്ങനെ മരണത്തിനും ജീവിതത്തിനുമിടയിലൂടെ കടന്നുപോയി. മൺചിരാതിൽ കാറ്റത്താടുന്ന ദീപനാളം പോലെ നീരജയുടെ പ്രാണൻ ആടിക്കളിക്കുവാൻ തുടങ്ങി. മൃത്യുവിൻ്റെ കരാള നൃത്തം ആ രോഗക്കിടക്കയിൽ പ്രകടമായി. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്ന അവസ്ഥയായി.
2: നിശബ്ദമായി പ്രാർത്ഥിക്കുന്നതുപോലെ നീരജയുടെ ചുണ്ടുകൾ അനങ്ങുന്നത് ആദിത്യൻ കണ്ടു. ബോധ അബോധങ്ങൾക്കിടയിൽ കിടന്ന അവളുടെ മുഖം മാറിമറിഞ്ഞു. ആദിത്യൻ അവളുടെ കാതുകളിൽ മന്ത്രിച്ചു, സരള ഇവിടെയുണ്ട് നീരജ. സരള അവളുടെ കാലുകളിൽ തൊട്ടു വന്ദിച്ചു. വൈദ്യുതാഘാതമേറ്റപോലെ ആ ശരീരം വിറച്ചു. മുറിഞ്ഞ ശബ്ദത്തിൽ നീരജ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് വിട്ടുതരാൻ കഴിയില്ല. നിനക്കിവിടെ സ്ഥാനമില്ല. എടീ മന്ത്രവാദിനി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. പെട്ടെന്ന് രോഗി ഒരു പേക്കോലത്തെപ്പോലെ എഴുന്നേറ്റ് നിന്നു. പൊയ്ക്കോ ഇവിടുന്ന്, നിന്റെ ഹൃദയം ഞാൻ വലിച്ചു കീറും, നിന്റെ രക്തം മുഴുവൻ ഞാൻ ഊറ്റിക്കുടിക്കും. ഇതും പറഞ്ഞ് അവൾ തറയിലേക്ക് വീണു. അവളുടെ ശബ്ദം കേട്ട് ആദിത്യൻ മുറിയിലേക്ക് ഓടിയെത്തി. ജീവത് ബലം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് നീരജ അവസാന ശ്വാസം വലിച്ചു.
0: നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാ സ്ത്രീ പുരുഷന്മാരുടെയും എക്കാലത്തെയും ദാമ്പത്യത്തിന്റെ കഥ എന്ന് നിരൂപകലോകം വാഴ്ത്തിയ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഈ നോവൽ ഇന്ത്യൻ സാഹിത്യത്തിലെ ഒരു ക്ലാസിക്കാണ് എന്നതിൽ

0: നിരൂപകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമില്ല. അസാധാരണ ഭംഗിയാർന്ന ഒരു നോവൽ ശില്പമാണ് ഉദ്യാനം എന്ന ഈ ലഘു നോവൽ. രണ്ട് സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ജീവിത വഴികളിലൂടെ ദാമ്പത്യത്തിൻ്റെയും സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെയും കാണാപ്പുറങ്ങൾ സുന്ദരമായി ആവിഷ്കരിക്കുന്ന ഈ ടാഗോർ ക്ലാസിക് ഓരോ വായനക്കാരൻ്റെയും മനസ്സിൽ മായാമുദ്രയായി എന്നും നിലനിൽക്കും.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നോവൽ ഉദ്യാനം. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.

ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും അമ്പിളിയും പാടിയത് മണിയറ എന്ന ചിത്രത്തിലേത്. രചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: യേശുദാസ് പാടിയ അയ്യപ്പഭക്തി ഗാനങ്ങൾ ഇന്നത്തെ സെയിൽസിന് മാത്രമേ കാണൂ. ഇന്ന് തന്നെ ഓർഡർ അയക്കണം.
1: ഓർഡർ അയച്ചാലും കാസറ്റ് വരെ മൂന്നാല് ദിവസം പിടിക്കില്ലേ? അതുവരെ മിണ്ടാതിരിക്കാനാണോ ഭാവം?
0: ഇന്നലെ ഇന്നുമായി പ്രതീക്ഷിക്കാത്ത സെയിൽസ് ആയിരുന്നു. ഓർഡറോടൊപ്പം അവർക്കൊരു ചെക്ക് അയക്കണമായിരുന്നു. ചെക്ക് ഒപ്പിടാൻ ഇക്ക ഇന്നലെ ഇല്ലായിരുന്നല്ലോ.
2: നീ പിണങ്ങുന്നു എനിക്കിഷ്ടമാണ്. അപ്പോൾ മാത്രമാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം എനിക്ക് പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നു.
3: ഇവിടെ മണിയറുടെ കാസറ്റ് ഉണ്ടോ? മണിയറുടെ കാസറ്റ് ഉണ്ടോ?
0: മണിയറിയും മൈലാഞ്ചി അവിടെ പോയി ചോദിക്കും.
3: നിങ്ങളെ പിന്നെ ഇവിടെ നോക്കൂത്തിയായി നിർത്തിയിരിക്കുകയാണ്.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: അടുത്ത ഗാനം താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ആർ കെ ദാമോദരൻ, സംഗീതം രവീന്ദ്രൻ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പരുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം എസ് ജാനകി പാടിയത്, കയം എന്ന ചിത്രത്തിലേത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം തിരൈപ്പൂക്കൾ. ആദ്യം മൊഴി എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ പാടിയ ഗാനം.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കാതൽ കൊണ്ടേൻ ഈ ചിത്രത്തിനു വേണ്ടി ഹരീഷ് രാഘവേന്ദ്ര പാടിയ ഗാനം ഇനി കേൾക്കാം.

0: തിരീപ്പൂക്കൾ ഇനി കേൾക്കാം 4 മണിക്ക്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകപ്രവർത്തകൻ, സംവിധായകൻ, സംഗീതജ്ഞൻ, താളവിദ്വാൻ, അങ്ങനെ പല രീതിയിൽ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ മനോജ് ശിവ. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം.
4: നമസ്കാരം.
3: ഏറ്റവും പുതിയ വിശേഷം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. താങ്കള് വളരെ കാലമായിട്ട് ലണ്ടനിലാണ് താമസമെങ്കിലും കേരളത്തിൽ വരുമ്പോഴെല്ലാം ഏതെങ്കിലും ഒരു പ്രൊഡക്ഷനോ വർക്ക്ഷോപ്പോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇപ്പോ ഈ മാസം സൂര്യയുമായി ചേർന്നുകൊണ്ട് താങ്കള് ഒരു നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ നാടകത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഹൃദയരേഖ. ടാഗോറിന്റെ നഷ്ടം നീട്ടെന്ന് പറയുന്നത് എല്ലാ കാലത്തെയും എഴുത്തുകാരെ, സിനിമാക്കാരെ, നാടകക്കാരെ, പാട്ടെഴുത്തുകാരെ, എനിക്ക് തോന്നുന്നു അത് ഇൻസ്പയർ ചെയ്യാത്ത ആൾക്കാർ ഇന്ത്യ ഉപഭൂഖണ്ഡത്തില് കലാകാരന്മാരായിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു കൃതി താങ്കൾ വീണ്ടും വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അതും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ. ഞാൻ മനസ്സിലാക്കുന്നത് 9 ദിവസത്തിന് താഴെയാണ് അത് മെറ്റലീസിയൻ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: ശരിക്കും ഈ നാടകത്തിന് വിശ്വ മഹാപണ്ഡിതനായ ടാഗോറിന്റെ കൃതി വായിക്കുമ്പോൾ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയാണ് നാടകമാണെങ്കിലും എനിക്ക് അതിന്റെ ഒരു ത്രികോണ സ്നേഹബന്ധത്തിന്റെ കഥയാണെങ്കിലും സിനിമകളിൽ ഈ പറഞ്ഞതുപോലെ പല പല മേഖലകളിൽ പയറ്റിയ ഒരു തീമാണ്. ബട്ട് ഇപ്പോഴും അതിന്റെ സാധ്യതകളും വ്യാപ്തിയും വളരെ വലുതാണെന്ന് എനിക്ക് വീണ്ടും വായിച്ചപ്പോൾ തോന്നി. കാര്യം ഈ ലോകത്തിപ്പോൾ കാണാറുള്ള സ്നേഹബന്ധങ്ങളുടെയും അവരുടെ ഒറ്റപ്പെടലും പരസ്പര ധാരണകൾക്കുള്ള വിടവുകളും എല്ലാം ഇന്നും ആ കൃതിക്ക് വളരെ ഇമ്പോർട്ടൻസ് എന്ന് തോന്നിയിട്ടാണ് ഈ നാടകം ഞാൻ എഴുതാൻ തയ്യാറായത്. ശരിക്കും വളരെ വെല്ലുവിളിയുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ്. ഇത് ആദ്യമായിട്ട് ലണ്ടനിലാണ് നടത്തിയത്. ശ്രീനാരായണ ഗുരു മിഷൻ ഓഫ് ദി UK അവരുടെ ഒരു വിമൻസ് ഫോറം ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ആവശ്യപ്പെടുകയും കുട്ടിക്കാലത്ത് ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയ ഒരു സിനിമയാണ്. അന്ന് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, എന്നിട്ടും ആ സിനിമയുടെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നതും പല പല ക്യാരക്ടേഴ്സും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയും ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഈ സിനിമയുടെ പ്രത്യേകത എന്താ. അന്നേ എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്ത ഒരു സിനിമയായിരുന്നു സത്യചിത്രയുടെ ചാരുലത. പക്ഷേ അത് എത്രയോ കാലം 20-25 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിമൻസ് ഡേക്ക് ഒരു റൈറ്റിംഗ് നാടകം വന്ന് ചെയ്യണമെന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആദ്യം തോന്നിയത് ചാരുലത തന്നെയായിരുന്നു. കാര്യം ഇത്രയും സ്ത്രീയുടെ വിഷമതകളും അവരുടെ കരുതലുകളും സ്നേഹവും എല്ലാ ഭാവങ്ങളും ടാഗോർ വളരെ മനോഹരമായിട്ട് അതിൽ കോർത്തിണക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തതിന് വേറൊരു സെക്കൻഡ് തോട്ടിന് അതിൽ വന്നില്ല. അങ്ങനെ അതിലോട്ട് തന്നെ സഞ്ചരിക്കുകയായിരുന്നു. അതൊരു ഭാഗ്യമായിരുന്നു. ഞാൻ അതിലോട്ട് ഇറങ്ങി എഴുതി വീണ്ടും കുറേ പ്രാവശ്യം ഞാൻ വായിക്കുകയും ഏതൊക്കെ പ്ലേസ് ചെയ്യണമെന്നൊക്കെ. അത് 1 മണിക്കൂറേ ഉള്ളൂ നാടകം. അത് തന്നെ എന്താണ് ഒരു കടലിനെ ചെറിയൊരു കൈക്കുമ്പിളിൽ എടുക്കുന്ന ഒരു വലിയ അധ്വാനമായിരുന്നു. ഇതിനെല്ലാം പിന്നിലൊരു ബ്ലെസ്സിങ് ഉണ്ട്. അത് ഇത് എഴുതുമ്പോൾ മുതൽ ഞാൻ അനുഭവപ്പെട്ടതാണ്. ഒരു മുറിക്കകത്തിരുന്ന് നമ്മൾ എഴുതിയ ഒരു സാധനം പിന്നെ അത് 10-500 പേര് കണ്ടിട്ട് അഭിപ്രായപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാഭാഗ്യവും അത്ഭുതവുമാണ്. നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണെന്നും വർത്തമാനകാലത്ത് നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് അത് ജനങ്ങളിൽ വളരെ പെട്ടെന്ന് എത്തുന്നതും ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ മാറ്റിമറിക്കാവുന്ന ഒരു സിദ്ധിയാണ് നാടകം എന്ന് ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നു. പിന്നെ ആണ് രണ്ടാമത് ഇങ്ങനെ സൂര്യ കൃഷ്ണമൂർത്തി സാറുമായിട്ട് സംസാരിക്കാൻ ഇടവരുന്നതും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നു. അങ്ങനെ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നു. ഞാൻ പഠിച്ചത് തക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂളിലും ആർട്സ് കോളേജിലും ഞാൻ മൃദംഗം പഠിച്ചത് മാവേലിക്കര SR രാജു സാറിൻ്റെ വീടും തക്കാടാണ്. അതിലെല്ലാം ഉപരി എൻ്റെ ആദ്യ നാടകം ഹൃദയരേഖ എന്ന് പറഞ്ഞ ഈ നാടകം നടത്തപ്പെടുന്നതും സൂര്യയുടെ തക്കാട് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നി ആ സ്ഥലം എനിക്ക് വളരെ ദിവ്യമായ ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഭാവി എന്താണെന്ന് അതിൻ്റേതായ ഡെസ്റ്റിനി അനുസരിച്ച് പോകുമെന്ന് ഞാൻ കരുതുന്നു.
3: ഈ അവതരണത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിന്റെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സൂര്യയായിട്ട് സംസാരിക്കുമ്പോൾ സൂര്യ പറഞ്ഞൊരു കാര്യം, ഇറ്റ് വാസ് എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. എനിക്ക് വളരെ കുറച്ച് സമയത്തിൽ അത് പെർഫോം ചെയ്യുക മാത്രമേ എനിക്ക് പറ്റുള്ളൂ എങ്കിലും ഞാൻ തൃപ്തയാണ്, കാരണം ഇറ്റ് വാസ് എ വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്. ഈ ഒരു പ്രോസസ്സ് നേരത്തെ പറഞ്ഞു, ഒരു കാൽ നൂറ്റാണ്ടോളം മനസ്സിൽ കിടന്നൊരു കാര്യത്തിനെ പേപ്പറിലേക്ക് പകർത്തുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ടെൻഷനുകൾ ഉണ്ടായിരുന്നു?
4: ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പം ഓഫ് കോഴ്സ് ടെൻഷൻ എല്ലാത്തിലും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ടെൻഷൻ വന്ന് നമ്മൾ പിന്മാറി പോവുകയല്ലേ വേണ്ടത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്നത് ശരിയാണെങ്കിൽ ആ ജേണി വളരെ ശുദ്ധമായി അങ്ങ് നടക്കും. അതിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം ഞാനത് എഴുതാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് തോന്നിയത്, അതിന് പിന്നിൽ ഒരു എനർജി ഉണ്ട്, എന്താണ് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് വരുന്ന അനുഭവം, പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും നമുക്ക് അറിയാൻ വയ്യ. ആ ജേണിയിൽ ഞാൻ അനുഭവിച്ച കാര്യം ചാരുലതയുടെ ഒരു തീർത്ഥാടനമാണ് ഈ ഹൃദയരേഖ.

0: എന്ന് പറഞ്ഞ കാര്യം, അതായത് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ത്രീ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നു, അവർക്ക് പറയാൻ ആളുകളില്ല. പക്ഷേ അവർ വളരെ ധനികരായ കുടുംബത്തിൽ ജീവിച്ച ഒരു ജേർണലിസ്റ്റിൻ്റെ, ഇവരും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, അവരും റൈറ്ററാണ്. അപ്പോൾ ഇത്രയും ബോധമുള്ള ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുന്ന ഭയങ്കരമായ ഒരു ദുഃഖം. പിന്നെ ഞാൻ എൻ്റേതായ ഒരു വലിയ ദാർശനികമായ ചിന്തകൾക്ക് ഞാൻ പല ഗുരുക്കന്മാരുടെയും പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ്. അതിൻ്റെ ചേരുവകളെല്ലാം എനിക്ക് ഇതിൽ സത്യമായി വരികയും ചെയ്തു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ രമണ മഹർഷിയുടെ ഒരു ചെറിയ 0001 എന്ന് പറയുന്ന ഒരു ഡിവോട്ടി എന്ന് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ദുഃഖങ്ങളെ എങ്ങനെ എടുത്തു കളയാം എന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ ചാരുലതയിൽ ഞാൻ വളരെ നിശബ്ദമായും ഡയലോഗ് വഴിയും എഴുത്തിലൂടെയും അതെനിക്ക് കൊണ്ടുവരാൻ പറ്റി. ഏറ്റവും അത്ഭുതം ഈ സ്ഥിരമായ നാടകങ്ങളിലുള്ളതിനെക്കാട്ടിയും നിശബ്ദമായ അന്തരീക്ഷങ്ങൾ ജനങ്ങൾ നന്നായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി. കാര്യം ഉള്ളിലുള്ള നിശബ്ദതയെ മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അപ്പം അങ്ങനത്തെ നാടകങ്ങൾ നടത്തപ്പെടേണ്ടതും ആവശ്യമാണെന്ന് തോന്നി. പിന്നെ എഴുത്തിനെ കുറിച്ച് അതങ്ങ് സംഭവിക്കുകയായിരുന്നു. അതിൽ കൂടുതൽ ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തത് ഞാൻ അതൊന്ന് വെളിപ്പെടുത്താം. അതായത് കീത്ത് ജോൺസ്റ്റന്റെ ഇംപ്രോ എന്ന് പറഞ്ഞൊരു കോച്ചും കൂടെയാണ് ഞാൻ. അതായത് ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇംപ്രൂവ് ടെക്നിക്സിൻ്റെ കോച്ചാണ് ഞാൻ. ആ തിയറിയും ആ ടെക്നിക്സും ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഇത് വളരെ നന്നായിട്ട് രൂപപ്പെട്ട് വരികയായിരുന്നു ചെയ്തത്. പിന്നെ നാടകത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഡയലോഗുകൾ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായങ്ങളൊന്നുമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും അവസാനമേ നമ്മൾ സംഭാഷണം യൂസ് ചെയ്യാൻ പാടുള്ളൂ ആ കഥാപാത്രം. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ ഇതിൻ്റെ എഴുത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാരുലതയായിട്ട് അഭിനയിച്ച സൂര്യയ്ക്ക് അത് മനസ്സിലായി. ഡീപ്പായിട്ട് ആ കുട്ടി അത് മനസ്സിലാക്കി. ഒരു സ്ക്രിപ്റ്റ് മാത്രം കൊണ്ട് നാടകം വിജയിക്കുന്നില്ല. അതിന് പിന്നിലുള്ള നടീ നടന്മാരുടെ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള എഫേർട്ട്, ബാക്കിയുള്ള ഇതൊരു ടീം വർക്കാണ്. എൻ്റെ മാത്രം ജോലി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു പദ്ധതിയല്ല നാടകം. ശക്തമായ കൂട്ടായ്മയിലൂടെ മാത്രമേ ഇതിൽ ഇതിൻ്റെ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ജനങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ വിജയിച്ച ഒരു നാടകമായി ഞാൻ കാണുന്നു.
1: ചാരുലതയെക്കുറിച്ച് പറയുമ്പോൾ ചാരുലതയുടെ മാനസിക വ്യാപാരങ്ങളാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഏത് രൂപത്തിലാക്കിയാലും പ്രധാനമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. താങ്കളുടെ മറ്റ് നാടകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിനകത്ത് അത് പ്രകടിപ്പിക്കാൻ കുറച്ചുകൂടി താങ്കൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് സംഭാഷണവും സംഗീതവും നിശബ്ദതയും തമ്മിലുള്ള ഒരു വല്ലാത്ത കോമ്പിനേഷനാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
0: അത് സത്യസന്ധമാണ്. അതിൽ കൂടുതലായിട്ട് ഈ നാടകം ഞാൻ എൻ്റെ രീതി എന്ന് പറയുന്നത് ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ്. ജീവിതം ഒരൊറ്റ യാത്രയാണ്, അതിന് പിന്നിൽ ഇടവേളകളൊന്നുമില്ല. അപ്പം ഞാൻ ഈ ചാരുലതയുടെ സംഘർഷങ്ങൾ, ചാരുലത എന്ന് പറയുന്ന ക്യാരക്ടർ സ്റ്റേജിൽ വന്നാൽ അവസാനം മാത്രമാണ് അവർ നാടകത്തിന് വെളിയിൽ പോകുന്നത്. ഇടയ്ക്ക് ഒരു സെക്കൻഡ് പോയി വെള്ളം എടുക്കാൻ പോയി വരുന്ന രംഗമേ ഉള്ളൂ. ബാക്കി സംഭവങ്ങളെല്ലാം അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യും. നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ബിഗിനിങ്, ഒരു മിഡിൽ, ഒരു എൻഡ്, ആ പേസ് മൊത്തം ഈ ആക്ട്രസ്സിന് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ഇതിലിടയ്ക്ക് ബ്രേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വൺ ആക്ട് പ്ലേ പോലെ തുടങ്ങി അവസാനിപ്പിക്കുന്ന രീതിയാണ്. പിന്നെ ഇതിൻ്റെ സൈലൻസ്, അതായത് ചില രംഗങ്ങളിൽ ചാരുലത ഒറ്റയ്ക്ക് നിൽക്കുകയും അമൽ എന്ന് പറയുന്ന ക്യാരക്ടർ അവരുടെ സ്നേഹിതയാണ്, അമൽ കൂട്ടുകാരനും എല്ലാമാണ്. ഭർത്താവിനെക്കാട്ടിയും കൂടുതലെന്നല്ല, അവർക്ക് അമലില്ലാതെ പറ്റില്ല എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ നാടകത്തിൽ അമലെന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്നേയില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹമെന്ന് പറയുന്ന കാര്യം ഡീപ്ലി റൂട്ടഡ് ആണ്. അതിൽ കൂടുതൽ സംസാരിക്കാൻ ഒരു രചയിതാവൻ ഈ നാടകത്തിൽ അമലിനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു ചലഞ്ചും കൂടെയാണ്. പക്ഷേ ചാരുലതയുടെ സോളിലൊക്കെ ആത്മകഥങ്ങളിൽ കൂടെ പോകുമ്പോഴും ഭൂപതിയുടെ സംഭാഷണങ്ങളിലും കൂടെ ഓഡിയൻസിന് അമൽ എന്നുള്ള രൂപം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു പാട്ട് രംഗത്തിലൂടെ മാത്രം അവളുടെ മുമ്പിൽ എത്തുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ. അതെൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം ശരിക്കും നന്നായി വിജയിച്ചു എന്നുള്ള പല ആൾക്കാരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, അതിൽ അമൽ സംസാരിക്കുന്നില്ല, അവർ ഡ്രീമിൽ വന്നു പോകുന്ന ഒരു ഇതാണ്. സച്ചിത്രയുടെ ആയാലും ഇദ്ദേഹത്തിൻ്റെ നോവലിലായാലും ഒരുപാട് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവരുടെ സ്നേഹത്തിൻ്റെ രീതിയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. മറ്റേതാ ജീവിതത്തിൻ്റെ ആ വാക്വമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്തൊരു അടുപ്പമുണ്ടാകുന്നു. അതിലവർ പെട്ടുപോകുന്നു. പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
1: അതുപോലെ മറ്റൊരു കാര്യം, അത് ഞാൻ പെർസീവ് ചെയ്ത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, അതായത് സുഗതകുമാരി ടീച്ചറുടെ കൂട്ടിലെ കിളി, അത് ഇതിനകത്ത് വരുമ്പോൾ ഒരു പക്ഷേ ചാരുലത എന്ന് പറയുന്ന അല്ലെങ്കിൽ നഷ്ടനീടിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറിന് പുറത്തേക്ക് ഇന്നത്തെ ഒരു സ്ത്രീ അല്ലെങ്കിൽ എക്കാലത്തെയും ഒരു സ്ത്രീയെ റെപ്രസെൻറ്റേറ്റീവ് കൂടി താങ്കൾ

0: ഗുരുമാരി ടീച്ചർ അതിനെ വളരെ നന്നായിട്ട് ക്രാഫ്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു മാസ്റ്ററെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും സംഭവിക്കുന്നത് നമ്മളെ ഉള്ളിലുള്ള എല്ലാ മാസ്റ്റേഴ്സും പുറത്തു വരുന്ന ഒരു രീതി എനിക്ക് അനുഭവപ്പെട്ടു. സത്യം ഒന്നാണല്ലോ. അപ്പോൾ ഒരാൾക്ക് അനുഭവപ്പെട്ട നമ്മളെ കേരളം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് നിന്ന് വേറൊരു പോയിട്ടിന് അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ അവിടെ കമ്പയർ ചെയ്യാനൊന്നും പോയില്ല, ഞാൻ അതിനെടുത്തങ്ങ് യോജിച്ചപ്പോഴത്തേക്കും അതൊരു അത്ഭുതകരമായിട്ട് ആൾക്കാർ റിസീവ് ചെയ്തു. കാര്യം ഈ സത്യം പറഞ്ഞു പോകുന്ന എല്ലാ ആത്മാക്കളും പറഞ്ഞു പോകുന്നത് വ്യത്യസ്തമായ സ്ഥലത്തും പല രാജ്യങ്ങളിലും പല സ്ഥലത്താണെങ്കിലും ഭാഷയൊന്നും അവിടെ പ്രശ്നമില്ല. പലരും നാടകം കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി, ഇതെങ്ങനെ അതുമായിട്ട് യോജിച്ചു. എങ്ങനെ യോജിച്ചു എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അവിടെ പ്ലേസ് ചെയ്തപ്പോഴത്തേക്കും അത് കറക്റ്റായി. അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ഒരു മാസ്റ്ററിനെ നമ്മൾ കണ്ടെത്തിയാൽ ബാക്കി എല്ലാവരും എന്താണോ നമ്മളുടെ പദ്ധതി, ആ പദ്ധതിക്ക് ശരിയായ വണ്ണം ബാക്കിയുള്ളവരും അതിൽ അവതരിക്കപ്പെടും എന്നുള്ളതിന് ഉദാഹരണമാണ് എൻ്റെ ഈ നാടകം.
1: ഇത് താങ്കളുടെ ആദ്യത്തെ നാടകം മുതൽ, സ്വാതിവേദം മുതൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കാം. കേൾക്കുന്ന പാട്ട് താങ്കൾ ആകുമ്പോഴത്തേക്ക് പറഞ്ഞാൽ പോരാ, പാടണം. ഏത് പാട്ടാണ്?
0: ചാരുലതയുടെ ആ ഭാവം വളരെ കൂടുതലായിട്ട് പി ഭാസ്കരൻ മാഷ് ചാരുലത എന്താണോ എന്നുള്ളത് കൃത്യമായി വരച്ചു കാട്ടിയ ഒരു ഗാനം മലയാള ലോകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേറെ പല സിനിമകളിലെ സിറ്റുവേഷനൊക്കെ വേറെ ആയിരുന്നു. കാട്ടുകൂരങ്ങ എന്ന സിനിമയിൽ ഞാൻ അതെന്തായാലും പാടുന്നൊന്നുമില്ല, കാര്യം അത് ശീല വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയ ഒരു ഗാനമാണ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശബ്ദവും ഇതിനപ്പുറം വേറൊരു ഫീമെയിൽ വോയിസ് ഇല്ല എന്ന് വരെ നിശ്ചയിക്കുന്ന ഒരു വോയിസിലാണ് അത് പാടിയത്. മാറോടണച്ചു ഞാൻ ഉറങ്ങിയിട്ടും എന്നുള്ളൊരു ഗാനം ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഈ ടേബിളിൽ തൊട്ടു, പക്ഷെ ഈ ഗാനം എൻ്റെ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറയുന്ന ഒരു ഗാനം ഞാൻ ശ്രോതാക്കൾക്ക് വേണ്ടി.
1: പി ഭാസ്കരൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പി സുശീലയുടെ മനസ്സിൽ തൊടുന്ന ആലാപനം. വൈരമുത്ത് കൊണ്ട് സുകുമാന കുറലാർ എൻട്രാൽ സുശീലാവിൻ കുറലെൻട്രീൻ എന്ന് ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പാട്ട് കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം.

0: ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം എന്ന് ആയതുകൊണ്ട് ഹൃദയരേഖ സംസാരിച്ചു എന്നേ ഉള്ളൂ. ഈ തൈക്കാട് അങ്ങനെ പ്രത്യേകിച്ച് സംഗീതമൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന നാടകം എന്ന് പറയുന്ന ഇത് ബാല്യകാലത്ത് അങ്ങനെ ഒരു കൃത്യം ലക്ഷ്യമായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അല്ല, എൻ്റെ അച്ഛൻ അമേച്ചൂർ നാടകങ്ങളിൽ, അച്ഛൻ്റെ പാഷൻ നാടകമായിരുന്നു. ഞാൻ പല രാത്രികളിൽ അച്ഛൻ ലേറ്റായിട്ട് പല പല കൃതികൾ, ഇ വി കൃഷ്ണപിള്ളയുടെയും മാർത്താണ്ഡവർമ്മ, അങ്ങനെ പഴയ ഒരു കാലഘട്ടങ്ങളിൽ അച്ഛൻ സ്ഥിരമായിട്ട് രാത്രി ഇരുന്ന് ഡയലോഗ് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് ഒരുപാട് അമേച്ചൂർ നാടകങ്ങളിൽ അച്ഛൻ്റെ കൂടെ ഞാൻ കൂടാറുണ്ട്. പഠിക്കുന്നതിൽ കൂടുതൽ എന്നെ ഇത്തരം കാര്യങ്ങൾ കാണിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ എനിക്ക് മാതാപിതാക്കളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യവും, നമ്മുടെ കുട്ടികളെ കൂടുതൽ കാണിക്കുകയും കേൾപ്പിക്കുകയും അവർക്കിഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അത് കേട്ട് കേട്ട് വരുമ്പോൾ ആ പ്രായത്തിൽ നമ്മളെ ഉള്ളിൽ അതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യും. ശരിക്കും അതാണ് സംഭവിച്ചത്.
0: താങ്കളുടെ കാര്യത്തിൽ പക്ഷേ ഞാനത് വിചാരിക്കുന്നത്, ഈ തൈക്കാട് നിന്ന് ലണ്ടനിൽ റെമി ബെട്രാൻ്റെ അടുത്ത് ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ് ആ ഒരു യാത്ര.
1: അത് ഞാൻ പൊതുവെ വേറൊരു സബ്ജക്ട് പഠിക്കാനായിട്ടാണ് പോയത്. പിന്നെ ഞാനത് ഷിഫ്റ്റ് ചെയ്ത് തിയേറ്ററിലോട്ട് വന്നു. ഞാൻ പിന്നെ ഷേക്സ്പിയറുടെ തിയേറ്ററിൽ അവരെങ്ങനെയാണ് ഡയലോഗ് ഡെലിവറി, എങ്ങനെയാണ് അവരിതൊക്കെ ഒരുക്കുന്നത് എന്നുള്ള പഠിക്കാനുള്ളൊരു അവസരത്തിന് ഞാൻ തന്നെ കണ്ടെത്തിപ്പോയി. അതായത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു അവസരമായി ഞാൻ ലണ്ടനെ ഉപയോഗിക്കുകയായിരുന്നു. വേറെ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും നാടകങ്ങൾ കാണാൻ പോകുന്നതും അങ്ങനെ ചെന്ന് പെട്ട ഒരു സ്ഥലമാണ് റെമി ബെട്രറിൻ്റെ ഇംപ്രോ എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻറ്ററിൽ. അതെന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി. കാര്യം ജീവിതവുമായിട്ട് അങ്ങേയറ്റം ബന്ധമുള്ളതും അവിടെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് തോന്നും. പക്ഷേ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോകം, പല ലോകത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് വന്ന് ആ ക്രിയേറ്റ് സ്പോട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇത് പഠിക്കണമെന്നും ഞാനൊരു മ്യൂസീഷ്യൻ ആയതുകൊണ്ട് അദ്ദേഹം എന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സംഗീതം എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇംപ്രോവൈസ്ഡ് മ്യൂസീഷ്യൻ ആയിട്ടാണ് ആ ട്രൂപ്പിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് ഞാൻ ഇത് പ്ലേ ചെയ്യുമ്പോഴും എനിക്ക് നാടകമാണ് എൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്നത്. അതായത് പഠിക്കണം പഠിക്കണം. പിന്നെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ സ്റ്റേജിലോട്ട് കയറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സമ്പ്രദായങ്ങൾ എനിക്ക് യു കെയിൽ നിന്ന് കേരളത്തിലോട്ട് എത്തിക്കാനുള്ള പദ്ധതിയിലാണ്. കാര്യം ഇവിടെ അങ്ങനെ ഒരു സാധനം ഇവിടെ വന്നിട്ടില്ല. കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ഞാൻ വർക്ക്ഷോപ്പ് ചെയ്ത് ഭാരത് ഭവനിലായിരുന്നാലും അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്ത് ഒരു 100-300 പേരുടെ ഒരു പ്രോജക്റ്റുകൾ ഞാൻ ആൾറെഡി ചെയ്ത് കഴിഞ്ഞു. എനിക്കിത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സാണ്. ഭാവിയിൽ എനിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. നമ്മൾ ആൾക്കാർ ഇത് അറിയേണ്ടതാണ്. കീത്ത് ജോൺസ്റ്റന്റെ ഇംപ്രോ എന്നൊരു ബുക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വായിച്ചു നോക്കിയാൽ വലിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും.
0: എന്നാലും ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ആമുഖമായിട്ട് ആ ഒരു ക്രിയേറ്റീവ് ഇംപ്രോളജി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമ്മുടെ ജീവിതത്തിന്റെ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മളെല്ലാവരും എന്താണ് ഒരു കണക്കിന് നമ്മൾ വേണമെങ്കിൽ ആക്ട് ചെയ്യണം എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ എന്നെ ഈ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇവിടെ നമുക്ക് നേരത്തെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ഒന്നുമില്ല, ഡയലോഗ്സ് എഴുതപ്പെട്ടിട്ടില്ല. ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണം. ഇതാണ് പെർഫെക്റ്റ് ഇംപ്രോ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നാടകത്തിനെ കുറിച്ചുള്ള ബോധമണ്ഡലത്തിൽ ഞാൻ ഇരിക്കുകയും അവിടെ എൻ്റെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ സീറോ ആക്കി വെച്ചുകൊണ്ട് എൻ്റെ അറിവിനെ ഞാൻ ഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങളുടെ ചോദ്യത്തിന് വളരെ സത്യസന്ധമായി മറുപടി പറയുക എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഇംപ്രോയുടെ ഒരു സ്പിരിച്വൽ ജേണി. അവിടെ കൂടുതൽ നമ്മൾ മൈൻഡിനെ ഇട്ട് അതിൽ അലട്ടാതെ അപ്പം നമ്മളെ മനസ്സിൽ തോന്നുന്ന സത്യസന്ധമായും അതിനോട് യോജിക്കുന്ന കാര്യത്തിനും റിയാക്ട് ചെയ്യുക. അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ ബ്രെയിനിന് കൊടുക്കരുത്. അപ്പം നമ്മളിൽ നിന്ന് വരുന്ന സാധനം നിങ്ങളുടെ ഉള്ളിലുള്ള സാധനമാണ്. ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ മൈൻഡിനെ ഞാൻ എന്താണ് കുറേ കണക്കുകൂട്ടലുകൾ വന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പം അതെൻ്റെ ഒരു ഈഗോ ട്രിപ്പാണ്. ഞാൻ എന്തോ ആണെന്നും ഞാൻ എന്തോ ചെയ്ത് വലിയൊരു സംഭവത്തിലോട്ട് പോകുന്നതാണെന്നുള്ളൊരു ബോധം വരുമ്പം നമ്മളുടെ റിയൽ ക്രിയേറ്റിവിറ്റിയുടെ ആ എലിമെൻ്റ് അവിടെ നഷ്ടപ്പെടും. ഈ ചാരുലത എന്ന സ്ക്രിപ്റ്റിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പോകാൻ കാര്യം നമ്മൾ പറയുന്ന കാര്യം ഹൃദയത്തിൽ നിന്നും ഉള്ളിൽ നിന്നും പറയുന്നതാണെങ്കിൽ അത് ജനത്തിന് ഒരിക്കലും ബോറടിക്കത്തില്ല. കാര്യം അവരുടെയും കാര്യമാണ്. നാടകത്തിൽ ഒരു നടൻ നേരത്തെ പറഞ്ഞ സൈലന്റ് ആയിട്ട് വന്ന് നിൽക്കുന്നു എന്ന് ഓഡിയൻസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരാൾ സൈലന്റ് ആയിട്ട് സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അവിടെ സ്ക്രിപ്റ്റ് എഴുതണ്ട, ഓഡിയൻസ് താനേ സ്ക്രിപ്റ്റ് എഴുതിക്കോളും. ഇയാൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇയാൾ കാമുകന്റെ കൂടെ പോകാൻ പോവാണോ, ആത്മഹത്യ ചെയ്യാൻ പോവാണോ, അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്താണോ നിൽക്കുന്നത്, ഇതൊന്നും ഞാൻ എഴുതപ്പെടണ്ട. ഇതെല്ലാം ആളുകൾ അവരുടേതായ ഭാവനയിൽ അവർ ക്രിയേറ്റ് ചെയ്യും. ഇത് ഇംപ്രോയുടെ ഏറ്റവും ഊർജ്ജസ്വലമായ ടെക്നിക്സ് ആണ്. നമ്മൾ അടുത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുന്ന കാര്യം എനിക്കിതുവരെ അറിയില്ല, പക്ഷെ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ ജേണിയിൽ നിൽക്കുന്നതാണെങ്കിൽ ആ ബോധത്തിലോട്ട് ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജിയിൽ ഞാൻ ഒന്നായി മാറും. ഇതിൽ വിഘടിക്കപ്പെടരുത്. നമ്മൾ വേറൊരാളെന്നുള്ള രീതിയിൽ നമ്മൾ മറ്റൊരാളെ കാണരുത്. മറ്റൊരാളെ എൻ്റെ തന്നെ ഒരു ഭാഗമായി കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ എനിക്ക് മറ്റൊരാളടുത്ത് പെരുമാറാൻ പറ്റും. അത് അയാൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഹാളിലും എല്ലാ സ്ഥലത്തും നമ്മൾ അതൊരു സീൻ സീനായിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ തന്നെ ഒരു ഓറോ ഓഫ് എനർജി കൊണ്ടുപോവുകയും എല്ലാവരും ഒന്നാണെന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ബട്ട് ഇംപ്രൂവ് വഴി അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ

0: റിഹേഴ്സൽ ക്യാമ്പിലും ഈ ടെക്നിക്സ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. ഒരാൾ വന്ന് അഭിനയിച്ച് പോകുന്നതല്ല. സ്റ്റേജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അഹങ്കാരം കാണിക്കാനുള്ള ഒരു സ്ഥലമല്ല. ഞാനൊരു വലിയ ആക്ടറാണ്, ഞാനൊരു വലിയ സംഭവം, അവിടെ നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാക്കാനുള്ളൊരു, നിങ്ങൾ വേറൊരു ക്യാരക്ടറായിട്ട് വന്ന് അവിടെ നിങ്ങൾ ഇല്ലാതാവുന്നതാണ്. അപ്പോൾ അത് നാടകത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഒന്നുമില്ലാത്തവനായിട്ട് ചാരുലതയുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ചലഞ്ചതാണ്, ചാരുലതയ്ക്ക് എല്ലാം ഉണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെടുന്നു. സൂര്യയുടെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, ഒന്നുമില്ലാതുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റൂ? നിങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കാൻ പറ്റില്ല. മനസ്സിലെ നമ്മൾ നാടകത്തിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതായിട്ട് എങ്ങനെ അഭിനയിക്കും? അത് മാക്സിമം കൊണ്ടുവരാൻ ആ കുട്ടി ശ്രമിച്ചു. കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന് പറയുന്നതും അവിടെ അങ്ങ് ആയിത്തീരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പിന്നെ ചാരുലതയുടെ ദുഃഖത്തിലോട്ട് ഇങ്ങനെ പോയി പോയി പോയി പോയി പോയി അവസാനം ആദ്യമൊക്കെ അവർ റിജക്ട് ചെയ്യുന്നു. ഫൈനലി ആ പെയിൻ കൂടി കൂടി വരുമ്പോൾ ഫൈനലി അവർ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ദുഃഖം അങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ വെയ്റ്റ്ലെസ് ആവും. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഭാരം അങ്ങ് പോവും. പിന്നെ നമുക്ക് വരുന്നത് ഈ പക്ഷിയെ പോലെയുള്ള ഒരു വറക്കലാണ്.
1: താങ്കൾ ഇതുപോലെ ഈ തിയേറ്ററിന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജേണി അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഒക്കെ താങ്കൾ നിരന്തരമായിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കുട്ടികളിൽ താങ്കൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ച രക്ഷകർത്താക്കൾ എല്ലാവരും അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക, അവർക്ക് വേണ്ടത് അവരെ സെലക്ട് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. തിയേറ്ററിന്റെ ഈ ഹോളിസ്റ്റിക് സ്വഭാവം തിയേറ്ററിനെ മനസ്സിലാക്കുന്ന തുടക്കം മുതലേ തന്നെ ഉള്ളതാണോ, അതോ താങ്കളുടെ സ്പിരിച്വൽ ജേണിയിലോട്ട് തിയേറ്റർ വരികയാണോ, അതോ തിരിച്ചാണോ?
0: തിരുവനന്തപുരത്ത് എനിക്ക് അറിയില്ല. അന്ന് ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എൻ്റെ അച്ഛനൊക്കെ പാഷനുണ്ട് അമേച്ചറായിട്ട് ചെയ്യുന്നെങ്കിലും നാടകത്തിലോട്ട് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതും അതിലോട്ട് ആൾക്കാരെ വളർത്തുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാര്യം അതിലൊരു ലൈഫില്ല. അതിൽ പോയി കഴിഞ്ഞാൽ പഠിത്തം ബാധിക്കും, അതിൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വേറെ വഴിയിലായിപ്പോവും. അങ്ങനെ ഒരു ഭയം കുട്ടിക്കാലത്ത് മുതലേ നാടകത്തിൽ പോകുന്നവർക്ക് ഇങ്ങനെ ഒരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആരും അങ്ങനെ അതിലോട്ട് അധികം പോകാറില്ല. ഞാൻ ഈ കണ്ടതൊക്കെ കൊണ്ട് ഞാൻ ഇംഗ്ലണ്ടിൽ പോവുകയും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. കാര്യം ഇത്ര ചെറിയൊരു സ്ഥലത്തിരുന്നുകൊണ്ട് അച്ഛൻ എങ്ങനെ ഇത്രയും തീക്ഷണമായിട്ടുള്ള നാടകകൃത്തുക്കളെ കുറിച്ച് അറിയുകയും, അച്ഛനൊന്നും ലണ്ടൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും ബൃഹത്തായ സാധനത്തിന് അവരൊരു ചെറിയ മൂലയിലിരുന്നുകൊണ്ട് ആരാധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇത് ചെറുതല്ല, ആക്ച്വലി എനിക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വഴി തുറന്നതാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അറിയുക, ഇങ്ങനെ നാടകം ചെയ്യണമെന്നൊന്നും എനിക്ക് മോഹങ്ങളൊന്നും ഇല്ലായിരുന്നു, അതിനെക്കുറിച്ച് മാക്സിമം അറിയുക. അങ്ങനെ ഞാൻ വളരെ ഒരു ഇന്നസെൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. അല്ലാതെ ഒരു നാടകക്കാരൻ ഞാൻ ഇപ്പോഴും അല്ല. ഞാൻ അങ്ങനെ ഒരു സാധനം തലയിൽ വയ്ക്കാറുമില്ല. കാര്യം അതല്ല, നമ്മൾ ജേണി എൻജോയ് ചെയ്യുക, എന്താണോ ചെയ്യുന്നത്. കാര്യം ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആ എനർജി, സ്നേഹത്തിൻ്റെ ആയാലും സന്തോഷത്തിൻ്റെ ആയാലും കൂട്ടായ്മയുടെ എനർജി ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അങ്ങ് ഞാനങ്ങ് ആഘോഷിച്ചാണ് ഇത് ചെയ്യുന്നത്. തിരിച്ച് ഞാൻ പോകേണ്ടത് എൻ്റെ ജോലി സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കുട്ടികൾ ഇതിൽ ഉണ്ടാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഇതിനൊരു കരിയർ പാത്ത് ഉണ്ട്. നിങ്ങൾ തിയേറ്റർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാജുവേഷൻ ഉണ്ട്. അപ്പോൾ ലൈറ്റിങ്ങിന് പോലും ഒരു മാസ്റ്റേഴ്സ് പോലും, അവർക്ക് വേറെ തൊഴിൽ മേഖലകളുണ്ട്. ആക്ടിങ്ങിനായാലും എല്ലാവർക്കും അതിൻ്റെതായ വലിയ വലിയ ഡോക്ടേഴ്സ് എഞ്ചിനീയർ നമ്മൾ ഇവിടെ പറയുന്നത് പോലെ അതിൻ്റെ സാധ്യതകൾ ഒരുപാടുള്ള രാജ്യമാണ് ഇംഗ്ലണ്ട്. അവിടെ തിയേറ്ററിനൊന്ന് ടിക്കറ്റ് കിട്ടാൻ തന്നെ വലിയ പാടാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ ഒരു മേഖലകൾ വന്നിട്ടില്ല. പക്ഷേ നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല. ഷേക്സ്പിയർ പോലെ ഒരു ബെഞ്ച് വെച്ചിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ വേറൊരു ധർമ്മം എന്ന് പറയുന്നത് വളരെ ചെറിയ ബഡ്ജറ്റിൽ നാടകം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനൊരു തെളിവും കൂടെയാണ് എൻ്റെ ചാരുലത. കാര്യം ആൾക്കാർ പലരും വലിയ വലിയ ബഡ്ജറ്റുകൾ ഉണ്ടാക്കി നാടകം നടത്തപ്പെടാതെ പോവുകയാണ്. അപ്പം ചെറിയ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്രങ്ങളുടെ ഇടയിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പത്രമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറേ നൂല് കൊണ്ടുള്ള ഇതും, പിന്നെ നടുക്ക് ഒരു വിൻഡോയാണ്. അതിൽ ഒരിക്കലും അവർ സഞ്ചരിക്കാത്തൊരു ലോകമാണ്. അപ്പോൾ ആൾക്കാർക്ക് സ്ക്രിപ്റ്റിൻ്റെ ഫുൾ കാര്യങ്ങൾ ആ ഒരു ഒറ്റ സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ, ദ ഹോൾ, നമ്മൾ ഒരു വീട് ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. നമ്മളിപ്പോൾ ചില ആർട്ടിക്കിൾ വായിക്കുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡിൽ ഒരു കാർട്ടൂൺ കാണുമല്ലോ. ആ കാർട്ടൂൺ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ദ ഹോൾ സ്റ്റോറി എന്താണ്. അപ്പോൾ വീട് സൃഷ്ടിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഈ ഒരു ബാക്ക്ഡ്രോപ്പിൽ മൊത്തം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ അതും സംഭവിക്കുന്നതാണ്. ആൾക്കാർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അത് ആരാ ചെയ്ത്. അതെല്ലാം സംഭവിച്ച് നമ്മൾ ആരും ചെയ്തതല്ലേ. നമ്മൾ ഞാൻ തന്നെ ഒറ്റയ്ക്കും എൻ്റെ കൂടെ ഫാമിലി, മീരയ്ക്കും ഇത് ഇഷ്ടമാണ്, അവരും വേറെ എൻ്റെ കസിൻസ് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഉണ്ടാക്കിയ ഒരു ചെറിയ രൂപമാണ്. ആക്ച്വലി ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ ജേണിയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ഇതുപോലുള്ള നാടകങ്ങൾ നടത്താനുള്ള ഇനിയും വലിയ വലിയ സംഭവങ്ങളെ ചെറിയ ബഡ്ജറ്റിൽ ആൾക്കാരെ മുമ്പ് മനസ്സിലാക്കുന്ന രീതിയിൽ നടത്താനുള്ള സാധ്യതകൾ ഉണ്ട് എന്നും കൂടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു നാടകമാണിത്.
1: നമുക്ക് കാന്തിയും ആ മനുഷ്യൻ നീ തന്നെയൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഏത് പാട്ട് പറയും?

0: ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനങ്ങളിലൊന്നാണ്.
1: പി ഭാസ്കര മാഷിന്റെ വരികളാണ് വീണ്ടും സമയതീരത്തിൻ ബന്ധനമില്ലാതെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അവസാനത്തെ ചരണമൊക്കെ നമ്മളെ വേറൊരു തലത്തിൽ കൊണ്ടെത്തിക്കും. വീണ്ടും ദേവരാജന്റെ സംഗീതം പാടിയിരിക്കുന്നത് യേശുദാസാണ്. നമുക്ക് പാട്ട് കേട്ടിട്ട് വരാം.

0: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ പരിപാടി തുടരുന്നു.
3: ബെട്രാൻഡിന്റെ അവിടുത്തെ ഒരു ട്രെയിനിങ്ങിന് ശേഷം പിന്നെ പ്രൊഡക്ഷനുകൾ കുറിച്ച് ആലോചിച്ചു തുടങ്ങി. അപ്പോഴാണ് സ്വാതിവേദം സംഭവിക്കുന്നത്. സ്വാതിവേദം സംഭവിക്കുമ്പോഴും താങ്കൾ അതിൻ്റെ അകത്ത് സ്വാതി തിരുനാളിനെ കൊണ്ടുവരുന്നു. സ്വാതി തിരുനാളിനെ മാത്രമല്ല, മൊസാർട്ടിന്റെ കഥ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാസ്റ്ററിനെ ഫോളോ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ മറ്റു പല മാസ്റ്റർമാരും വന്ന് നിരന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. സ്വാതിവേദത്തെ കുറിച്ച് പറയാം.
4: മലയാളി അസോസിയേഷൻ ഓഫ് ദി UK, അവിടെ BK കൃഷ്ണമേനോൻ അദ്ദേഹം നിർമ്മിച്ച ഒരു അസോസിയേഷനാണ്. മലയാളി അസോസിയേഷൻ എന്ന് പറയാൻ ആദ്യം ഉണ്ടായത് ഈ അസോസിയേഷൻ. അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നാടകങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണം. വ്യത്യസ്തത കാണാൻ ശ്രമിച്ചതല്ല, ഓണമായോണ്ട് മഹാബലി എൻ്റെ മനസ്സിൽ വന്നു. അപ്പം മഹാബലി ഒന്ന് ഞാൻ പിരിച്ചെഴുതിയപ്പം മഹാബലി, പിന്നെ ഞാൻ തിരുവനന്തപുരത്താണ്. അപ്പോൾ സ്വാതി എന്ന് പറയുന്ന ക്യാരക്ടർ

0: ഒരു ശാസ്ത്രീയ സംഗീതമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂറിൽ ഇത്രയും കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്ന വേറൊരു വ്യക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം തിരുവിതാംകൂറിൽ അങ്ങനെ സംഗീതത്തിനോടുള്ള ഒരു ഭയങ്കരമായ ഒരു ശ്രേണി തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. എഴുത്തിലൂടെയും ഓൾ ഇന്ത്യ റേഡിയോയിൽ വളരെ ചർച്ചകൾ നടന്ന സ്ഥലമാണ്. പക്ഷെ എനിക്ക് സ്വാതിവേദം ഇംഗ്ലണ്ടിൽ നടത്തണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം ഞാനത് എൻ്റെ ഇംപ്രോയിലുള്ള ഇംഗ്ലീഷ് ഫ്രണ്ട്സ് ഉണ്ട്, ആക്ടേഴ്സ്, ഞാൻ അവരടുത്ത് പറയുകയും അപ്പോൾ അവരാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ ഒരു ചതി നിങ്ങളുടെ അവിടെയുള്ള ഒരു സ്വാതി തിരുനാളെന്ന് പറഞ്ഞ് ഇത്രയും പ്രഗത്ഭനായ ഒരാൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു ഇംഗ്ലീഷുകാരനാണ്, അവർ കുറച്ചുകൂടെ ബ്രോഡാണ്, ഇത് നിങ്ങൾ വെളിയിൽ കൊണ്ടുവരണം. അന്ന് അവിടുത്തെ ടൈം മാഗസിനിൽ പോയിസണിനെ സ്വാതിയെ വിശ്വസിപ്പിക്കുകയും റാവുവിനെ കൊണ്ട് അത് വരുത്തിക്കുകയും ഇദ്ദേഹത്തിന് സ്ലോ പോയിസൺ കൊടുത്ത് കൊല്ലുന്നതായിട്ടാണ് എൻ്റെ നാടകം. സ്വാതി തിരുനാൾ എല്ലാം ശ്രീപത്മനാഭന് സമർപ്പിച്ചിട്ട് ഭരിക്കുകയായിരുന്നു. ഇതിൽ മൊസാർട്ടിൻ്റെ നാടകം ഞാൻ കണ്ടു വന്നപ്പോഴാണ് ഈ സ്വാതിയുടെ ഈ സബ്ജക്റ്റും എൻ്റെ കയ്യിൽ വരുന്നത്. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മൾ എഴുതാനിരിക്കുമ്പം ഏത് കാര്യം ചെയ്യാനും ഒരു ക്രിയേറ്റീവായിട്ടിരിക്കുമ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ ആ സമയത്ത് നമ്മൾ കാണുന്ന സിനിമയോ അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒരാളോ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായി മാറും. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നടക്കപ്പെടേണ്ടതാണെങ്കിൽ കുറുക്കുകളൊക്കെ പോവുകയും അതിൻ്റേതായ ആൾക്കാർ മുന്നേ വരികയും നമ്മൾ അതിൻ്റേതായ ബുക്കുകൾ കിട്ടുകയും റെഫറൻസ് കിട്ടുകയും ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കണ്ട ഒരു നാടകവും സിനിമയാണ് മൊസാർട്ടിൻ്റെ. മൊസാർട്ട് മെറ്റീരിയലിസ്റ്റിക്കായിട്ട് മൂവ് ചെയ്തു, സ്വാതി അത് ഈശ്വരീയമായിട്ട് മാറ്റി. ഇവരെ രണ്ടുപേരെയും ചതിയിലൂടെ അവരുടെ ടാലൻറ്റിനോടുള്ള അസൂയ കൊണ്ട് നശിപ്പിക്കുന്ന സെയിം സാധനം തന്നെയാണ് മൊസാർട്ടിന് സംഭവിക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ അവിടെ സ്വാതിവേദം ചെയ്യുന്നത്. അതിൽ നാലഞ്ച് ഇംഗ്ലീഷ് ആക്ടേഴ്സ് അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അത് വെൽ റിസീവ്ഡ് ആയിട്ടുള്ള ഒരു രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വലിയൊരു നാടകമായിരുന്നു.
1: ആ ഒരു സബ്ജക്റ്റ് പുറത്തുള്ള നടന്മാർക്ക് മനസ്സിലാക്കാനും അതിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നു.
0: വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഈ സിനിമാ ലോകത്ത് നിൽക്കുന്നതാണെങ്കിൽ അവിടുത്തെ ആക്ടേഴ്സ് പറയുന്ന ഒരൊറ്റ കാര്യം, എനിക്ക് നാടകം ചെയ്യണം. കാര്യം സിനിമയിലൊന്നും അവർക്ക് തൃപ്തിയില്ല. ഒരു നാടകം നമ്മൾ നടത്തണമെന്ന് പറഞ്ഞ് ഇവരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുക എന്ന് പറയുന്നത് അവനൊരു ഭയങ്കര എനർജിയാണ്. വലിയ വലിയ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നാടകം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവർ ഓടി വരും. കാര്യം അവർക്ക് പ്രശസ്തിയെക്കാട്ടിയും കൂടുതൽ ഇതിലുള്ള ഒരു അനുഭവം അവർ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ചെന്ന് പറയുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോൺ വറി, ഐ വിൽ അഡ്ജസ്റ്റ് മൈ ടൈം ആൻഡ് ഐ വിൽ കം ടു ഡു ദിസ് പ്രോജക്ട്, ഡോൺ വറി. അപ്പോൾ അവരിത് വായിച്ചിട്ട് അവർ പറഞ്ഞു ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ടോ, ഇങ്ങനെയും ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ഞാൻ ഈ മൊസാർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവരും ഈ ഡിവോഷൻ എന്താണ്, ഈ സറണ്ടറിങ് എന്താണ്, ഇങ്ങനത്തെ നമ്മളുടെ സ്പിരിച്വാലിറ്റിയുടെ തലങ്ങൾ അവർ പഠിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണോ, അതവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് എന്തായാലും ചെയ്യണമെന്ന് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്തതും അവർ തന്നെയാണ്. ആ രാജ്യത്ത് നിന്ന് കിട്ടുന്ന വളരെ ബ്രോഡായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരും വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു അനുഗ്രഹമാണ്.
1: അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ട് കൂടി സമയമായി. ഏത് പാട്ട് പറയും?
0: അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ,
1: ജോൺസൺ മാഷിന്റെ
0: പാട്ട്.
1: പൂവച്ചൽ ഖാദറിന്റെ വരികളാണ്. യേശുദാസ് പാടിയത് ഒരു കുട കീഴിൽ എന്ന സിനിമയിലെ പാട്ട്. നമുക്ക് പാട്ട് കേൾക്കാം.

0: നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നിർവഹണം MS ആശ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.
1: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: മാത്രം കുടിച്ചു വറ്റിക്കും.
1: ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി നിഖിൽ, രഞ്ജിത്, റെമി ടോമി എന്നിവർ പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ, ദീപക് ദേവിന്റെ സംഗീതം. ആകാശവാണി അനന്തപുരി FM 101.9.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രിയാണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് 0 ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം. ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 മുതൽ 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന്

0: പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിൻ്റെ വാതിലിൻ്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂ ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിൻ്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പോൾ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിൻ്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവേ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിൻ്റെ ആസിഡിന്, പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിൻ്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷേ ഇതിന് സർവൈവലുണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിൻ്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിൻ്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിൻ്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം കുട്ടികളിലൊക്കെ, പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷിഗെല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ

0: ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ചുണ്ടും വായും ഒക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും, പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല, പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്, പക്ഷേ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല, ഈ ആന്റി മൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെയൊക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്, പക്ഷേ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ, കാരണം വളരെയധികം റെസിസ്റ്റൻസിന്. ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയാൽ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ സോണി സ്പീഷീസ്, വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക, 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം, ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിൻ്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിൻ്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട് ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക, അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിൻ്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക, കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്, കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല, ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ, ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, തിരയിപ്പൂക്കൾ ആദ്യം കേൾക്കാം. കറുപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി സായി അഭയങ്കാരും സംഘവും പാടിയ ഗാനം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആന്റ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: തിരേപ്പൂക്കളിൽ ഇനി പുതു പുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
1: അലൈപായുതേ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ, ക്ലിന്റൺ എന്നിവർ പാടിയ ഗാനം ഇനി കേൾക്കാം.
2: കാതൽ കാതൽ കാതൽ നിറമുണ്ട്.

0: ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
1: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
2: വെറും 5000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
1: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
2: ബംഗാളി, ഹാൻഡ് മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
3: തിരേപ്പൂക്കളിൽ അടുത്ത ഗാനം ഗുണ എന്ന ചിത്രത്തിലേത് കമൽഹാസനും എസ് ജാനകിയും പാടിയത്.
4: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ കടിതമ്മേ ഇരിക്കട്ടോ പടി

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം, ചിത്രം കാതലൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: യജമാൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ പാടിയത് ചിത്രം കർണ.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: ചന്ദ്രമുഖി എന്ന ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ബിന്നി കൃഷ്ണകുമാറും ഒപ്പം ടിപ്പുവും.

താം തരകട ധീം തരകട തോം തരകട നം തരകട തത്തരകട ധിത്തി തരകട തോം തോം തരകട നം നം തരകട ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം ചം

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഐ എന്ന ചിത്രത്തിനുവേണ്ടി സിദ് ശ്രീറാം, സുനിത സാരഥി എന്നിവർ പാടിയ ഗാനം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മുന്താണെ മുടിച്ച് ഈ ചിത്രത്തിനുവേണ്ടി SP ബാലസുബ്രഹ്മണ്യം, SS ജാനകി എന്നിവർ പാടിയത്.

0: ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ എത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. കൊച്ചി സിറ്റി പോലീസ്

പരിധിയിൽ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന ഡിജെ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചുകൊണ്ട് പോലീസ് വീണ്ടും ഉത്തരവിറക്കി. ജൂൺ 19 വായനാ ദിനാഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനാ ദിന മുദ്രാവാക്യം. പൊതുസ്ഥലങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കും. സംസ്ഥാന ദേശീയ പുരസ്കാരം നേടിയ അധ്യാപകരെ ആദരിക്കും. ചിന്നക്കനാലിലെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാനാക്രമണത്തിൽ കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. യു പി എസ് സി സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂവെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവെ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പാടിയത് ജയചന്ദ്രനും ചിത്രയും, ചിത്രം ജോക്കർ. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

0: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
1: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്
2: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
1: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്,
6: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
5: സ്വിംഗർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
7: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായിരുന്നു.
8: एक खिलाड़ी दुनिया के किसी कोने में हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
9: ഇനി കെഎസ് ഹരിശങ്കറും ദിവ്യ എസ് മേനോനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മധുവിധു. അരുൺ ആലാത്തിന്റെ വരികൾക്ക് ഹേഷം അബ്ദുൾ വഹാബിന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ്, ആര്യശാല.
7: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
9: കൊല്ലം സുപ്രീം.
10: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം കളിപ്പാട്ടം. ബിജു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്. ഷോപ്പിംഗ് ഹാപ്പി ആവണമെങ്കിൽ ഓഫർ ജെനുവിൻ ആണ്. അതിന് ഈസ്റ്റ് ഫോർട്ടിലെ അർഫ ഗോൾഡ് തന്നെ വേണം.
3: ഈസ്റ്റ് ഫോർട്ട് അർഫ ഗോൾഡ് മംഗലിയ ഫെസ്റ്റ്
4: വെറും 5,000 രൂപയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ്.
3: കേരള ഡിസൈനുകൾക്ക് 1.99% പണിക്കൂലി. ബ്രൈഡൽ, ആന്റിക്, സിംഗപ്പൂർ, കുവൈറ്റി, ചെട്ടനാട്, ടർക്കിഷ് കളക്ഷനുകൾക്ക് 4.9 മുതൽ 9.9% പണിക്കൂലി.
4: ബംഗാളി, ഹാൻഡ്മെയ്ഡ്, സ്പെഷ്യൽ കൽക്കട്ട, റാഫി ബാംഗിൾസ്, രാജ്കോട്ട് കളക്ഷൻസിന് പണിക്കൂലി 2.99% മുതൽ 3.99% വരെ. അർഫ ഗോൾഡ്, ഈസ്റ്റ് ഫോർട്ട്.
5: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: ആഡ് കണ്ടിട്ട് സ്വർണം വാങ്ങാൻ എവിടെ പോണെന്ന് കൺഫ്യൂഷൻ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്തിന്റെ നമ്പർ വൺ ചോയ്സ് അല്ലേ.
8: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: ആന്റിക്, ചെട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
8: ഡയമണ്ട്സ്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയിക്കാവിള, കൊല്ലം, ആറ്റിങ്ങൽ ആൻഡ് തൃശൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് എറണാകുളം.
9: ഇനി കാർത്തിക്കും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്പാനിഷ് മസാല. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് R. വേണുഗോപാൽ. സംഗീതം വിദ്യാസാഗറിന്റേത്.

0: സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിക്കനെ ബച്ചാ ഹൈ ഗിർവി റഖ്നെ സേ ബച്ചാ ഹൈ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: ഇനി അഫ്സലും ശാലിനി സിംഗും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉദയനാണ് താരം. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9 കേൾക്കാം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
3: 1896 ഡിസംബറിലാണ് ഗാന്ധിജി ഭാര്യയെയും മക്കളെയും കൂട്ടി നേറ്റാളിലേക്ക് പുറപ്പെട്ടത്. കുടുംബത്തോടുകൂടിയുള്ള ഗാന്ധിയുടെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു അത്. കപ്പൽ വഴിക്കെങ്ങും നിൽക്കാതെ ബോംബെയിൽ നിന്ന് നേരിട്ട് നേറ്റാളിലേക്കാണ് പോയത്. അതുകൊണ്ട് യാത്രയ്ക്ക് 18 ദിവസമേ വേണ്ടി വന്നുള്ളൂ. നേറ്റാളിൽ എത്തുന്നതിന് 4 ദിവസം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അത് കപ്പലിനെ വല്ലാതെ ഇളക്കി മറിച്ചിരുന്നു. കരയ്ക്കിറങ്ങുമ്പോൾ ഗാന്ധിക്ക് അനുഭവപ്പെടാൻ പോകുന്ന എതിർപ്പിന്റെ ഒരു സൂചനയായിരുന്നു അതെന്ന് പിന്നീടാണ് ഗാന്ധിക്ക് മനസ്സിലായത്.

December 19 കപ്പൽ ഡർബാനിലെത്തി. ബോംബെയിൽ നിന്ന് പുറപ്പെട്ട മറ്റേ കപ്പലും അന്ന് തന്നെ അവിടെ എത്തി. ഡർബാനിലെ വെള്ളക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന രണ്ട് കപ്പലുകളും മടക്കി അയക്കുവാനായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വെള്ളക്കാരുടെ വിരോധം കേന്ദ്രീകരിച്ചിരുന്നത് ഗാന്ധിയിലായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. നേറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഗാന്ധി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയാണ് ഒന്ന്. നേറ്റാളിൽ

0: അബ്ദുൾ കരീം ഹാജി ആദം സേട്ടുവായിരുന്നു കമ്പനിയുടെ മാനേജർ. എന്തുവന്നാലും യാത്രക്കാരെ കപ്പലിൽ നിന്നിറക്കുവാൻ തന്നെ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ രണ്ട് ആരോപണങ്ങൾക്കും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിയെപ്പറ്റി വികൃത രൂപത്തിൽ നേറ്റാളിലെ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഗാന്ധിയോട് വെള്ളക്കാർക്കുള്ള വിരോധം കൊണ്ട് മാത്രമായിരുന്നു. നേറ്റാളിൽ അദ്ദേഹം അതിനു മുമ്പ് പല അവസരങ്ങളിലും ചൂണ്ടിക്കാണിച്ച അനീതികളെ ഇന്ത്യയിലും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയുടെ ചുരുക്കം വസ്തുനിഷ്ഠമായി പറയുകയേ ഗാന്ധി ഇന്ത്യയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നുള്ളൂ. ആ കപ്പലിൽ വന്നിരുന്ന ഇന്ത്യക്കാരെ ഡർബാനിൽ കൊണ്ടുവന്നത് ഗാന്ധിയാണെന്നുള്ള ആരോപണവും ശരിയല്ല. അവരെ ആരെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയവുമില്ലായിരുന്നു. അവരുടെ കപ്പലും ഗാന്ധി സഞ്ചരിച്ചിരുന്ന കപ്പലും ഒന്നിച്ച് ഡർബാനിൽ എത്തിയെന്ന് മാത്രം.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.

0: ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്പോൺസർ പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

ജനപ്രതിനിധിയിൽ തുടങ്ങി പൊതുരംഗത്ത് നിന്നുകൊണ്ട് ജീവിതമാർഗത്തിനായി പല വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് ഒടുവിൽ തുണയായത് കൃഷി തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ ആഴമറിഞ്ഞ ഇദ്ദേഹം കൃഷി ഉപജീവന മാർഗമാക്കിയപ്പോൾ ജീവിതം മധുരതരമാകാൻ തുടങ്ങി. ഇന്ന് ഇദ്ദേഹത്തിനുള്ളതെല്ലാം കൃഷിയിലൂടെ വന്നതാണ്. നന്നായി ഒരു കുടുംബത്തെയും അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാനാകുന്നത് മണ്ണിലെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. പത്തനംതിട്ട എന്ന കാർഷിക പാരമ്പര്യമുള്ള ജില്ലയിലെ

0: ആദ്യം പന്തളം തെക്കേക്കര കൃഷി ഓഫീസർ ശ്രീമതി ലാലിയുടെ വാക്കുകളിലേക്ക്.
1: കാർഷിക മേഖലയിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആദ്യമായി 50 സെന്റില് പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും 5 ഏക്കർ സ്ഥലം 10 പേരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അതിൽ വിവിധ ഇനങ്ങളായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് മാസം തോറും 100,000 രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു യുവ കർഷകനാണ്. പാവൽ, ചീര, വെള്ളരി, പയർ, കുമ്പളം, തടിയൻക, അതുകൂടാതെ തന്നെ സീസണലായിട്ടുള്ള പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ 2,000 ചുവടാണ് ഈ വർഷം കൃഷി ചെയ്തിപ്പോൾ വിളവെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. 8 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഓണ മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ഈ 5 ഏക്കറിൽ നിന്നുള്ള ഈ ശരത്കുമാറിന്റെ പച്ചക്കറികളാണ് വിപണനത്തിനായി നൽകിയത്. കടത്തിൽ മുങ്ങി നിന്ന അദ്ദേഹത്തിന് കര കയറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും ഈ കൃഷി മൂലം കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായി കാർഷിക മേഖലയിലെ ഒരു പുരോഗതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പന്തളം തെക്കേക്കര കൃഷിഭവനും നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
0: എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
2: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുടുംബപരമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചു. അതായത് 2 കൊല്ലം മുമ്പ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ തന്നെയാണ് എന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഞാൻ 50 സെന്റ് സ്ഥലം ആദ്യം പാട്ടത്തിനെടുക്കുകയും അതിനകത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
0: കൃഷിയിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി?
2: അതിനു മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ജോലി, അങ്ങനെ ഉള്ള ജോലികളൊക്കെ ആയിരുന്നു.
0: ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്?
2: മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, ഏത്തവാഴയുണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, തണ്ണിമത്തനുണ്ട്, പിന്നെ കപ്പ. ഇത്തരം ഐറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പം ഈ 5 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ പൂർണ്ണമായും ജൈവ കൃഷിയാണല്ലോ, അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, ഇതിന്റെ പരിപാലനം എങ്ങനെയാണ്?
2: നിലവൊരുക്കുന്ന സമയത്ത് തന്നെ ആദ്യം കുമ്മായി വിട്ട് മണ്ണ് കിളച്ചതിന് ശേഷം നമ്മൾ കോഴിവളം നമ്മൾ ഈ മണ്ണിൽ മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിലവൊരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് നടുന്നത്. പിന്നെ അതിനുശേഷം ഫിഷമിനോ, വേപ്പിൻ കഷായം, മുളക് കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ സ്പ്രേ ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷി ആകുമ്പം നല്ല പച്ചക്കറികൾ ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജൈവ പച്ചക്കറിക്കാകുമ്പോൾ മാർക്കറ്റിൽ ഇച്ചിരി കൂടെ ഡിമാൻഡും കൂടുതലാണ്. ആ പച്ചക്കറിക്ക് ക്വാളിറ്റി ഉണ്ടാവും, അത് കാണുമ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഡെയിലി രാവിലെ എന്നും എനിക്ക് 7 മണി തൊട്ട് 10 മണി വരെ ഒരു ചെറിയ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നും രാവിലെ 3.5 മണിക്കൂർ വിളവെടുക്കുന്ന പച്ചക്കറിയുടെ സെയില് ഡെയിലി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നാടൻ സാധനമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
0: കൃഷിയിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന ഒരു മാറ്റം എന്താണ്?
2: വളരെ നല്ല മാറ്റങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു, എനിക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു, അതിനുശേഷം എനിക്ക് സ്വന്തമായി വാഹനം മേടിക്കാൻ സാധിച്ചു, അതേപോലെ തന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ അടുത്തൊരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് തരിശായി കിടക്കുന്നത്, തരിശായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതേപോലെ ഇനിയും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇപ്പം നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ കയ്യിൽ വന്നു.
0: കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
2: അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അച്ഛൻ നല്ല സപ്പോർട്ടായിട്ട്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പോലും അച്ഛൻ അത് പറയും, കുഴപ്പമില്ല നമുക്ക് അടുത്തതിനകത്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും എല്ലാ കാര്യത്തിനും എന്നും ഇവിടെ വരും. പിന്നെ കൂടാതെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്ന് കള പറിച്ച് തരികയും ഒക്കെ ചെയ്യും. പിന്നെ വൈഫും ചേട്ടത്തിയും വന്നിട്ട് വൈകിട്ട് വെള്ളം കോരാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ വിളവെടുക്കാനും അവരെ എന്നെ സഹായിക്കും. കുടുംബത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കൃഷിയിലുണ്ട്.
0: ഈ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
2: ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല,

0: നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ജൈവ കൃഷി രീതി ഫോളോ അപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ഇതിനകത്തേക്ക് വലിയ കീടങ്ങൾ ഒന്നും തന്നെ വരാറില്ല. പിന്നെ നമുക്ക് വന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളല്ല, ഈ കപ്പയ്ക്കകത്ത് എലിയുടെ ശല്യം അങ്ങനെയുള്ള ശല്യങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പാവലിനകത്ത് നമ്മൾ ഉറികെട്ടിയിടും. ഉറികെട്ടിയിടും എന്ന് പറഞ്ഞാൽ പഴവും ശർക്കരയും കൂടെ ഞെരടി ഈച്ചകൾക്കും പ്രാണികൾക്കും കഴിക്കാനുള്ള നമ്മളത് പ്രത്യേകം അവിടെ കരുതി വെക്കും. അപ്പം നമുക്ക് ഇതിലേക്കധികം പ്രശ്നങ്ങൾ വരാറില്ല.
1: ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടവിള കൃഷി, വാഴയുടെ ഇടയിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്, അപ്പൊ അതെങ്ങനെയാണ്, ആ കൃഷി ലാഭകരമാണോ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്?
0: നമ്മളിവിടെ എന്ന് പറയുമ്പോൾ കപ്പക്കിടയിലെ ചീര നടും, അതേപോലെ തന്നെ ഏത്തവാഴക്കിടയിലെ കുമ്പളം, വെള്ളരി, ക്യാബേജ്, കോളിഫ്ലവർ അങ്ങനെയുള്ള തണ്ണിമത്തനടക്കം ഈ വാഴക്കിടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതിയാണത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും കൂടുതൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളകൾ കയറാതെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് ഈ അതിൽ എന്ത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാനും സാധിക്കും.
1: കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ്.
0: തീർച്ചയായിട്ടും ഇപ്പം എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം തികയുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ എങ്കിലും നീട്ടിക്കിട്ടിയായിരുന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് പോലും അറിയുന്നില്ല. ഇതിൻ്റെ പച്ചക്കറികൾക്കകത്തെ ജോലി, അതിൻ്റെ വിപണനവും, പിന്നെ ഇവിടെ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരും. അപ്പം എല്ലാം കൂടെ ഒക്കെ ആകുമ്പം സമയം പോകുന്നത് അറിയത്തില്ല, നമുക്ക് സമയം തികയുന്നില്ല. ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്.
1: ജലസേചന മാർഗം എന്താണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്?
0: ഇവിടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കനാല് തുറന്നു വിടുമ്പം നമുക്ക് ഇതുവഴി അടുത്തോടൊരു തോടുണ്ട്, നമ്മൾ അതുവഴി പൈപ്പിട്ട് വെള്ളം ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. ആ കുളത്തിനകത്ത് നമ്മൾ മോട്ടർ ഇട്ടിട്ടുണ്ട്. അതുവഴി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഇതെവിടെയെല്ലാം വെള്ളം എത്തിക്കും.
1: സാധാരണ കർഷകർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഏരിയയിൽ കൂടുതലാണെന്ന്. അപ്പൊ അത് എങ്ങനെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ, അപ്പൊ അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇവിടെ നമുക്ക് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിങ് പദ്ധതി ആലോചിക്കുകയും അതിനുശേഷം എൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് സോളാർ വേലി ഇട്ടുകൊടുത്തു. സോളാർ വേലി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ വേലി ഇടുന്നത് മൂലം കാട്ടുപന്നിയുടെ ശല്യം തടയുകയും ഇപ്പം തന്നെ എൻ്റെ 5 ഏക്കർ സ്ഥലത്ത് ഫുള്ള് സോളാർ വേലിയാണ്. അതിനാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, യാതൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇപ്പം കൃഷിക്ക് ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, സോളാർ വേലി ഇടുമ്പം ഒരുപാട് പൈസയാവും എന്നൊക്കെ. അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട. 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്നതിന് ബാറ്ററിക്കും പാനലിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ 5 ഏക്കർ സ്ഥലം ഏതാണ്ട് സോളാർ ചെയ്തപ്പോഴത്തേനും 1.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട. 20 സെൻറ്റ് അല്ലെ 50 സെൻറ്റ് ഒക്കെ ചെയ്യുമ്പം ഒരു 50,000-60,000 രൂപയ്ക്ക് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കർഷകർക്ക് അത് അടുത്ത കൃഷിയിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള അപകടങ്ങളും സംഭവിക്കത്തില്ല സോളാർ വേലി കൊണ്ട്. ഈ സോളാർ വേലി എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും, അത് രാത്രി കാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: യുവ കർഷകനാണല്ലോ, അപ്പൊ കൃഷിഭവന്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങമൊന്നിന് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ 5 ഏക്കർ ആയിട്ടുണ്ട്, അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനായിട്ടും അതേപോലെ തന്നെ അടുത്ത പടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകണമെന്നും ആണ് ആഗ്രഹം.
1: ജനസേവകൻ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒരു സേവകനാകുക എന്നതാണ്. ശ്രീ ശരത് കുമാർ ഇത് പ്രാവർത്തികമാക്കിയത് കൃഷിയിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കുക, അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക, ഒപ്പം തന്റെ അന്നത്തിന്റെ വഴി അതിലൂടെ കണ്ടെത്തുക. ജനത്തിന്റെ കയ്യൊപ്പുള്ള ഈ ജനസേവകനായ കർഷകന്റെ കാർഷിക അഭിവൃദ്ധിക്കായി നമുക്കും ആശംസകൾ നേരാം.

ഇനി കാർഷിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൗജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം

0: വിതരണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ എത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. EPF റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തും പരിപാടി സംഘടിപ്പിക്കും. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. വിവിധ കേന്ദ്ര ഏജൻസികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ മയക്കുമരുന്ന് ശൃംഖലകളുടെ വേരറക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കൂടുതൽ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ അവലംബിച്ച് അന്വേഷണം വ്യാപകമാക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരിക്കുന്ന ഇളവ് പിൻവലിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ നടത്താൻ സാധിക്കൂ. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൂൺ 19 വായനാ ദിനാഘോഷം കനകക്കുന്നിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വായനയാണ് വികസനം എന്നതാണ് ഇത്തവണത്തെ വായനാ ദിന മുദ്രാവാക്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവെ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം. FM ന്യൂസ് ഹെഡ്ലൈൻസിനി രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ്എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഇന്നീ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 എഫ്എം ന്യൂസ് ഹെഡ്ലൈൻസ്, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീതസുധയിൽ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിഷാ സുരഭി, 11:00 സുഭാഷിതം, ഡേസമ്മ ജെയിംസ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് കവനമന്ദിരം പങ്കജാക്ഷൻ. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമല്ലരി, ചങ്ങമ്പുഴയുടെ എന്റെ സഖി എന്ന കവിത ആലാപനം ദിവ്യ ജയാർ. ഉദയഗീതം ദീപ്തി ഫല്ലും സംഘവും പാടിയത് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 51-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം അക്ഷരച്ചെപ്പ് തുടരും.

11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൽ പരിപാടി. ഇതിൽ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി കുട്ടികളുടെ അവകാശങ്ങളെയും സംരക്ഷണം നൽകുന്ന നിയമങ്ങളെയും കുറിച്ച് അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 12:20, 12:50, 2:30, വൈകുന്നേരം 4:00, 5:02, രാത്രി 7:20 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല എന്നിവയ്ക്കുള്ള ഹോമിയോ ചികിത്സാ മാർഗ്ഗങ്ങൾ ഡോക്ടർ ഷാജി പൌലോസ് സംസാരിക്കുന്നു. 1:02 ഫിഫ ലോകകപ്പ് പ്രത്യേക തത്സമയ പ്രശ്നോത്തരി, ഇതാ ഒരു ചോദ്യം. 2:02 ചിത്രീകരണം, 2:45 തിരയ്പൂക്കൾ. 3:00 സഞ്ചാരി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസർ പരിപാടി. 6:02 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. അതിനുശേഷം സന്ധ്യാഗീതം തുടരും. 6:50 വയലും വീടും, പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം, ഡോക്ടർ എ സജീന മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 9:00 മൊഴിയാം ഒരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി. 9:30 സംഗീതസുധ, പുഷ്പ രാമകൃഷ്ണൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഉടുപ്പി ബാലസുബ്രഹ്മണ്യം വയലിൻ, വി ആർ നാരായണ പ്രകാശ് മൃതകം. 10:30 നിഷ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടി അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്, തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പാടിയ ദേശുദാസ്, ചിത്രം ബാബുമോൻ. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: ഇന്ന് എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
4: എന്ത കാര്യം പറ?
3: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ഡേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം കേൾക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം ദേവാനന്ദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സദാനന്ദന്റെ സമയം. യൂസഫലി കെച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും

0: എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
1: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
0: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ വന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. Seaports ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
0: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ്സുടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808. നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. ഇനി സവിധം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്നേഹദീപമേ മിഴി തുറക്കൂ. പി ഭാസ്കരന്റെ വരികൾക്ക് ടി കെ പുകഴേന്ദിയുടെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയനും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
3: ഭയത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഭയത്തിനെ മറികടന്ന് മുന്നോട്ട് നടക്കേണ്ടി വരും. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യമാണ്, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഒരു റേഡിയോ റിപ്പോർട്ടാണ്. കിഴങ്ങു വർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി.
4: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI സംയുക്തമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച വാർത്താ ശില്പശാല ഇക്കഴിഞ്ഞ 12-ാം തീയതി CTCRI നടന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു:
5: പ്രൊഡക്ടിവിറ്റി, സാങ്കേതിക വിദ്യയുടെ വ്യാപനം വളരെ നല്ല നിലയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭക്ഷ്യോൽപാദനം വളരെ കൂടുകയും നമ്മൾ പലതിൻ്റെ കാര്യത്തിൽ, നെല്ലിൻ്റെ കാര്യത്തിലായാലും പാലിൻ്റെയും പച്ചക്കറികളുടെ ഒക്കെ കാര്യത്തിൽ ലോകത്ത് 1-ാമത്തെ 2-ാമത്തെ രാജ്യമാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ വളരെ ഒരു മറ്റ് പല മേഖലകളും വികസനത്തിൻ്റെ ഇൻഡെക്സും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു 4.4% ഗ്രോത്ത് റേറ്റ് ആവറേജ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖല കുറച്ചുകൂടെ സുസ്ഥിരം

0: ആയിക്കൊണ്ടിരിക്കുകയാണ്, റെസീലിയന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറ്റ് പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ കാർഷിക മേഖലയുടെ നേട്ടമാണ്. അഗ്രികൾച്ചർ ഈസ് ബിക്കമിങ് ക്ലൈമറ്റ് റെസീലിയന്റ്. അതിന് നമുക്ക് വളരെ വ്യക്തമായ ഡേറ്റയുണ്ട്. ക്ലൈമറ്റ് റെസീലിയന്റ് 2020-21 ഒരു നോർമൽ വെതർ ഇയർ ആയിരുന്നു. നമ്മൾ ഓരോ വർഷത്തെയും വെതർ ഇയർ, ജൂലൈ ടു ജൂൺ ആണ് വെതർ ഇയർ. ആ വെതർ ഇയർ നോർമൽ എന്ന് പറയണമെങ്കിൽ റെയിൻഫോൾ ഇത്ര കിട്ടണമെന്നൊക്കെയുണ്ട്, ഇത്രയും കുറയാൻ പാടില്ല, ഇത്രയിൽ കൂടാനും പാടില്ല. ഒരു നോർമൽ ഇയറിലാണ് നമുക്ക് സാധാരണ മാക്സിമം പ്രൊഡക്റ്റ് ഉൽപ്പാദനമൊക്കെ ഉണ്ടാകുന്നത്. 2020-21 ശേഷം ഉള്ള 4-5 വർഷവും നോർമൽ വെതർ ഇയർ അല്ലാതിരുന്നിട്ടും നമ്മളുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ മുകളിലേക്ക് പോയിക്കൊണ്ടാണ് ഇപ്പോഴിരിക്കുന്നത്. അപ്പം കാലാവസ്ഥയും മറ്റ് ബയോട്ടിക് അബയോട്ടിക് സ്ട്രെസ്സിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കിയത് സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ ക്ലൈമറ്റ് റെസീലിയന്റ് ആക്കി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സുസ്ഥിരമായി കൊണ്ടിരിക്കുകയാണ്, സസ്റ്റൈനബിൾ. എടുത്തു പറയേണ്ട പല പദ്ധതികളും ഉണ്ടായിരുന്നു. PM കിസാൻ ദാറ്റ് വാസ് പ്രൊവൈഡഡ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ഫോർ 11 കോടി ജനങ്ങൾക്ക്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, ഇത്രയും കോടി ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇസ് നമ്പർ വൺ ഇൻ ദ വേൾഡ്. 11 കോടി ആൾക്കാർക്ക് കൊടുക്കുന്നു. അതുപോലെ ഈ നാം പ്ലാറ്റ്ഫോം ദാറ്റ് വാസ് ഇന്റഗ്രേറ്റഡ്. 1656 അഗ്രികൾച്ചറൽ മാർക്കറ്റ്, കാർഷിക മാർക്കറ്റുകളെ ലിങ്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇംപ്രൂവിംഗ് ദ ട്രാൻസ്പെരൻസി ആൻഡ് പ്രൈസ് ഡിസ്കവറി. ദെൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. മോർ ദാൻ 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് നമുക്ക് വികസിപ്പിക്കാനും അതിലൂടെ കർഷകരുടെ കളക്ടിവൈസേഷൻ ആൻഡ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്തത് വഴി ധാരാളം മെച്ചങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി.
2: Why we do വാർത്താ ആർ വാർത്താലാപം? There are two types of this interaction, like media interaction. In fact, it's called media workshop, media interaction. There are two things. Like in വാർത്താ, it's a shorter version. വാർത്താലാപം is a full version. And see, the type of interaction, the officers which we do. Because most of the places, when the senior level get to know about what's happening in and around and then development news, but this Varta makes, it's a one of the outreach program, we reach the field and then we just discuss things. And invitation is given to the journalist who are doing the particular subject or someone who really works with an organization, they are invited. Of course, it's a city, it is an, in fact in the Varta which we have been doing, the third one here in the series. First we did it in Trivandrum itself, then we did it in Nedumangad, and third one we are doing it here. Otherwise, we go to the district and sub-district level also. In fact, Vartalap in the coming week, on Thursday, we are going to do it in Manjeri also. Why we do it? Because the development communication, the development takes place, like you know, the city, most of the things, the decisions are taken in the top level there, suppose in Delhi. Then further, when you go to big cities, like the most of the editions of newspapers and the TV channels also function, they get to know about it. But when you compare that in the olden days that something happening and it takes at least 2 to 3 days to reach the other destination. Now it's a fraction of a second, something happening in US and then it will happen, we will see it here also. There is an innovation which we have been doing for last many years here. Compared to any other state, and then we started in Tamil Nadu also now, because I look after DG just for last 4 years, entire South India. So most of the places which I tell people that better we should have students also there, because we should really look for a development communication, you should also understand. So we have asked university to really support, and then we have got some students from university also. So they, it's like everywhere it's a breaking news. No, there is something called development and development communication, somebody should involve. So students should get interest in the development communication. You should have a passion for development communication. This is very, very vital for the development of the country. So this is the first part which I am saying. It's very, very important for a media to give a space, whether it's a print media space, whether it's electronic media, there should be a duration for a development communication, development activities in any field it's taking place.
1: സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, സംരംഭങ്ങൾ എന്നിവ ജനങ്ങളിലെത്തിക്കുക എന്നത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ സത്യസന്ധതയും കൃത്യതയും നിലനിർത്തുന്നതും കാലാനുസൃതമായി തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതും മാധ്യമ പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ശ്രീമതി നിഖിത AS നന്ദിയും പറഞ്ഞു. തുടർന്ന് സമൂഹത്തിനായുള്ള കൃഷിശാസ്ത്രം ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ CTCRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഡി ജഗന്നാഥൻ ക്ലാസ് നയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി,
3: കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസന യാത്രയിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈവരിച്ച മുന്നേറ്റങ്ങൾ ലബോറട്ടറികളിൽ മാത്രം ഒതുങ്ങുന്നവയല്ല. അവ കൃഷിയിലും വ്യവസായത്തിലും സംരംഭകത്വത്തിലും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും സ്പർശനീയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നേട്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ആ മാറ്റങ്ങളുടെ നാൾവഴികൾ ശില്പശാലയിൽ നമുക്ക് അടുത്തറിയാം. ശാസ്ത്രവും ഗവേഷണവും എങ്ങനെ കൃഷിക്കും വ്യവസായത്തിനും സമൂഹത്തിനും പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നു എന്നതിൻ്റെ വിവിധ തലങ്ങളാണ് സെഷനുകളുടെ പ്രമേയം. അതിനായി രാജ്യത്തിൻ്റെ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കും കർഷക ക്ഷേമത്തിനും 6 പതിറ്റാണ്ടിലേറെയായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ICAR CTCRI. ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗവേഷണ ഫലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നത് മാധ്യമങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്.
4: എൻ്റെ പേര് ഡോക്ടർ ജി സുജ. ICAR CTCRIയിലെ ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗത്തിൻ്റെ ഹെഡാണ്. വാർത്ത എന്നൊരു പ്രോഗ്രാം CTCRIയിൽ വെച്ച് നടക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ എങ്ങനെ ഗുണകരമാക്കാം എന്നുള്ള രീതിയിൽ സമൂഹത്തിന് പങ്കുവെച്ച് സുസ്ഥിരമായ ജീവനം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതായിരുന്നു അതിൻ്റെ മുഖ്യ വിഷയം. അതിൽ വളരെയധികം വിദഗ്ധർ പങ്കെടുത്തു, ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. അതിലെ ഒരു മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ 12 വർഷക്കാലത്തെ കിഴങ്ങുവിളകളിലെ ഉൽപ്പാദന രംഗത്തായാലും ഗവേഷണ രംഗത്തായാലുമുള്ള പുരോഗതിയെക്കുറിച്ചാണ്. ആ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം കിഴങ്ങുവിളകളുടെ ഉൽപ്പാദന രംഗത്തുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് വിത്തുഗുണം പത്തുഗുണം എന്നുള്ളതാണല്ലോ. അപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപ്പാദനവും വിതരണവുമാണ്. അതും ഈ കാലയളവിൽ ഗണ്യമായി പുരോഗമിച്ചിട്ടുണ്ട്. ഏകദേശം 13 ലക്ഷം മരിച്ചീനി കമ്പുകൾ ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കും ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അതുപോലെ കൃഷിവകുപ്പിനും ഒക്കെ കൊടുക്കുവാൻ സാധിച്ചു. കൂടാതെ മധുരക്കിഴങ്ങ് വള്ളികൾ ഒരു 350 ടൺ ചേനയും കർഷകർക്കായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാൻ സാധിച്ചു. അപ്പം ഈ ഒരു രംഗത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ടിട്ടാണ് മിനിസെറ്റ്, അതുപോലെ പ്രോട്രേയിലുള്ള പ്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള സാങ്കേതിക വിദ്യകളും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഈ കാലയളവിൽ നമ്മൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. ഇതുകൂടാതെ ഒരു പുതിയൊരാശയം എന്ന് പറയുന്നത് വികേന്ദ്രീകത വിത്ത് ഉൽപ്പാദകരാണ്, ഡീസെൻട്രലൈസ്ഡ് സീഡ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത്. കേരള, തമിഴ്നാട്, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട് ഏകദേശം 256 വികേന്ദ്രിക വിത്ത് ഉൽപ്പാദകരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ഒരു 120 ഏക്കർ സ്ഥലം നമുക്ക് കിഴങ്ങുവിളകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. പിന്നെ വിത്ത് ഗ്രാമങ്ങൾ, അതും ഏകദേശം 133 ഒരു 450 ഏക്കർ കവർ ചെയ്യുന്ന രീതിയിൽ അതും സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് അതിന് പേറ്റന്റ് ലഭിക്കുകയുണ്ടായി, അതായത് കസ്റ്റമൈസ് ചെയ്ത ഹൈഡ്രോപോണിക് സൊല്യൂഷൻ. പ്രത്യേകിച്ചും നമ്മുടെ കൃഷിയൊക്കെ ഇപ്പം നഗരത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണല്ലോ, അർബൻ ഫാമിംഗ്, സെമി അർബൻ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ്, നമ്മൾ ടെറസിലൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പം അതിന് നമുക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോപോണിക് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ. അല്ലാതെ തന്നെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾക്കും ദ്രുതഗതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനും ഈ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനകരമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഖേത്ത് ബച്ചാവോ അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നമ്മൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം, രാസവളങ്ങൾ ഗണ്യമായി കുറച്ചുകൊണ്ട് കൂടുതൽ ജൈവ സ്രോതസ്സുകൾക്ക് കൃഷിക്കും അതുപോലെ ജീവാണുവളങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടിട്ടുള്ള ഈ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജൈവ കൃഷി, പ്രകൃതി കൃഷി, ഇവയ്ക്കെല്ലാം നമ്മൾ വളരെയധികം ഈ 12 വർഷത്തെ കാലയളവിൽ നമ്മളുടെ ഗവേഷണ വികസനത്തിന്റെ പുരോഗതിയോടൊപ്പം തന്നെ ഈ രംഗങ്ങളിലും നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
5: കിഴങ്ങു വർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിനച്ചി വീട്ടുവളപ്പിലെ അത്ഭുത ഔഷധം. കരിനച്ചിയുടെ ഇല, പൂവ്, വേര്, തൊലി ഇവയെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾക്ക് ക്യാൻസർ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുണ്ട്. കഫ വാതരോഗങ്ങൾ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. ആമവാദം, സന്ധിവാദം എന്നീ വാതരോഗങ്ങളും വാദസംബന്ധമായ നീരും വേദനയും ഇല്ലാതാക്കും. മലമ്പനി, ഉദരകൃമി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അപസ്മാരം, ഇടയ്ക്കുണ്ടാകുന്ന ഉളുക്കുകൾ, വ്രണങ്ങൾ, വായ്പുണ്ണ് എന്നീ അവസ്ഥകളിലും കരിനുച്ചി നല്ല ഒരു ഔഷധമാണ്. നടുവേദന അകറ്റാൻ ഫലപ്രദമായ ഒരു ഔഷധമാണിത്. ക്ഷയരോഗത്തിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമെതിരെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് കരിനുച്ചി. ഇലയും തണ്ടുമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് ജലദോഷവും ശ്വാസകോശ നീരും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കൂടാതെ കരിനുച്ചി കഷായം വായ്പുണ്ണ് പൂർണമായും ഇല്ലാതാക്കുന്നതാണ്. അപസ്മാരം മൂലമുണ്ടാകുന്ന ബോധക്ഷയത്തിൽ നിന്നും ഉണരുന്നതിന് വേണ്ടി കരിനുച്ചിയുടെ നീര് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുട്ടികളിലെ പനി, ജ്വരം തുടങ്ങിയവ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
3: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക.

0: ഉറപ്പിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് ഒരു പാക്കറ്റിൽ 3 വീതം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോധോമിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഉത്തരം, 1000 മുതിർന്ന കാടകളിൽ കൂടുതൽ വളർത്തുന്ന ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മനു മഞ്ജിത് വരികൾ എഴുതി ജസ്റ്റിൻ പ്രഭാകരൻ ഈണം നൽകി സി ശ്രീറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഹൃദയപൂർവ്വം.

ഇനി രവിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മാണിക്യക്കല്ല്. അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.

0: अनुसंधान से आत्मनिर्भरता, साइंस फॉर सेल्फ रिलायंस, आज ये हमारा मंत्र बन चुका है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: മഹാനഗരം ഈ ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം കേൾക്കാം. ONV കുറിപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കൂ, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വിആർ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ ബഡ് ജാതാ അപ്നാ വർത്തമാൻ സുധാരണക്ക് സാഥി ബെഹ്റ്റർ ഭവിഷ്യ കെ ബാരേ മേ സോച്നെ ലഗ്താ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനി വിജയ് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗ്രാൻഡ് മാസ്റ്റർ. ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് ദീപക് ദേവിന്റെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കേ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കേ മാംലേ മേ ഭാരത് ദുനിയക്ക് ടോപ്പ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഇനി വൈക്കം വിജയലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം. ചിത്രം AR. മനു മഞ്ജത്തിന്റെ വരികൾക്ക് തിബു നയനൻ തോമസിന്റെ സംഗീതം.

അഭയ് ജോധ്പുക്കറും സാവനി രവീന്ദ്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം രഞ്ജിത് സിനിമ. അജീഷ് ദാസിന്റെ വരികൾക്ക് മിഥുൻ അശോകന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധത തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമങ്ങളിൽ കുറിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് തുടക്കമായി. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിക്കൊണ്ട് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് കെഎസ്ആർടിസി. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 105 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 109 പേരാണ് അറസ്റ്റിലായത്. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഉളവണ്ണ സ്വദേശിക്കാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിലും മലേറിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808-ലും നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിനെ നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം 6 തമ്പുരാൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ഹരിനാരായണന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം നൽകി കേശവ് വിനോദ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൊറിഞ്ചു മറിയം ജോസ്.

0: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
1: ബിക്കനെ സെ ബച്ചാ ഹൈ ഗിർവി രക്കനെ സെ ബച്ചാ ഹൈ തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

പ്രിയ ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് KM മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു. 9495 96 4321, മറ്റൊരു നമ്പർ 9496 55 6321, ഒരു നമ്പർ കൂടി 9496 59 6321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ

ആദ്യ ഡിജിറ്റൽ സെൻസസ്. സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി ശ്രീ ശ്രീറാം, സിതാര, കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം നരിവേട്ട. കൈതപ്രത്തിന്റെ വരികൾക്ക് ജെയ്ക്സ് ബിജോയുടെ സംഗീതം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കപിൽ കപിലൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആന്റണി. ജ്യോതിഷ് ടി കാശിയുടെ വരികൾ, ജേക്സ് ബിജോയുടെ സംഗീതം.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: വിനീഷ് മണി ഈണം നൽകി ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം പുലിയാട്ടം. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: അറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൌജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൌരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൌജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: ബിക്കനെ സെ ബച്ചാ ഹൈ, ഗിരിവി രക്കനെ സെ ബച്ചാ ഹൈ, തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: വിഷ്ണു വിജയ് ഈണം നൽകി. വിഷ്ണു വിജയും ആന്റണി ദാസനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഫാലിമി. ഈ ഗാനത്തിന്റെ രചന മൊഹസിൻ പരേരാ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മുഹമ്മദ് ബഖ്മൂൽ മൻസൂർ, ഗോപി സുന്ദർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം സലാല മൊബൈൽസ്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

ഇനി സുദീപ് കുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം ലൈക്ക. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ബി ടി അനിൽകുമാർ, സംഗീതം നൽകിയത് സതീഷ് രാമചന്ദ്രൻ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഹേഷം അബ്ദുൽ വഹാബിന്റെ സംഗീതം. അരവിന്ദ് വേണുഗോപാലും ഭദ്രാർജുനും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മധുര മനോഹര മോഹം.

ഗൗതം ഭരദ്വാജും ചിന്മയ് ശ്രീപദയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാച്ചുവും അത്ഭുത വിളക്കും. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതം.

0: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ആകാശവാണി അനന്തപുരി FM 101.9.
1: സംഗീതസുധ. ഇന്നത്തെ സംഗീതസുധയിൽ
2: ശ്രീ തിരുപ്പുന്തുരുത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം കേൾക്കാം. വയലിൻ ശ്രീ SR മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ AR അരുൾ. ജയ ജയ ഗോകുല എന്നാരംഭിക്കുന്ന രാഗമാലിക. രൂപകതാളം

നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ തിരുപ്പുന്തുരത്തി വെങ്കടേശൻ പാടിയ നാരായണ തീർത്ഥർ തരംഗം. വയലിൻ ശ്രീ എസ് ആർ മഹാദേവ ശർമ്മ. മൃദംഗം ശ്രീ നാഞ്ചിൽ എ ആർ അരുൾ.

നിഷ സുരഭീലിനി, യേശുദാസും വാണിജ്യറമ്മും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അക്കച്ചിയുടെ കുഞ്ഞുവാവ. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

ജോൺസൺ ഈണം നൽകിയ ഒരു ഗാനം കൂടെ കേൾക്കാം. പാടിയത് യേശുദാസും ചിത്രയും, ചിത്രം സാക്ഷ്യം. ഈ ഗാനത്തിന്റെ രചന MD രാജേന്ദ്രൻ.

ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ചിത്രം ജാലകം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഈ തണലിൽ ഇത്തിരി നേരം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഡൈസമ്മ ജെയിംസ് അവതരിപ്പിച്ച സുഭാഷിതത്തിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം.
1: പരിമിതികളെ അതിലംഘിച്ച് മുന്നോട്ടു പോയി ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്ന മന്ത്രം തന്നെയാണ് ഇച്ഛാശക്തി. അനുകൂലമല്ലാത്ത പ്രകൃതിയെയും പൊരുത്തപ്പെടാനാവാത്ത സാഹചര്യങ്ങളെയും കീഴ്പ്പെടുത്തി വിജയപ്രഖ്യാപനം നടത്താൻ ഇച്ഛാശക്തി എന്ന മാനസിക ഭാവം നമ്മെ സഹായിക്കുന്നു. ഉദാത്തമായ ജീവിത വീക്ഷണത്തിലേക്ക് ഇച്ഛാശക്തിയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ ഒരു കുട ചൂടുന്ന സുഖം അനുഭവിക്കാൻ സാധിക്കും. അസാധ്യമെന്നും അപ്രാപ്യമെന്നും തോന്നുന്ന പലതും ഇച്ഛാശക്തിയുടെ പ്രയോഗത്താൽ സാധ്യമാകുമ്പോൾ ഈ ഭാവം ദൈവികമാകുന്നു. ദൈവീക ദാനങ്ങളിൽ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഇച്ഛാശക്തി, വിൽ പവർ, ഉചിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വ്യക്തിത്വത്തിന്റെ മഹത്വവും പക്വതയും. ലോകപ്രസിദ്ധ പർവ്വതാരോഹകൻ സ്വീൻ സ്വാർഡൻ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. 14 വയസ്സിൽ ക്യാൻസറിന്റെ രൂക്ഷമായ ആക്രമണമുണ്ടായി കഷ്ടിച്ച് രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ജീവിതത്തിൽ പലതവണ ഈ രോഗം അദ്ദേഹത്തെ കീഴടക്കാൻ നോക്കി. വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അദ്ദേഹം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ ക്യാൻസർ രോഗിയാണ്. പിന്നീട് ഓസ്ട്രേലിയയിലെയും തെക്കേ അമേരിക്കയിലെയും വലിയ കൊടുമുടികൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിക്ക് മുൻപിൽ തലകുനിച്ചു കൊടുത്തു എന്ന ചരിത്രം. ജീവിതവഴിയിലെ മുൾപ്പടർപ്പുകൾക്കപ്പുറം സ്നേഹോഷ്മളതയിൽ ജ്വലിച്ചുയരുന്ന പ്രതീക്ഷയുടെ അഗ്നിസാന്നിധ്യം നൽകുന്ന ധൈര്യം വളരെ വലുതാണ്. പ്രശ്ന സങ്കീർണതകളുടെ ഇരുട്ടിൽ നിന്ന് ഇച്ഛാശക്തിയുടെ എണ്ണ നിറച്ച ചിരാതുകൾ നമ്മെ ജീവിത വിജയത്തിന്റെ മുനമ്പിലെത്തിക്കും. ഇച്ഛാശക്തി എന്ന ദൈവികോർജം ഉള്ളിൽ നിറയുമ്പോൾ ഹൃദയത്തിന്റെ നന്മയിൽ നിന്ന് ഏറ്റവും നല്ലത് പുറത്തുവരുന്നു. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ചില വ്യക്തിത്വങ്ങൾ നമുക്ക് നൽകുന്ന സൂചനകൾ ഇച്ഛാശക്തിയുടെ മഹാബലമാണെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെ തന്നെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഇച്ഛാശക്തിയുടെ തൂവെളിച്ചം കടന്നു ചെല്ലുന്നു. അവന്റെ അകക്കണ്ണുകൾ തുറക്കപ്പെടുകയും കർമ്മവീര്യത്തിന്റെ താക്കോൽ താഴിട്ട ചിന്തകളെ ഉണർത്തുകയും ചെയ്യുന്നു. ഇച്ഛാശക്തിയുടെ മഹാവീര്യം അലസതയുടെ മൂടുപടം നീക്കി പരിശ്രമത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്നു. സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ജീവിതരഥിയിലെ തടസ്സങ്ങളെ തന്റെ ഇടത്തോടെ അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ചുവന്ന പരവതാനികൾ നമ്മെ സ്വാഗതം ചെയ്യും. നിരാശയിലും അലസതയിലും വീർപ്പുമുട്ടുന്നവരെ ഹൃദയ നന്മയുടെ നനവുള്ള പാഠങ്ങൾ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഇച്ഛാശക്തിയുള്ളവർക്ക് സാധിക്കുന്നു. ആൽക്കെമിസ്റ്റിലെ സന്ത്യാഗോയെ പോലെ മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ ആത്മാർപ്പണ വഴികളിലെ ചവിട്ടടികളാണെന്ന് തിരിച്ചറിയുന്നിടത്ത് മരുഭൂമികൾ പൂത്തുലയുന്നു. ഊഷരതയുടെ അകത്തളങ്ങളിൽ ജീവനും ശൂന്യതയുടെ തേങ്ങലുകളിൽ ശുദ്ധസംഗീതവും കാണാനും അനുഭവിക്കാനും സാധിക്കുന്നിടത്ത് ഇച്ഛാശക്തിയുടെ അനുരണനങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഉള്ളിലെ ശക്തിയുടെ മഹാവിസ്മയങ്ങളെ നാം തന്നെ തൊട്ടറിയുന്ന നിമിഷം ഇച്ഛാശക്തിയുടെ ദൈവികോർജം പ്രവഹിക്കുകയും

0: ആയി സ്വന്തം കണ്ടെത്തലിലൂടെ ഇച്ഛാശക്തിയുടെ വാഹകരായി മാറാൻ ശ്രമിക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ കേൾക്കാം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേരുന്നു.